0: മാഷാല്ലാ, ജസക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് തൻസീൽ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അബസ മുതൽ സൂറത്തുന്നാസ് വരെ പാരായണം നിർവഹിച്ചത് അശ്ശൈഖ് അബ്ദുറഹ്മാൻ ആലൂസി.
1: أعوذ بالله من الشيطان الرجيم.

0: നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ ശ്രവിച്ചത് സൂറഹൂദ് 6 മുതൽ 12 വരെ വചനങ്ങൾ. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി ഷെയ്ഖ് ഷിറാസദ് താഹർ.
1: أعوذ بالله من الشيطان الرجيم
2: فإذا نفخ في الصور نفخة واحدة وحملت الأرض والجبال فدكتا

0: നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ അധ്യായം 89 സൂറ അൽ ഫജർ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാലിദ് അൽ ജലീൽ.
1: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യവിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്നുപോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയം നിറഞ്ഞ പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, ഇന്ന് 2026 സെപ്റ്റംബർ 18, ഹിജർ വർഷം 1448, റബീഉൽ ആഖിർ 6. പീസ് ഖുർആൻ റേഡിയോ പ്രഭാത പ്രക്ഷേപണ പ്രോഗ്രാമിലേക്ക് ലോകത്തെമ്പാടുമുള്ള മലയാളി ശ്രോതാക്കൾക്ക് സ്വാഗതമോതുകയാണ്. ഓരോ പുലരിയും നമ്മോട് എന്തോ പറയുന്നുണ്ട്. ജീവിതത്തിൻ്റെ ബഹളങ്ങളിൽ നഷ്ടപ്പെട്ടു പോകുന്ന സമാധാനം വീണ്ടെടുക്കാൻ സ്രഷ്ടാവിൻ്റെ വചനങ്ങളെക്കാൾ മികച്ചതായി എന്താണുള്ളത് ലോകത്ത്? ആര് നമുക്ക് എന്തു തന്നെ വാഗ്ദാനങ്ങൾ നൽകിയാലും സ്രഷ്ടാവിൻ്റെ വചനങ്ങളെക്കാൾ അതൊന്നും മികച്ചതാകുന്നില്ല. പീസ് ഖുർആൻ റേഡിയോ അതിൻ്റെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് കടക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായി സ്വാഗതമോതുകയാണ്.
1: വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന് ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറനീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

പ്രിയപ്പെട്ട പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, ഇനി നമ്മൾ തൻസീലിലേക്കാണ് പ്രവേശിക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അഷേഖ് യൂസുഫ് ബിൻ നോഹ് അഹമ്മദ്.

0: ജസാകും അല്ലാഹു ഖൈറ. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് യൂസുഫ് ബിൻ നൂഹ് അഹമ്മദ്.
1: നിരാശയ്ക്ക് പകരം പ്രതീക്ഷയായി, പ്രശ്നങ്ങളുടെ നടുവിൽ പതറുമ്പോൾ പരിഹാരമായി, തളരേണ്ട നേരത്ത് ഉൾക്കരുത്തായി, നിത്യജീവിതത്തിന്റെ പാധേയം പ്രാർത്ഥന, വിശ്വാസിക്ക്, ഇങ്ങനെ പലതുമാണ്. ജീവിതത്തിന്റെ വിവിധ സന്ദർഭങ്ങളിൽ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനകളുടെ പഠനാവസരമൊരുക്കി വരൂ, ഹൃദയസ്ഥമാക്കൂ. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ് ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീറു സഅദി. വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാനവുമായി ഇന്നത്തെ തഫ്സീറു സഅദിയിൽ സൂറത്തു അലഖിലെ ഏതാനും വചനങ്ങൾ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വബഅദു. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, തഫ്സീറു സഅദിയുടെ പുതിയൊരു എപ്പിസോഡിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 96-ാം അധ്യായം സൂറത്തുൽ അലഖ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി ഇറങ്ങിയ വചനങ്ങൾ ഈ സൂറത്തിലാണ്, അതിൻ്റെ ആദ്യത്തെ ആയത്തുകളാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. മക്കയിലാണ് ഈ സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിൽ 19 ആയത്തുകളാണ്, വചനങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതിൻ്റെ രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഇൻഷാല്ലാ സൂറത്തുൽ അലഖ് നമ്മൾ മനസ്സിലാക്കുക. 1 മുതൽ 8 വരെയുള്ള ആയത്തുകളാണ് ഇപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്നത്. തുടർച്ചയായി ഇൻഷാല്ലാ മറ്റൊരു എപ്പിസോഡിൽ അതിൻ്റെ ബാക്കി ഭാഗവും നമുക്ക് കേൾക്കാം. ഇന്ന് 1-ാമത്തെ ആയത്ത് മുതൽ 8-ാമത്തെ ആയത്ത് വരെയുള്ള വചനങ്ങളുടെ പഠനമാണ് ഇന്ന് നടക്കുന്നത്. ആദ്യമായി നമുക്ക് സൂറത്തുൽ അലഖിലെ അതിൻ്റെ പാരായണം ഒന്ന് ശ്രദ്ധിക്കാം.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അലഖ് ആദ്യമായി അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി കൊടുത്ത ഖുർആനിക വചനം. ആ ഖുർആനിക വചനത്തിൻ്റെ ഇഖ്റ എന്ന് തുടങ്ങുന്ന ആ പാരായണമാണ് നമ്മൾ കേട്ടത്. വളരെ ഭംഗിയായി പാരായണം കേൾക്കുമ്പോൾ ആ ഖുർആനിനെ അതേ രൂപത്തിൽ പാരായണം ചെയ്യാനും പഠിക്കാനും നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സൂറത്തിലെ ആയത്തുകളിൽ ഉള്ള ഓരോ വാക്കുകളുടെയും അർത്ഥമാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ഇഖ്റ ഖറഅ എന്ന വാക്കിൻ്റെ കൽപ്പനാരൂപമാണ്, ഖറഅ എന്ന ഫിഇലിൻ്റെ കൽപ്പനാരൂപമാണ് ഇഖ്റ എന്നുള്ളത്. നീ വായിക്കുക, ഓതുക. ബിസ്മി റബ്ബിക, നിന്റെ റബ്ബിൻ്റെ നാമത്തിൽ. അല്ലദി ഖലഖ, സൃഷ്ടിച്ചവനായ. ഖലഖ, അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. അൽ ഇൻസാന, മനുഷ്യനെ. മിൻ അലഖിൻ, രക്തപിണ്ഡത്തിൽ നിന്ന്. ഇഖ്റ, നീ ഓതുക, വായിക്കുക. വറബ്ബുക, നിന്റെ റബ്ബ്. അൽ അക്രം, ഏറ്റവും ഉദാരനാണ്, അതിമാന്യനാണ്. അല്ലദി അല്ലമ, പഠിപ്പിച്ചവൻ. ബിൽ ഖലം, പേന കൊണ്ട്. അല്ലമൽ ഇൻസാന, മനുഷ്യന് അവൻ പഠിപ്പിച്ചു. മാലം യാലം, അവൻ അറിയാത്തത്. കല്ല, വേണ്ട. ഇന്നൽ ഇൻസാന, നിശ്ചയമായും മനുഷ്യൻ. ലയത്ഗോ, അതിരുവിടുക തന്നെ ചെയ്യുന്നു, ധിക്കരിക്കുക തന്നെ ചെയ്യുന്നു. അർറആഹു, അവൻ തന്നെ കണ്ടതിനാൽ. അൻ റആഹു എന്നതാണ്, അർറആഹു എന്നാണ് നമ്മൾ പാരായണം ചെയ്യുന്നത്. അവൻ തന്നെ കണ്ടതിനാൽ. ഇസ്തഗ്ന, താൻ ധന്യനായി എന്ന്, ഐശ്വര്യപ്പെട്ടു എന്ന്. ഇന്ന ഇലാ റബ്ബിക, നിശ്ചയമായും നിന്റെ റബ്ബിലേക്കാണ്. അർറുജഅ, മടക്കം. 1 മുതൽ 8 വരെ ആയത്തുകളുടെ വാക്കർത്ഥമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇൻഷാല്ലാ അതിൻ്റെ മുഴുവനായിട്ടുള്ള, ഓരോ ആയത്തുകളുടെയും മുഴുവനായിട്ടുള്ള അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലേക്കാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതിൻ്റെ മുഴുവനായിട്ടുള്ള അർത്ഥം നമുക്കൊന്ന് കേൾക്കാം.
1: സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേന കൊണ്ട് പഠിപ്പിച്ചവൻ. മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു. നിസ്സംശയം മനുഷ്യൻ ധിക്കാരിയായിത്തീരുന്നു. തന്നെ സ്വയം പര്യാപ്തനായി കണ്ടതിനാൽ. തീർച്ചയായും നിന്റെ രക്ഷിതാവിലേക്കാണ് മടക്കം.
0: വിശുദ്ധ ഖുർആൻ 96-ാം അധ്യായം സൂറത്തുൽ അലഖിന്റെ 1 മുതൽ 8 വരെയുള്ള ആയത്തുകളുടെ പാരായണവും അതോടൊപ്പം തന്നെ അതിൻ്റെ വാക്കർത്ഥവും അതോടൊപ്പം അതിൻ്റെ ഓരോ ആയത്തുകളുടെയും മുഴുവനായിട്ടുള്ള അർത്ഥവും നമ്മൾ കേട്ടു. ഇൻഷാല്ലാ ഇനി അതിൻ്റെ വ്യാഖ്യാനക്കുറിപ്പുകളിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ വിശദീകരണങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. തഫ്സീറു സഅദിയിൽ വന്ന ഇതിൻ്റെ വ്യാഖ്യാനങ്ങളെ ബഹുമാനനായ ഹാരിസ് ബിൻ സലീം, അദ്ദേഹമാണ് ഇതിൻ്റെ മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയിരിക്കുന്നത്. ആ തഫ്സീറു സഅദിയുടെ വ്യാഖ്യാനക്കുറിപ്പുകളാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. ഇൻഷാല്ലാ അതുകൂടി നമുക്ക് ശ്രദ്ധിക്കാം.
2: ഖുർആനിലെ അദ്ധ്യായങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി അവതരിച്ച അദ്ധ്യായമാണിത്. പ്രവാചകത്വത്തിൻ്റെ തുടക്കത്തിലാണ് ഇതിൻ്റെ അവതരണം. വിശ്വാസത്തെക്കുറിച്ചോ വേദഗ്രന്ഥത്തെക്കുറിച്ചോ യാതൊന്നും അറിയാത്ത സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകത്വം കൊണ്ടുവരികയും വായിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ പ്രവാചകന് വായന അറിയില്ലെന്ന് പറഞ്ഞ് വായിക്കാതിരുന്നു. ഞാൻ വായിക്കുന്നവനല്ലെന്ന് പറയുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വായിക്കുന്നതുവരെ ജിബ്രീൽ അലൈഹിസ്സലാം അത് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ അള്ളാഹു ഇറക്കി, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ വായിക്കുക, എല്ലാ സൃഷ്ടിപ്പും ഇതിൽ ഉൾക്കൊള്ളുന്നു. പിന്നീട് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് പ്രത്യേകമായി പരാമർശിച്ചുകൊണ്ട് സൃഷ്ടിപ്പിൻ്റെ ആരംഭത്തെക്കുറിച്ച് പറയുന്നു. ഭ്രൂണത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവൻ്റെ നിയന്ത്രണങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നവന് തന്നെ അവർക്കുള്ള കൽപ്പനാ നിരോധനങ്ങളും നിയന്ത്രിക്കേണ്ടതുണ്ട്. അതാണ് പ്രവാചകന്മാരുടെ നിയോഗത്തിലൂടെയും വേദഗ്രന്ഥങ്ങൾ ഇറക്കപ്പെടുന്നതിലൂടെയും നിർവഹിക്കപ്പെടുന്നത്. അതിനാലാണ് വായനക്കുള്ള കൽപ്പനയ്ക്ക് ശേഷം മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് പരാമർശിക്കപ്പെട്ടത്. പിന്നീട് അള്ളാഹു പറയുന്നു, നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു, അധികരിച്ചതും വിശാലവുമായ വിശേഷണങ്ങളുള്ളവൻ, സൃഷ്ടികൾക്ക് നന്മയും ഔദാര്യവും ധാരാളമായി നൽകുന്നവൻ. പ്രസ്തുത ഔദാര്യത്തിൽപ്പെട്ടതാണ് വ്യത്യസ്ത വിജ്ഞാനങ്ങളെ അവൻ പഠിപ്പിച്ചു എന്നുള്ളതും. പേന കൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു. മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നിന്നും മനുഷ്യനെ അള്ളാഹു പുറത്തെടുക്കുന്നത് യാതൊന്നും അറിയാത്തവനായിട്ടാണ്. അങ്ങനെ കാതും കണ്ണും ഹൃദയവും നൽകി വിജ്ഞാനത്തിൻ്റെ വഴികൾ അവന് സൗകര്യപ്പെടുത്തി കൊടുത്തു. തുടർന്ന് ഖുർആനും ഹിക്മത്തും അവനെ പഠിപ്പിക്കുകയും ചെയ്തു. ബാധ്യതകളെ നിർണയിക്കുകയും വിജ്ഞാനങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന പേന കൊണ്ടും അവനെ പഠിപ്പിച്ചു. പേന മനുഷ്യരിലേക്കുള്ള ഒരു ദൂതനായിത്തീരുകയും പ്രവാചകന്മാർക്ക് പകരം അവരെ അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നു. ഇത്തരം അനുഗ്രഹങ്ങളെല്ലാം തൻ്റെ അടിമകൾക്ക് ചെയ്തു കൊടുത്ത അള്ളാഹുവിന് സ്തുതി. ഇതിന് നന്ദിയോ പ്രത്യുപകാരമോ ചെയ്യാൻ മനുഷ്യൻ അശക്തനാണ്. ഉപജീവനം വിശാലമാക്കിയും ഐശ്വര്യം നൽകിയും അവൻ അവരെ അനുഗ്രഹിച്ചു. എന്നാൽ മനുഷ്യന് അവൻ്റെ അക്രമവും അവിവേകവും കാരണം തന്നെ അവൻ ഐശ്വര്യവാനായി കണ്ടാൽ അതിരുവിടുകയും അക്രമം കാണിക്കുകയും സന്മാർഗത്തിൽ അവൻ അഹങ്കരിച്ച് മാറി നിൽക്കുകയും ചെയ്യുന്നു. തൻ്റെ രക്ഷിതാവിലേക്കാണ് മടക്കം എന്നതിനെ അവൻ മറക്കുകയും ചെയ്യുന്നു. തൻ്റെ പ്രവർത്തന ഫലത്തെ അവൻ ഭയപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, അവൻ സന്മാർഗത്തെ സ്വയം ഉപേക്ഷിക്കുന്നതോടൊപ്പം മറ്റുള്ളവരെ ഉപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഈമാനിക പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം പോലും അവൻ തടയുന്നു.
0: വിശുദ്ധ ഖുർആനിലെ 96-ാം അധ്യായം സൂറത്തുൽ അലഖിൻ്റെ 1 മുതൽ 8 വരെയുള്ള ആയത്തുകളാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. അതിൻ്റെ വാക്കർത്ഥങ്ങളും അതോടൊപ്പം തന്നെ മുഴുവനായിട്ടുള്ള ആയത്തുകളുടെ അർത്ഥങ്ങളും അതോടൊപ്പം തഫ്സീർ സാദിയിൽ ആയത്തുകൾക്ക് നൽകിയിരിക്കുന്ന വ്യാഖ്യാനവും മലയാളത്തിൽ പഠിക്കാൻ നമുക്ക് അൽഹംദുലില്ലാ ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. ടീം പീസ് റേഡിയോക്ക് വീണ്ടും നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്, ഖുർആനിലെ ആയത്തുകളും സൂറത്തുകളുമൊക്കെ പഠിക്കുന്ന സമയത്ത് എഴുതി വെക്കേണ്ടത് എഴുതി വെക്കുകയും വീണ്ടും അതിലേക്ക് തന്നെ കാര്യമായ ശ്രമം നടത്തിക്കൊണ്ട് ഖുർആൻ പഠനത്തിലേക്ക് നമ്മൾ വീണ്ടും എത്തുകയും ചെയ്യണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇൻഷാല്ലാ ഇതിൻ്റെ 9 മുതലുള്ള ആയത്തുകളുടെ പഠനം ഇൻഷാല്ലാ നമുക്ക് പിന്നെ അടുത്ത ഒരു എപ്പിസോഡിൽ കേൾക്കാം എന്നറിയിച്ചുകൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
3: നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീറുസ് സഅദി. ഇന്ന് നാം പഠിച്ച ഖുർആൻ വ്യാഖ്യാനത്തിന്റെ ഭാഗം സൂറത്തു അലഖിലെ ഏതാനും വചനങ്ങൾ.
1: ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇതാ ഒരു പ്രകാശഗോപുരം.
4: പീസ് റേഡിയോ പുലരിവെട്ടം.
1: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
4: അപ്രതീക്ഷിതമായി എത്തുന്ന പ്രതിസന്ധികൾ
1: പകച്ചു നിൽക്കാനാകാതെ
4: പരിഹാരം അന്വേഷിക്കാൻ പോലുമാവാത്ത പ്രതിസന്ധി ഘട്ടം.
1: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
4: ചിലരുണ്ട് പരിഹാരമുണ്ടെന്ന് പോലും അറിയാത്തവർ.
1: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
4: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു.
1: നന്മയുടെ സുഭാഷിതമായി നേർമ്മയുള്ള കിരണങ്ങൾ.
4: പീസ് റേഡിയോ പുലരിവെട്ടം
1: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി. ആരോഗ്യവിചാരം, ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ. അടുത്ത പരിപാടി അൽ മുഅല്ലിം, വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ അധ്യാപകനിൽ നിന്ന് പാരായണം ചെയ്ത് പഠിക്കാനുള്ള അവസരം. അൽ മുഅല്ലിം പ്രോഗ്രാമിൽ ഇപ്പോൾ സൂറത്തുൽ ബഖറ 103 മുതൽ 107 വരെയുള്ള വചനങ്ങളാണ് നാം കേൾക്കുന്നത്, പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് ഖലീഫ തുനൈജി.
7: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അൽ മുഅല്ലിം. സൂറത്തുൽ ബഖറയിലെ 103 മുതൽ 107 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് അശ്ശേഖ് ഖലീഫ തുനൈജി.

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. പ്രശസ്ത ഖുർആൻ വിവർത്തകൻ മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിനെ ആധാരമാക്കിയുള്ള ശബ്ദ പ്രക്ഷേപണം. ഇന്ന് നാം കേൾക്കാൻ പോകുന്ന സൂറത്ത് സൂറ നൂഹ്, 5 മുതൽ 12 വരെ വചനങ്ങളുടെ വ്യാഖ്യാനവും വിശദീകരണവും.
1: വചനം 5, വാക്കർത്ഥം. ഖാല, അദ്ദേഹം പറഞ്ഞു, റബ്ബി, എൻ്റെ റബ്ബേ, ഇന്നീ ദഅഊതു, നിശ്ചയമായും ഞാൻ ക്ഷണിച്ചു അഥവാ വിളിച്ചു, ഖൗമീ, എൻ്റെ ജനതയെ, ലൈലൻ, രാത്രി, വനഹാറൻ, പകലും.
2: ഖാല റബ്ബി ഇന്നീ ദഅഊതു ഖൗമീ ലൈലൻ വനഹാറാ.
1: അദ്ദേഹം പറഞ്ഞു, എൻ്റെ റബ്ബേ, നിശ്ചയമായും എൻ്റെ ജനതയെ ഞാൻ രാവും പകലും വിളിച്ചു. വചനം 6, വാക്കർത്ഥം. ഫലം യസിദുഹും, എന്നിട്ട് അവർക്ക് വർദ്ധിപ്പിച്ചില്ല, ദുആഇ, എൻ്റെ വിളി, ഇല്ല ഫിറാറ, ഓടിപ്പോക്കല്ലാതെ.
2: ഫലം യസിദുഹും ദുആഇ ഇല്ല ഫിറാറ,
1: എന്നിട്ട് എൻ്റെ വിളി അവർക്ക് ഓടിപ്പോക്കല്ലാതെ മറ്റൊന്നും വർദ്ധിപ്പിച്ചില്ല. വചനം 7, വാക്കർത്ഥം. വ ഇന്നി, നിശ്ചയമായും ഞാൻ, കുല്ലമ ദഅഊതുഹും, ഞാനവരെ വിളിച്ചപ്പോഴെല്ലാം, ലിതഗ്ഫിറ ലഹും, നീ അവർക്ക് പൊറുക്കുവാനായി, ജഅലൂ, അവർ ആക്കി അഥവാ ആക്കുന്നു, അസ്വാബിഅഹും, അവരുടെ വിരലുകളെ, ഫീ ആദാനിഹിം, അവരുടെ കാതുകളിൽ, ചെവികളിൽ, വസ്തഗ്ശൗ, അവർ മൂടിയിടുകയും ചെയ്തു അഥവാ മൂടിപ്പുതക്കുകയും ചെയ്തു, ഥിയാബഹും, അവരുടെ വസ്ത്രങ്ങളെ, വ അസ്വറു, അവർ ഷഠിച്ചു നിൽക്കുകയും അഥവാ നിരതരാവുകയും ചെയ്തു, വസ്തക്ബറു, അവർ അഹംഭാവം നടിക്കുകയും ചെയ്തു, ഇസ്തിക്ബാറൻ, ഒരു അഹംഭാവം നടിക്കൽ.

0: നീ അവർക്ക് പുറത്തു കൊടുക്കുവാൻ വേണ്ടി ഞാൻ അവരെ വിളിക്കുമ്പോഴൊക്കെയും അവർ തങ്ങളുടെ കാതുകളിൽ വിരലുകളിട്ട് പൊത്തിക്കളയുകയും തങ്ങളുടെ വസ്ത്രങ്ങളെ മീതയിട്ട് മൂടിപ്പുതക്കുകയും ചെയ്യുകയാണ്. അവർ നിഷേധത്തിൽ ശടിച്ചു നിൽക്കുകയും ഒരു കടുത്ത അഹംഭാവം നടിക്കൽ നടിക്കുകയും ചെയ്യുന്നു. 5 മുതൽ 7 വരെ വചനങ്ങളുടെ വിശദീകരണം. തങ്ങളോട് ഉപദേശിക്കുന്നത് കേൾക്കുക പോലും ചെയ്യാതിരിക്കുവാൻ വേണ്ടിയാണ് അവർ കാതിൽ വിരലിട്ട് പൊത്തുന്നതും മേലെ വസ്ത്രമിട്ട് മൂടുന്നതും. വചനം 8, വാക്കർത്ഥം. തുമ്മ ഇന്നി, പിന്നെ ഞാൻ, ദഅഉതുഹും, അവരെ ഞാൻ വിളിച്ചു, ജിഹാറൻ, ഉറക്കെ.
1: തുമ്മ ഇന്നി ദഅഉതുഹും ജിഹാറാ,
0: പിന്നെ അതിനു പുറമെ ഞാൻ അവരെ ഉറക്കെ വിളിച്ചു. വചനം 9, വാക്കർത്ഥം. തുമ്മ ഇന്നി അഅലൻതു, പിന്നെ ഞാൻ പരസ്യമാക്കി, ലഹും, അവരോട്, വഅസ്റർതു ലഹും, അവരോട് രഹസ്യമാക്കുകയും സ്വകാര്യമാക്കുകയും ചെയ്തു. ഇസ്റാറൻ, ഒരു സ്വകാര്യമാക്കൽ.
1: തുമ്മ ഇന്നി അഅലൻതു ലഹും വഅസ്റർതു ലഹും ഇസ്റാറാ,
0: പിന്നെ ഞാൻ അവരോട് എൻ്റെ വിളി പരസ്യമാക്കുകയും സ്വകാര്യമാക്കി രഹസ്യമാക്കുകയും ചെയ്തു. വചനം 10, വാക്കർത്ഥം. ഫഖുൽതു, അങ്ങനെ ഞാൻ പറഞ്ഞു, ഇസ്തഗ്ഫിറു, നിങ്ങൾ പാപമോചനം തേടുവിൻ, റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട്, ഇന്നഹു കാന, നിശ്ചയമായും അവനാകുന്നു, ഗഫ്ഫാറൻ, വളരെ പൊറുക്കുന്നവൻ.
1: فَقُلْتُ اسْتَغْفِرُوا رَبَّكُمْ إِنَّهُ كَانَ غَفَّارًا.
0: അങ്ങനെ ഞാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടുവിൻ, നിശ്ചയമായും അവൻ വളരെ പൊറുക്കുന്നവനാണ്. വചനം 11, വാക്കർത്ഥം. യുർസിലി, അവൻ അയക്കും, അയച്ചുവിടും, അസ്സമാ, ആകാശത്തെ അഥവാ മഴയെ, അലൈക്കും, നിങ്ങൾക്ക് അഥവാ നിങ്ങളിൽ, മിദ്റാറൻ, സമൃദ്ധമായി, തുടർച്ചയായി, ഒഴുകിക്കൊണ്ട്.
1: يُرْسِلِ السَّمَاءَ عَلَيْكُمْ مِدْرَارًا.
0: എന്നാൽ നിങ്ങൾക്ക് അവൻ ആകാശത്തെ അഥവാ മഴയെ സമൃദ്ധമായി അയച്ചു തരും. വചനം 12, വാക്കർത്ഥം. വയുംദിദുക്കും, നിങ്ങളെ പോഷിപ്പിക്കുകയും ചെയ്യും, ബി അംവാലിൻ, സ്വത്തുക്കൾ കൊണ്ടും, വബനീന, മക്കൾ കൊണ്ടും, വയജഅല്ലക്കും, നിങ്ങൾക്ക് ഏർപ്പെടുത്തി തരികയും ചെയ്യും, ജന്നാത്തിൻ, തോട്ടങ്ങളെ, വയജഅല്ലക്കും, നിങ്ങൾക്കുണ്ടാക്കി തരികയും ചെയ്യും, അൻഹാറൻ, അരുവികളെ.

0: സ്വത്തുക്കളും മക്കളും കൊണ്ട് നിങ്ങളെ അവൻ പോഷിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് തോട്ടങ്ങൾ ഉണ്ടാക്കി തരികയും നിങ്ങൾക്ക് അരുവികൾ ഉണ്ടാക്കി തരികയും ചെയ്യും. 8 മുതൽ 12 വരെ വചനങ്ങളുടെ വിശദീകരണം. രാപ്പകൽ ഭേദമന്യേ നിരന്തരം അദ്ദേഹം അവരെ
1: സത്യവിശ്വാസത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നു.
0: ഉറക്കയും പതുക്കയും പരസ്യമായും രഹസ്യമായും അങ്ങനെ എല്ലാവിധേനയും ക്ഷണിച്ചു നോക്കി. സത്യമാർഗം സ്വീകരിക്കുന്ന പക്ഷം പരലോകത്ത് വച്ച് അള്ളാഹു പാപങ്ങൾ പുറത്തു തരുമെന്ന് മാത്രമല്ല, ഇഹത്തിലും നിങ്ങൾക്ക് സുഖജീവിതവും അഭിവൃദ്ധിയും നൽകും എന്നൊക്കെ ഉപദേശിച്ചു. പക്ഷേ എന്തുതന്നെ ആയിട്ടും തങ്ങളുടെ മർക്കടമുഷ്ടി അവർ അവസാനിപ്പിച്ചില്ല. ധിക്കാരവും പരിഹാസവും അവലംബിക്കുക തന്നെ ചെയ്തു. സത്യവിശ്വാസവും സൽക്കർമ്മവും സ്വീകരിക്കുന്നതിൻ്റെ ലക്ഷ്യം ഐഹിക നേട്ടങ്ങളല്ല, പാരത്രിക നേട്ടങ്ങളാകുന്നു. തുരീദൂന അർദ്ദുന്യാ വല്ലാഹു യുരീദുൽ ആഖിറ. നിങ്ങൾ ഐഹിക വിഭവം ഉദ്ദേശിക്കുന്നു, അല്ലാഹുവാകട്ടെ പരലോകവും ഉദ്ദേശിക്കുന്നു. സൂറത്ത് അൻഫാൽ 67. പക്ഷേ അതുമൂലം ഐഹികമായ ക്ഷേമ ഐശ്വര്യങ്ങളും ലഭിക്കുന്നതാണ് താനും. മനുഷ്യൻ നീതിയോടും നെറിയോടും കൂടി ജീവിക്കുമ്പോൾ അവൻ്റെ ജീവിതം സ്വതവേ സമാധാനപരമായിത്തീരും. കൂടാതെ അള്ളാഹുവിൻ്റെ കൃപാകടാക്ഷങ്ങൾ അവനിൽ വർഷിച്ചുകൊണ്ടിരിക്കുകയും അതവൻ്റെ ഭൗതിക ജീവിതത്തിലും വിലസിക്കൊണ്ടിരിക്കുകയും ചെയ്യും. താൽക്കാലിക നേട്ടങ്ങളിൽ വേഗം ആകർഷിക്കുന്നവരാണല്ലോ മനുഷ്യർ. അതുകൊണ്ടാണ് സത്യവിശ്വാസം മൂലമുണ്ടാകുന്ന ഐഹിക നേട്ടങ്ങളെക്കുറിച്ചും നൂഹ് അലൈഹിസ്സലാം ജനങ്ങളെ പ്രത്യേകം ധരിപ്പിക്കുന്നത്. മാത്രമല്ല, താൽക്കാലിക ലഭ്യങ്ങളെ ഓർത്തെങ്കിലും അവർ നേർവഴിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർ അതിൽ തന്നെ ഉറച്ചു നിൽക്കുവാൻ കാരണമാകുകയും ചെയ്തേക്കും. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും പല ആളുകളും താൽക്കാലിക പരിതസ്ഥിതികളുടെ സമ്മർദ്ദ നിമിത്തം സത്യവിശ്വാസം സ്വീകരിക്കുകയും ക്രമേണ വിശ്വാസത്തിൽ അടിയുറച്ച് ഉന്നത നിലവാരത്തിലെത്തുകയും ചെയ്തിട്ടുണ്ടല്ലോ. മനുഷ്യർക്കിടയിൽ പാപവർദ്ധനയും സത്യവിശ്വാസത്തിൻ്റെ അഭാവവും നിമിത്തം പാരത്രികമായ ശിക്ഷയ്ക്ക് പുറമെ ഐഹികമായ ശിക്ഷകളും കൂടി നേരിട്ടേക്കാമെന്നും പാപമോചനം തേടലും സത്യവിശ്വാസവും പാരത്രികമായ പ്രതിഫലത്തിന് പുറമെ ഇഹത്തിൽ ക്ഷേമൈശ്വര്യങ്ങൾ ലഭിക്കുന്നതിന് കാരണമാണെന്നും ഈ വചനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. മഴ കിട്ടാതെ കഷ്ടപ്പെടുമ്പോൾ മഴയ്ക്ക് അപേക്ഷിച്ചുകൊണ്ടുള്ള ദുആയും നമസ്കാരവും നടത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളിൽപ്പെട്ടതാണല്ലോ. അതിൽ പാപമോചനം തേടുന്നതിന് അഥവാ ഇസ്തിഗ്ഫാറിന് വളരെയധികം പ്രാധാന്യം നൽകപ്പെട്ടിട്ടുള്ളതായി കാണാം. ഇതാണ് അതിന് കാരണം. സൂറത്ത് ആറാഫിൽ അല്ലാഹു പറയുന്നു: വലൗ അന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതും മിനസ് സമാഇ വൽ അർദ്. ആ രാജ്യങ്ങളിലുള്ളവർ വിശ്വസിക്കുകയും സൂക്ഷിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ നാം അവരിൽ ആകാശത്തുനിന്നും ഭൂമിയിൽ നിന്നും ബറക്കത്ത് അഥവാ അഭിവൃദ്ധി തുറന്നുകൊടുക്കുമായിരുന്നു. സൂറത്ത് ഹൂദിൽ ഇങ്ങനെ കാണാം: വഇനിസ്തഗ്ഫറു റബ്ബക്കും ثم توبوا إليه يمتعكم متاعا حسنا إلى أجل مسمى. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടുവിൻ, പിന്നെ അവങ്കലേക്ക് പശ്ചാത്തപിക്കുകയും ചെയ്യുവിൻ. എന്നാൽ നിർണയം ചെയ്യപ്പെട്ട ഒരു അവധി വരെ അവൻ നിങ്ങൾക്ക് നല്ല അനുഭവം അനുഭവിപ്പിച്ചു തരുന്നതാണ്. ഒരാൾ ക്ഷാമം ബാധിച്ചതിനെ സംബന്ധിച്ചും വേറൊരാൾ ദാരിദ്ര്യത്തെയും സന്താനങ്ങളുടെ കുറവിനെയും സംബന്ധിച്ചും മൂന്നാമതൊരാൾ തൻ്റെ തോട്ടങ്ങൾ ഉണങ്ങിപ്പോയതിനെ സംബന്ധിച്ചും സങ്കടം പറഞ്ഞപ്പോൾ അവരോടെല്ലാം തന്നെ അള്ളാഹുവിനോട് പാപമോചനം തേടിക്കൊള്ളുക എന്ന് ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. മൂന്നു പേരോടും ഇങ്ങനെ ഉത്തരം പറഞ്ഞത് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ഈ പ്രസ്താവനയെ അടിസ്ഥാനമാക്കിയാണെന്നും അദ്ദേഹം പറയുകയുണ്ടായത്രേ. എന്നാൽ ഒരു വാസ്തവം പ്രത്യേകം മനസ്സിരുത്തേണ്ടിയിരിക്കുന്നു. ഭൗതികമായ സുഖൈശ്വര്യങ്ങൾ ഒരു ജനതയുടെയോ വ്യക്തിയുടെയോ സാക്ഷാൽ നന്മക്ക് മാനദണ്ഡമല്ല. തനി ഭൗതികവാദികളും ധാർമ്മിക രംഗത്ത് മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചവരുമായ ജനസമൂഹങ്ങൾ അങ്ങേയറ്റം സുഖാഡംബരങ്ങളിൽ മുഴുകിക്കഴിയുന്നതും അവരെക്കാൾ ഏത് നിലക്കും ഉത്തമന്മാരായിട്ടുള്ളവർ വളരെ ക്ലേശകരമായ ജീവിതം നയിച്ചു വരുന്നതും നാം കാണുന്നു. ഇതെല്ലാം അല്ലാഹുവിൽ നിന്നുള്ള പരീക്ഷണങ്ങളത്രേ. അല്ലാഹു പറയുന്നു: വനബുലുവക്കും ബിശ്ശരി വൽ ഖൈരി ഫിത്ന വ ഇലൈന തുർജഊൻ. തിന്മ കൊണ്ടും നന്മ കൊണ്ടും അഥവാ ദോഷം കൊണ്ടും ഗുണം കൊണ്ടും നിങ്ങളെ നാം ഒരു പരീക്ഷണം പരീക്ഷിക്കുന്നതാണ്. നമ്മുടെ അടുക്കലേക്കത്രേ നിങ്ങൾ മടക്കപ്പെടുന്നതും. വേദക്കാരെപ്പറ്റി ഇങ്ങനെ പറയുന്നു: വബലൗനാഹും ബിൽ ഹസനാതി വസ്സയ്യിആത്ത്. സൂറത്ത് ആറാഫ്. നന്മകൾ കൊണ്ടും തിന്മകൾ കൊണ്ടും നാം അവരെ പരീക്ഷിച്ചു. മറ്റൊരിടത്ത് പറയുന്നു, വമൽ ഹയാത്തുദ്ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ വലതബുലുവന്ന ഫീ അംവാലിക്കും വ അംഫുസിക്കും. സൂറത്ത് ആലു ഇമ്രാൻ. ഐഹിക ജീവിതം കൃത്രിമ സാമഗ്രിയല്ലാതെ മറ്റൊന്നുമല്ല. നിശ്ചയമായും നിങ്ങളുടെ സ്വത്തുക്കളിലും ദേഹങ്ങളിലും നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതാണ്.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ ശ്രവിച്ചത് തഫ്സീർ അമാനി, സൂറ നൂഹ് 5 മുതൽ 12 വരെ വചനങ്ങളുടെ വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും.
3: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനത്തിന്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിന്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പരിശുദ്ധ ഖുർആനിന്റെ 105 അധ്യായം സൂറത്തു അൽഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അള്ളാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്മുൽ ഖുർആൻ.

فإن لم تأتوني به فلا كيل لكم عندي ولا تقربون.

اجعلوا بضاعتهم في رحالهم لعلهم يعرفونها

به من قبل فالله خير حافظا وهو أرحم الراحمين.

قال إني أنا أخوك فلا تبتئس بما كانوا يعملون.

قد أخذ عليكم موثقا من الله ومن قبل ما فرطتم في يوسف فلن

فاطر السماوات والأرض أنت ولي في الدنيا والآخرة

وما تسألهم عليه من أجر إن هو إلا ذكر للعالمين.

أفأمنوا أن تأتيهم غاشية من عذاب الله أو تأتيهم الساعة بغتة.

ദാറുൽ ആഖിറത്തി ഖൈറുൽ ലില്ലദീന തഖൗ അഫലാ തഅഖിലൂൻ ഹത്താ ഇസ്തയ്അസ അർ റുസുൽ വ

هم فيها خالدون ويستعجلونك بالسيئة قبل الحسنة وقد خلت من

والذين يصلون ما أمر الله به أن يوصل ويخشى

ويقول الذين كفروا لولا أنزل عليه آية من ربه

وفي ذلك بلاء من ربكم عظيم وإذ تأذن

قالت رسلهم أفي الله شك فاطر السماوات والأرض يدعوكم لي

ويضرب الله الأمثال للناس لعلهم يتذكرون ومثل كلمة

0: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ. ഖുർആൻ പാരായണ സമയങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങളെയും തെറ്റുകളെയും തിരുത്തുന്ന വളരെ മനോഹരമായിരിക്കുന്ന അത്തഹ്സീൻ അത്തഹ്സീൻ പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡാണ് നമ്മളിപ്പോൾ കേൾക്കുക. സൂറ അൽ ബഖറ 84-85 വചനങ്ങളാണ് ഇന്ന് ഹാഫിദ് അബ്ദുൽ ശുക്കൂർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സൂറത്തുൽ ബഖറയിലെ 84-ാമത്തെ ആയത്ത്. വഈദ് അഖദ്ന മീഥാഖകും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വഈദ് അഖദ്ന അഖദ്ന, ദാലിൻ്റെ ഉച്ചാരണമൊക്കെ ശ്രദ്ധിക്കണം. മീഥാഖകും മീസാഖകും എന്നല്ല, മീ സീനാവരുത്. അതുപോലെ ഖാഫും കാഫും മഖ്റജ് അടുത്തുള്ള അക്ഷരമാണ്. മീഥാഖകും ഖാഖും മീഥാഖകും. لا تسفكون دماءكم دماءكم مد متصلാണ് നിർബന്ധമായിട്ടും. നാലോ അഞ്ചോ ഹർക്കത്തിന്റെ ഖദറുകൾ നീട്ടണം. ولا تخرجون انفسكم انف നൂനിന വ്യക്തമാക്കി മണിക്കണം. അതുപോലെ انفسكم മീം സാകിന മീമിന് ശേഷം മീം ഇദ്ഗാം മുതമാസിരൻ, അവിടെ കൂട്ടിലയിപ്പിക്കണം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതുപോലെ തന്നെ അൻഫുസകും മിന്ദി ആയിരിക്കും, സാകിന നൂനിന് ശേഷം ദാല്, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന്ന മിന്ദി ആയിരിക്കും. സുമ്മ സുമ്മ സുമ്മ എന്നാവരുത്, സുമ്മ. അതുപോലെ മീമിന് ശബ്ദുണ്ട്, മണിക്കണം. അഖ്റർതും അഖ്റർതും, വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ട വായിക്കേണ്ട വേർഡ്സുകളാണ് ഇതൊക്കെ. അക്ഷരങ്ങളുടെ ഉച്ചാരണം മാറാതെ അഖ്റർതും വഅൻതും, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന്ന തഷ്ഹദൂൻ തഷ്ഹദൂൻ. ഇനി അടുത്ത ആയത്തിൽ സുമ്മ അൻതും ഹാഉലൈ സുമ്മ. ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലും സീനാവരുത്, അത് അർത്ഥം മാറിപ്പോവും. സുമ്മ അല്ല, സുമ്മ മീമിന് ശബ്ദുണ്ട്, മണിക്കണം. അൻതും ഇവിടെ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അൻതും ഇഖ്ഫാ ബിഗുന്ന ഹാഉലൈ. ഇവിടെ രണ്ട് മദ്ദുണ്ട്, ഒന്നാമത്തത് മദ്ദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ. അതുപോലെ തന്നെ ഹാഉലൈ, ഇത് നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദ് മുത്തസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ, അതേ പദത്തിൽ. അപ്പോൾ ഒന്നാമത്തെ മദ്ദ് മുൻഫസിലാണ്, രണ്ടാമത്തേത് മുത്തസിലും. ഒന്നാമത്തതിൽ മദ്ദിൻ്റെ അക്ഷരം അലിഫിന് ശേഷം ഹംസ വേറെ പദത്തിൽ, അതുപോലെ തന്നെ രണ്ടാമത്തെ മദ്ദ് മദ്ദിൻ്റെ അക്ഷരം അലിഫിന് ശേഷം ഹംസ അതേ പദത്തിൽ. അതാണ് ഹാഉലൈ. ഇത് രണ്ട് പദമാണ്. ഇനി അടുത്തത് തഖ്തുലൂന തഖ്തുലൂന, ഖാഫാണ്, വളരെയധികം ശ്രദ്ധിക്കണം. തഖ്തുലൂന അൻഫുസകും, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. വതുഖ്രിജൂന ഫരീഖം, തൻവീനു ശേഷം മീം ഇദ്ഗാം ബിഗുന്ന ഫരീഖം മിൻകും മിൻകും, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന്ന മിൻകും, ശേഷം മിൻകും മീ മീമു സാകിനയ്ക്ക് ശേഷം മീം ഇദ്ഗാം മുതമാസിലൈൻ, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഒന്നാമത്തെ മീമിനെ അടുത്ത മീമിലേക്ക് കൂട്ടിലയിപ്പിക്കണം. അങ്ങനെയാണ് മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടത്. മിൻകും മിൻ മിന്ദിയായിരിക്കും, ഇവിടെ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന്ന മിന്ദിയാരിഹിം. തവാഹറൂന തലാഹറൂന എന്നല്ല, തവാഹറൂന അലൈഹിം ബിൽ സാകിന മീമിന് ശേഷം ബാ ഇഖ്ഫാ ഷഫവി എന്ന് പറയാം, മീമിനെ അവ്യക്തമാക്കി മണിക്കണം. അലൈഹിം ബിൽ ഇസ്മി, ഇനി ഇസ്മ ഇസ്മല്ല, വളരെയധികം ശ്രദ്ധിക്കണം, അർത്ഥം മാറും. ഇസ്മ ബിൽ ഇസ്മി ഫാസീസു എസ് ബിൽ ഇസ്മി വൽ ഉദ്വാൻ, വൽ ഉദ്വാൻ അല്ല, ഐനാണ്, ഹംസയല്ല, ഐൻ. വൽ ഉദ്വാൻ വഇൻ യഅതൂകും സാകിന നൂന് ശേഷം യാ ഇദ്ഗാം ബിഗുന്ന വഇൻ യഅതൂകും വഇൻ യഅതൂകും, നൂനിനെ യാ ഇലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗുന്ന ഉസാറും തൊണ്ടയുടെ മധ്യഭാഗം മുഹറമല്ല മുഹറമുൻ അലൈക്കും തൻവീന് ശേഷം ആയിനുണ്ട് ഇവിടെ മുഹറമുൻ ഇദ്ഹാർ ചെയ്യണം വെളിവാക്കി ഉച്ചരിക്കണം മുഹറമുൻ അലൈക്കും ഇഖ്റാജുഹും ഇഖ്റാജുഹും അഫതുമിനൂന അഫതുമിനൂന അഫതുമിനൂന ബിബഅദിൽ ഐന ദാദ് വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം ببعض الكتاب وتكفرون ببعض ببعض ض ض ض ببعض فما جزاء مد متصل നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിന്റെ ഖദറിൽ നീട്ടണം മദ് മുത്തസിൽ വാജിബാണ് മദ്ദിന്റെ അക്ഷരമായ അലിഫ് ശേഷം ഹംസ അതേ പദത്തിൽ അതാണ് ജസാഉ മദ് മുത്തസിൽ من يفعل ساكنه نون شاشم ياء ادغام بغن من يفعل نونين اوكتماكي അഥവ നൂനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്ത് കൂട്ടിലേപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം അതാണ് ഇദ്ഗാം ബിഗുന മൈ യഫഅലു ذلك منكم اخفام بغن منكم തൻവീന് ശേഷം ഫ തൻവീനിനെ ഫ നക്ഷരത്തിലേക്ക് തൻവീനിനെ ഇവിടെ അവ്യക്തമാക്കി മണിക്കണം ഇഖ്ഫാം ബിഗുന ഖിസ്യൂ ഫിൽ ഹയാത്തി ദുനിയ ഇവിടെ തൻവീന് ശേഷം ഫ വരുമ്പോൾ ആ ഗുന്ന ഇദ്ഗാം പോലെ ആവരുത് വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം ഖിസ്യൂ ഫിൽ ഹയാത്തി ദുനിയ ഇങ്ങനെ ഫിൽ ഹയാത്തി ദുനിയ ദുനിയ നോക്കൂ ഇവിടെ സാക്കിന നൂന് ശേഷം യാ വരുമ്പോൾ ശരിക്കും ഇവിടെ ഇദ്ഗാം ബിഗുന്നയാണ് അതേസമയം ദുനിയ എന്നത് ഒറ്റ പദത്തിലാണ് നൂനും യാ ഉള്ളത് അതുകൊണ്ട് അവിടെ ഇദ്ഹാറാണ് ചെയ്യുക വെളിവാക്കി ഉച്ചരിക്കണം മണിക്കരുത് ദുനിയ വയൗമൽ ഖിയാമതി യുറദ്ദൂന യുറദ്ദൂന ഇലാ അഷദ്ദിൽ ഇലാ മദ്ദ് മുൻഫസിൽ മദ്ദിൻ്റെ അക്ഷരം അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടാവുന്ന മദ് ഇല അഷദ്ദിൽ അദാബ് വമല്ലാഹു ബിഗാഫിലിൻ വമല്ലാഹു ബിഗാഫിലിൻ ബിഗാ ഗൈൻ തൊണ്ടയുടെ മുഗൾ ഭാഗം ബിഗാഫിലിൻ അമ്മ തൻവീന് ശേഷം അയിൻ വെളിവാക്കി ഉച്ചരിക്കണം മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കണം ബിഗാഫിലിൻ അമ്മ അമ്മ മീമിന് ഷദ് മണിക്കണം തഅമലൂൻ തഅമലൂൻ അല്ല തഅമലൂൻ അയിൻ വളരെയധികം അയിനിൻ്റെ മഖ്റജ് ശ്രദ്ധിക്കണം തഅമലൂൻ എന്നോതി പോകരുത് തൊണ്ടയുടെ മധ്യഭാഗമാണ് അയിൻ തഅമലൂൻ ഒന്നുകൂടെ ശ്രദ്ധിക്കുക ഓതാം

0: മാഷാ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 84-85 വചനങ്ങളിലെ പാരായണങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് ഇന്നത്തെ അത്തഹ്സീൻ പ്രോഗ്രാമിൽ ബഹുമാനനായ ഹാഫിദ്.
1: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾക്ക് അടിമപ്പെട്ട് ജീവിതമൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാളില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ 88 അധ്യായം 17 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്.
4: അഫല യൻസുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്ത്.
3: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ, അല്ല അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിൻ്റെ നാവും അതിൻ്റെ ആമാശയവും അതിൻ്റെ കുളമ്പും അതിൻ്റെ കണ്ണിൻ്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
5: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോടു ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴിനടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് മനഃപ്പാഠം. ഉസ്മാനി മുസാഫിലെ പേജ് നമ്പർ 506 നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് അഷ് ഷെയ്ഖ് സാദ് അൽ ഗോമിദി.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം.
1: പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ് പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്. മക്ക മദീന ഹറം മസ്ജിദുകളിൽ നിന്ന് ഇമാമുമാർ ഫജർ മഗ്‌രിബ് നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകി പാരായണം നിർവഹിക്കുന്ന ഭാഗങ്ങളെ കൃത്യമായി കേൾക്കാനുള്ള അവസരമാണ് ഹറമൈൻ ലൈവ് പ്രോഗ്രാമിൽ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ ഹറമൈൻ ലൈവിൽ മക്ക ഹറമിൽ ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകിയ ഷെയ്ഖ് ബന്ദർ ബലീല പാരായണം നിർവഹിച്ച സൂറത്തു തൗബയുടെ 64 മുതൽ 74 വരെയുള്ള വചനങ്ങളും, തുടർന്ന് മദീന ഹറമിൽ നിന്ന് മഗ്‌രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകിയ അഷെയ്ഖ് അബ്ദുൽ ബാരി അത്തുബൈത്തി പാരായണം നിർവഹിച്ച സൂറത്തു മുഹമ്മദിലെ 12 മുതൽ 19 വരെയുള്ള വചനങ്ങൾ നമുക്ക് കേൾക്കാം.

أهم الله أكبر الحمد لله رب العالمين

0: അല്ലാഹു അക്ബർ.
1: മാഷാല്ലാ, പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഹറമൈൻ ലൈവ്. മക്ക മദീന ഹറമുകളിൽ മഗ്‌രിബ് ഫജ്ർ നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകിയ ഇമാമുമാരുടെ വിശുദ്ധ ഖുർആൻ പാരായണം.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മധുരം ഖുർആൻ പരിപാടിയാണ്. വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം സൂറ മാഇദ 72 മുതൽ 75 വരെ വചനങ്ങളുടെ പാരായണം. പാരായണം നിർവഹിച്ചത് ഹാഫിൽ നാസർ അൽ ഖതാമി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62-ാം അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതരുടെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: പീസ് ഖുർആൻ റേഡിയോ തെൻസീൽ സൂറത്തുൽ ഇസ്റ അൻപതാമത്തെ വചനം മുതൽ സൂറത്തു മറിയം 58 വരെയുള്ള വചനങ്ങളുടെ പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് അബ്ദുറഹ്മാൻ ആലുസി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ജസാക്കും അല്ലാഹു ഖൈറ. താം ഇപ്പോൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തെൻസീൽ. സൂറത്തുൽ ഇസ്റ അൻപത് മുതൽ സൂറത്തു മറിയം 58 വരെയുള്ള വചനങ്ങളുടെ പാരായണം നിർവഹിച്ചത് അശ്ശേഖ് അബ്ദുറഹ്മാൻ ആലൂസി.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, നാം ഇനി കേൾക്കുന്നത് ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിലെ ആയത്തുകളെ ആധികാരിക തഫ്സീർ ആധാരമാക്കിക്കൊണ്ടുള്ള പഠനങ്ങൾ. സ്വന്തമായ വിശദീകരണങ്ങളോ വിവരണങ്ങളോ ഇല്ലാതെ ആധികാരിക പണ്ഡിതന്മാരിൽ നിന്നുള്ള ഉദ്ധരണികൾ മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ ഓരങ്ങളിലൂടെ സഞ്ചരിക്കാനുള്ള അവസരമാണ് ഹൃദയവസന്തം പ്രോഗ്രാമിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സൂറത്തു സാഫാത്തിലെ 105 ആയത്തിൻ്റെ വിശദീകരണമാണ് നാം കേൾക്കുന്നത്. കഴിഞ്ഞ ഭാഗത്തിലെ ബാക്കി ഭാഗമാണ് ഇൻഷാ അല്ലാ ഇപ്പോൾ നാം കേൾക്കുക. സൂറത്തു സാഫാത്തിലെ 105 ആയത്ത്. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
4: ഇന്നൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറു വനുമിനു ബിഹി വനതവക്കലു അലൈഹി. أعوذ بالله من الشيطان الرجيم قد صدقت الرؤيا إنا كذلك نجزي المحسنين إن هذا لهو البلاء المبين. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 105 വരെയുള്ള വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. 105-ാമത്തെ വചനത്തിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഖദ് സ്വദ്ദഖ്ത റുഇയ, അള്ളാഹുവിൻ്റെ കൽപ്പന പാലിച്ചുകൊണ്ട് സ്വന്തം മകനെ അറുക്കാൻ പൂർണ്ണമായി സന്നദ്ധനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിയോട് പറയുന്നു, ഖദ് സ്വദ്ദഖ്ത, തീർച്ചയായും താങ്കൾ സത്യപ്പെടുത്തിയിരിക്കുന്നു, അർറുഇയ, സ്വപ്നം. ഇന്ന കദാലിക നജ്സിൽ മുഹ്സിനീൻ, തീർച്ചയായും അപ്രകാരം നാം സുഹൃദം ചെയ്യുന്നവർക്ക് പ്രതിഫലം നൽകുന്നു. നാം അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുമ്പോൾ അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അവൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അള്ളാഹു നമുക്ക് മഹത്തായ പ്രതിഫലം അത് മുഖേന നൽകുന്നു. നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങളിൽ അള്ളാഹു നമുക്ക് എളുപ്പമുണ്ടാക്കി തരുന്നു. സൂറത്തു ത്വലാഖിൽ അള്ളാഹു പറഞ്ഞ വചനം, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, ആരെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കാൻ തയ്യാറായാൽ അള്ളാഹു അവന് ഒരു പോം വഴി ഉണ്ടാക്കിക്കൊടുക്കും, പുറത്തു കടക്കാനുള്ളൊരു മാർഗം അള്ള ഉണ്ടാക്കിക്കൊടുക്കും. വയർസുഖുഹു മിൻ ഹൈസുല യഹ്തസിബ്, അവൻ പ്രതീക്ഷിക്കാത്ത വിധേന അവന് അള്ളാഹു ഉപജീവനം നൽകും. തുടർന്ന് പറയുന്നു, വമൻ യതവക്കൽ അലല്ലാഹ്, ആർ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നുവോ, ഫഹുവ ഹസ്ബുഹ്, അവന് അള്ളാഹു മതി. ഇന്നല്ലാഹ ബാലിഗു അംരി, തീർച്ചയായും അള്ളാഹു തൻ്റെ കാര്യം പ്രാപിക്കുന്നവനാകുന്നു. ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറാ, തീർച്ചയായും അള്ളാഹു എല്ലാത്തിനും ഒരു കണക്ക് നിശ്ചയിച്ചിരിക്കുന്നു. ഇവിടെ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ സന്നദ്ധരായാൽ തീർച്ചയായും അത്തരം ആളുകൾക്ക് അവർ അകപ്പെട്ട പ്രതിസന്ധിയിൽ നിന്ന് അള്ളാഹു മോചനം നൽകുമെന്നാണ് അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പ്. മാത്രമല്ല, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, അള്ളാഹു നമുക്ക് ചെയ്ത ഇഹ്സാൻ, അത് നമുക്ക് എണ്ണിക്കണക്കാക്കാൻ കഴിയാത്തതാണ്. ഒരു വിശ്വാസി എന്ന നിലക്ക് ഇതര മനുഷ്യരുമായി തട്ടിച്ചു നോക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ വിധേയരായിരിക്കുന്നു. ഒന്നാമത്തേത്, അള്ളാഹു നമുക്ക് നേർമാർഗത്തിലേക്ക് വഴി കാണിച്ചു തന്നു എന്നതാണ്. അതുതന്നെ നമുക്ക് വിലമതിക്കാനാവാത്ത അതിമഹത്തായ അനുഗ്രഹമാണെന്നത് ഹിദായത്തിനെക്കുറിച്ച് അറിയുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. നമുക്ക് ചുറ്റും ജീവിക്കുന്ന അനേകായിരം മനുഷ്യർക്ക് ലഭിക്കാത്ത നേർവഴിയെന്ന സത്യത്തിൻ്റെ വഴി മാർഗം അത് അവലംബിക്കാൻ കഴിഞ്ഞുവെന്ന അതിമഹത്തായ അനുഗ്രഹം. എന്നാൽ അതിനുശേഷം ആ മനുഷ്യർ ഹിദായത്ത് ലഭിച്ച ആളുകൾ ചെയ്യുന്ന ഏത് സൽപ്രവർത്തനത്തിനും അള്ളാഹുവിൻ്റെ വകയായി അവൻ്റെ അനുഗ്രഹമായി അവർക്കവൻ പ്രതിഫലം നൽകുന്നു. ഇതാണ് രണ്ടാമത്തെ കാര്യം. സഹോദരന്മാരെ, ഹിദായത്ത് നൽകിയതിൻ്റെ പേരിൽ അള്ളാഹുവിനോട് നാം എത്ര ശുക്ർ കാണിച്ചാലും എത്ര നന്ദി കാണിച്ചാലും അതിന് ഒരിക്കലും തന്നെ പകരമാവുകയില്ല. എന്നിട്ടും നമ്മുടെ നാഥൻ നാം ചെയ്യുന്ന സൽപ്രവർത്തനങ്ങൾക്ക് വീണ്ടും നമുക്ക് പ്രതിഫലമാണ് വാഗ്ദാനം ചെയ്യുന്നത്. അതാണ് അള്ളാഹുവിൻ്റെ വചനം, ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. തീർച്ചയായും ഇഹ്സാൻ ചെയ്യുന്നവർക്ക് നാം പ്രതിഫലം നൽകുന്നു, അപ്രകാരം പ്രതിഫലം നൽകുന്നു. അള്ളാഹു സൂറത്തു റഹ്മാനിൽ പറഞ്ഞു, ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. നന്മക്കുള്ള പ്രതിഫലം നന്മയല്ലാതെ മറ്റെന്താണ്? അതുകൊണ്ട് ഈ മഹത്തായ സൗഭാഗ്യം നഷ്ടപ്പെടാതിരിക്കാൻ അള്ളാഹുവിനെ വിസ്മരിക്കാതെ അവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ ലംഘിക്കാതെ അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ നാം പ്രതീക്ഷിക്കാത്ത, നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയാത്ത അതിമഹത്തരമായ അനുഗ്രഹം കൊണ്ടാണ് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത്. 106-ാമത്തെ വചനം, ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ. ഇന്ന ഹാദാ, നിശ്ചയമായും ഇത്, ലഹുവ, ഇതു തന്നെയാണ്, അൽ ബലാഉൽ മുബീൻ, സ്പഷ്ടമായ ഒരു പരീക്ഷണം. നിശ്ചയമായും ഇതുതന്നെയാണ് സ്പഷ്ടമായ പരീക്ഷണം. സ്വന്തം മകൻ, ആ മകൻ പിതാവുമായി വേർപ്പെട്ടു നിൽക്കാൻ ആഗ്രഹിക്കാത്ത, എപ്പോഴും പിതാവിൻ്റെ കൂടെ തന്നെ നടക്കുന്ന, പിതാവുമായി വളരെ വലിയ സൗഹൃദം സ്ഥാപിച്ച ആ പ്രായത്തിലാണ് അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടായത് ആ മകനെ അറുക്കണമെന്ന്. അതാണ് അള്ളാഹു ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ, നിശ്ചയമായും ഇതുതന്നെയാണ് സ്പഷ്ടമായ പരീക്ഷണം എന്ന് പറഞ്ഞത്. ഐ അൽ അളീമു വഹൽ ഹുനാക ഇബ്തിലാഉൻ വഖ്തിബാറുൻ അഅലമു മിൻ ഹാദൽ ഇബ്തിലാഇ വൽ ഇഖ്തിബാർ. ഇതിനേക്കാൾ വലിയൊരു പരീക്ഷണമുണ്ടോ? അൻ യുഅ്മറ അർറജുലു ബിദബ്ഹി ഇബ്നിഹി ബിയദിഹി, ഒരാൾ സ്വന്തം കൈകൊണ്ട് സ്വന്തം മകനെ അറുക്കാൻ കൽപ്പിക്കപ്പെടുക എന്നതിനേക്കാൾ വലിയൊരു പരീക്ഷണം മറ്റെന്തുണ്ട്? യഥാർത്ഥത്തിൽ സ്വന്തം മകൻ മരണപ്പെടുക എന്നത് തന്നെ ഏതൊരു പിതാവിനും സഹിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഇവിടെ മകൻ്റെ മരണത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്തയല്ല അള്ളാഹു അറിയിച്ചത്, മറിച്ച് സ്വന്തം മകനെ സ്വന്തം കൈകൾ കൊണ്ട് അറുക്കാനാണ് കൽപ്പന. അതാണ് ഇതൊരു സ്പഷ്ടമായ പരീക്ഷണമാണ് എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചത്. അൽ മുബീൻ എന്ന് പറഞ്ഞാൽ അൽ മുൽഹിറു, പ്രകടമാക്കുന്നത് എന്നാണ് അർത്ഥം. യഅനി അല്ലദീ അൽഹറ ഹഖീഖത ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വിശ്വാസം അത് സാക്ഷാത്കരിക്കേണ്ട, അത് പ്രകടമാക്കേണ്ട ഒരു രംഗം. വഅന്നഹു യുഖദ്ദിമു മഹബ്ബത്തല്ലാഹി അലാ മാ യുഹിബ്ബു, അല്ലാഹുവിൻ്റെ സ്നേഹത്തെ മറ്റേത് സ്നേഹത്തെക്കാളും അദ്ദേഹം മുന്തിച്ചു. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു തൻ്റെ സന്താനം. പക്ഷേ ആ സന്താനത്തോടുള്ള സ്നേഹം, ആ സ്നേഹത്തെക്കാൾ അള്ളാഹുവോടുള്ള സ്നേഹം അദ്ദേഹം മുന്തിച്ചു. അതാണ് അൽ മുബീൻ എന്നതിന് മുഫസ്സിങ്ങൾ കൊടുക്കുന്ന വ്യാഖ്യാനം. ഖാല അഹ്ലുൽ ഇൽം വലിഹാദാ ജഅലല്ലാഹു തആല ഖലീലൻ ലഹ്. അള്ളാഹു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് പറഞ്ഞത് വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീലാ എന്നാണ്. അള്ളാഹു ഇബ്രാഹിം നബിയെ ഉത്തമമിത്രമാക്കിയിരിക്കുന്നു. ഈ കാരണം കൊണ്ടാണ് അള്ളാഹു അദ്ദേഹത്തെ ഖലീലാക്കിയതെന്ന് തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. വൽ ഖുല്ലത്തു ഹിയ അഅല അൻവാഉൽ മഹബ്ബ. ഖുല്ലത്ത് എന്ന് പറഞ്ഞാൽ, ഈ ആത്മമിത്രമെന്ന് പറഞ്ഞാൽ, ഉത്തമിത്രമെന്ന് പറഞ്ഞാൽ അത് സ്നേഹത്തിൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയാകുന്നു. ഹൈസു ഖദ്ദമ അലൈഹി സ്സലാത്തു വസ്സലാം മാ യുഹിബ്ബുഹുല്ലാ അലാ മാ യുഹിബ്ബുഹു നഫ്സഹ. തൻ്റെ മനസ്സിൽ താൻ ഇഷ്ടപ്പെടുന്ന മറ്റെന്തിനേക്കാളും അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന് മുൻഗണന കാണിച്ചു എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ഇമാം ഇബ്നു കസീർ റഹ്മത്തു പറയുന്നു, ഐ അൽ ഇഖ്തിബാറുൽ വാളിഹുൽ ജലീ, അള്ളാഹു ലഹുവൽ ബലാഉൽ മുബീൻ എന്ന് വിശേഷിപ്പിക്കാൻ കാരണം ഇത് വളരെ പ്രകടമായ പ്രത്യക്ഷമായ ഒരു പരീക്ഷണമായിരുന്നു. ഹൈസു അമറ ബിദബ്ഹി വലദി ഫസാറ ഇലാ ദാലിക് മുസ്തസ്ലിമൻ ലി അംരില്ലാ. തൻ്റെ മകനെ അറുക്കാൻ കൽപ്പനയുണ്ടായപ്പോൾ ഒട്ടും ശങ്കിക്കാതെ, ഒട്ടും വൈമനസ്യം കാണിക്കാതെ ആ കൽപ്പനക്ക് കീഴൊതുങ്ങാൻ ധൃതി കാണിച്ച വ്യക്തിത്വമാണ് ഇബ്രാഹിം നബി. മുൻഖാദൻ ലി ത്വാഅതിഹി, അള്ളാഹുവിന് അനുസരിക്കാൻ സന്നദ്ധത കാണിച്ച ഇബ്രാഹിം നബി. വലിഹാദ ഖാല തആല, അതുകൊണ്ടാണ് അള്ളാഹു ഇബ്രാഹിം നബിയെക്കുറിച്ച് പറഞ്ഞത്, വ ഇബ്രാഹീമല്ലദീ വഫാ. സൂറത്തുൻ നജ്മിലെ 37-ാമത്തെ വചനത്തിൽ കാണാം, കടമകൾ പൂർത്തീകരിച്ച ഇബ്രാഹീം. ഈ വിശേഷണം ഇബ്രാഹിം നബിക്ക് ലഭിച്ചത് അള്ളാഹുവിൻ്റെ കൽപ്പന, വളരെ പ്രയാസകരമാണെന്ന് തോന്നുന്ന കൽപ്പന പോലും വളരെ എളുപ്പത്തിൽ, ഒരു പ്രയാസവും കാണിക്കാതെ അത് പാലിക്കാൻ ഇബ്രാഹിം നബി സന്നദ്ധത കാണിച്ചു എന്നതാണ് അതിന് അള്ളാഹു കാരണമായി അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാമ സഅദി റഹ്മത്തുള്ള പറയുന്നു, ഇന്നൽ അംറ ബിദബ്ഹി ഇബ്നിക് ഹുവൽ ഇബ്തിലാഉ ശാഖു അല്ലദി അബാന അൻ സിദ്ഖ് ഈമാനിക്. മകനെ അറുക്കാൻ നിന്നോട് കൽപ്പിച്ചപ്പോൾ ആ പ്രയാസകരമായ കൽപ്പന സ്വീകരിക്കാൻ, അത് പ്രാവർത്തികമാക്കാൻ താങ്കൾ സന്നദ്ധത കാണിച്ചു. അതാകുന്നു വിശ്വാസത്തിൻ്റെ പ്രകടമായ രൂപം, വിശ്വാസത്തിൻ്റെ സാക്ഷാത്കാരം അതാകുന്നു. സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് മുമ്പിൽ ഏതെങ്കിലുമൊക്കെ ഭൗതികമായ ദുനിയാവിൻ്റേതായ പ്രയാസങ്ങൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് പല കൽപ്പനകളെയും സൗകര്യപൂർവ്വം വിസ്മരിക്കുന്നവരാണല്ലോ നമ്മളിൽ പലരും. ഇസ്ലാമിക വേഷവിധാനം സ്വീകരിക്കണമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആനും പ്രവാചകൻ്റെ അധ്യാപനങ്ങളും നമ്മോട് പറയുമ്പോൾ ആളുകൾക്ക് മുമ്പിൽ ഞാനൊരു അപരിഷ്കൃതനായി അറിയപ്പെടുമോ എന്ന് കരുതിക്കൊണ്ട് ആളുകൾ എന്നെ മതത്തിൻ്റെ ആളായി വിലയിരുത്തുമോ എന്നൊക്കെ അത്തരമൊരു ചിന്താഗതി കൊണ്ട് വേഷവിധാനത്തിൽ ഇസ്ലാമികമായ മര്യാദകൾ പാലിക്കാത്ത സഹോദരികളെ നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഇസ്ലാമിക സംസ്കാരം കാത്തു സൂക്ഷിക്കേണ്ട എല്ലാവരും ആ സംസ്കാരത്തെ മാറ്റിവെക്കാനുള്ള കാരണം ജനങ്ങളുടെ അതൃപ്തി ഭയപ്പെട്ടുകൊണ്ടാണ്. ഇവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ജീവിതം, ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ചരിത്രം വലിയ പാഠമാണ് നമുക്ക് നൽകുന്നത്. എന്തു പ്രയാസകരമെന്ന് തോന്നുന്ന കാര്യങ്ങളാണെങ്കിലും അള്ളാഹു പറഞ്ഞതാണോ, അവിടെ മറ്റൊന്നും ചിന്തിക്കാതെ അത് കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന പ്രകൃതം. അതുകൊണ്ടാണ് അള്ളാഹു വ ഇബ്രാഹീമല്ലദി വഫാ, കടമകൾ പൂർത്തീകരിച്ച ഇബ്രാഹീം എന്ന് ആ മഹാനായ പ്രവാചകനെ അള്ളാഹു വിശേഷിപ്പിച്ചത്. 107-ാമത്തെ വചനം, വഫദൈനാഹു ബിദിബ്ഹിൻ അളീം. വഫദൈനാഹു, നാം അവന് തെണ്ടം കൊടുത്തു, ബലിയാക്കി. അവിടെ നാം അവന് എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് അള്ളാഹു തെണ്ടം കൊടുത്തു അഥവാ ബലിയാക്കി. ബിദിബ്ഹിൻ അളീം, മഹത്തായ ഒരു അറവ് മൃഗത്തെ, മഹത്തായ ഒരു ബലിമൃഗത്തെക്കൊണ്ട് അപ്രകാരം നാം അദ്ദേഹത്തിന് തെണ്ടം കൊടുത്തു എന്നാണ് അള്ളാഹു ഈ വചനത്തിൽ വ്യക്തമാക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മകനെ അറുക്കാൻ പൂർണ്ണമായി സന്നദ്ധമായ സമയത്തായിരുന്നല്ലോ അള്ളാഹുവിൻ്റെ വിളി. അയ്യാ ഇബ്രാഹീം ഖദ് സദ്ദഖ്ത റുഇയ, നാം അദ്ദേഹത്തെ വിളിച്ചു ഇബ്രാഹീമേ എന്ന്, താങ്കൾ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്ന്. ഇൽതഫത ഇബ്രാഹീമു അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം നബി ആ വിളി കേട്ടപ്പോൾ തിരിഞ്ഞു നോക്കി. ഫറാ കബ്ഷൻ സമീനൻ അളീമ, ഒരു വലിയ തടിച്ച ഒരു ആടിനെയാണ് അദ്ദേഹം കണ്ടത്. ഫഅഖദഹു ബിദബ്ഹിഹി, ആ ആടിനെയാണ് പിന്നെ അദ്ദേഹം അറുത്തത്. അതാണ് വഫദൈനാഹു, നാം അദ്ദേഹത്തിന് ഫിദിയ നൽകി, പകരമായി നൽകി. ബിദബ്ഹിൻ, ഒരു അറവ് മൃഗത്തെ. അളീം, വലിയ വമ്പിച്ച. അല്ലാമ സഅദി റഹ്മ പറയുന്നു, വസ്തൻഖദ്ന ഇസ്മായില, വസ്തൻഖദ്ന, നാം രക്ഷപ്പെടുത്തി ഇസ്മായില, ഇസ്മായിലിനെ. ഫജഅൽന ബദീലൻ അൻഹു കബ്ഷൻ അളീമ, എന്നിട്ടൊരു വലിയ ആടിനെ പകരമായി നൽകി. അല്ലാഹു സുബ്ഹാനഹു വതആല ആ പരീക്ഷണത്തിൽ വിജയിച്ച ഇബ്രാഹിം നബിക്ക് ഒരു ആടിനെ പകരം നൽകുകയും അതിനെ അറുക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു. സഹോദരന്മാരെ, സഹോദരികളെ, ആ ബലിയുടെ സ്മരണ പുതുക്കിക്കൊണ്ടാണ് ഓരോ ബലി പെരുന്നാളിലും നാം അറവ് നടത്തുന്നത്. യഥാർത്ഥത്തിൽ ബലിമൃഗത്തെ അറവ് നടത്തുമ്പോൾ ഈ ചരിത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് കയറി വരേണ്ടത്. തനിക്ക് ഏറെ പ്രിയപ്പെട്ട തൻ്റെ സന്താനത്തെ അറുക്കാനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സന്നദ്ധനായത്. അതുകൊണ്ട് തന്നെ നാം അറുക്കുന്ന ബലിമൃഗം ആ മൃഗത്തെ അറുക്കാൻ തോന്നാത്ത വിധത്തിൽ ഏറ്റവും ഭംഗിയുള്ള, ഏറ്റവും തടിച്ചു കൊഴുത്ത, ഏറ്റവും അവയവ തികവൊത്ത ഒരു മൃഗമായിരിക്കണം നമ്മുടെ ബലിമൃഗമെന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചില സഹോദരങ്ങളെങ്കിലും ഏറ്റവും വില കുറഞ്ഞ, അതേപോലെ തന്നെ മെലിഞ്ഞൊട്ടിയ അങ്ങനെയുള്ള മൃഗത്തെയാണ് ഞാൻ അറുത്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ബലിക്കായി കരുതാറുള്ളത്. ഇസ്ലാമികമായി ബലിയുടെ ലക്ഷ്യം സൂറത്തുൽ ഹജ്ജിൽ അള്ളാഹു വ്യക്തമാക്കുന്നുണ്ട്. ലയ്യനാലല്ലാഹ ലയ്യനാലല്ലാഹ ലുഹൂമുഹ വലാ ദിമാഉഹ വലാകിയനാലുഹു തഖ്‌വാ മിൻകും, നിങ്ങളറുക്കുന്ന മൃഗത്തിൻ്റെ മാംസമോ രക്തമോ അള്ളാഹുവിലേക്ക് എത്തുകയില്ല, നിങ്ങളുടെ ഭക്തിയാണ് അള്ളാഹുവിലേക്ക് എത്തുക. നാം ബലി അറുക്കുമ്പോൾ അതിൻ്റെ അന്തസ്സത്ത നമുക്ക് പ്രിയപ്പെട്ടതെന്തും അള്ളാഹുവിൻ്റെ ഇംഗിതത്തിന് വഴങ്ങി അള്ളാഹുവിൻ്റെ കൽപ്പന പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമർപ്പിക്കാൻ ഞാൻ പൂർണ്ണ സന്നദ്ധനാണെന്ന സന്നദ്ധതയാണ് യഥാർത്ഥത്തിൽ ബലിയിൽ പ്രകടമാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ നിലയിൽ നമുക്ക് പ്രിയപ്പെട്ടതെന്തും അല്ലാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട്, അവൻ്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട്, അവൻ്റെ സ്വർഗം നേടിയെടുക്കുന്നതിനു വേണ്ടി സമർപ്പിക്കുന്ന യഥാർത്ഥ ഭയഭക്തന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ത്യാഗോജ്വലമായ ചരിത്രം നമ്മുടെ ജീവിതത്തിൽ അത് നന്മകൾ പ്രവർത്തിക്കാൻ, ദീനിനു വേണ്ടി ത്യാഗം സഹിക്കാൻ, ഇസ്ലാമിനു വേണ്ടി ത്യാഗം സഹിക്കാൻ പ്രചോദനമായി മാറട്ടെ. അല്ലാഹു അതിന് അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.
3: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഹൃദയവസന്തം. വിശുദ്ധ ഖുർആൻ സൂറത്ത് സ്വഫാത്തിലെ 105 മുതൽ 107 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണങ്ങളുമായി ഇന്ന് നമ്മോടൊപ്പമുണ്ടായിരുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
5: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതന്റെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ, പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ, ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം, കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
2: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത കാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ജീവിതത്തിന്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിന്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം പ്രൊഫസർ ഹാരിസ് സുബിൻ സലീം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകമായത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും, അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്.

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി, നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാന വീഥിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ, താങ്കളുടെയും ജീവിതത്തിന്റെ താളമാണ്.

0: പീസ് ഖുർആൻ റേഡിയോയിൽ തഫ്സീർ അമാനി മുഹമ്മദ് അമാനി മൗലവി രചിച്ച തഫ്സീറുൽ ഖുർആനിൽ നിന്നും സൂറത്തുൽ മആരിജ് 8 മുതൽ 21 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണമാണ് തഫ്സീർ അമാനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കുന്നത്.
1: വചനം 8. വാക്കർത്ഥം: യൗമ തകൂനു, ആയിത്തീരുന്ന ദിവസം. അസ്സമാഉ, ആകാശം. കൽ മുഹ്ലി, എണ്ണക്കീടം പോലെ, ലോഹദ്രാവകം പോലെ.
2: യൗമ തകൂനു അസ്സമാഉ കൽ മുഹ്ലി,
1: ആകാശം എണ്ണക്കീടം അഥവാ ലോഹദ്രാവകം പോലെ ആയിത്തീരുന്ന ദിവസം, അന്നാണ് ആ ശിക്ഷ സംഭവിക്കുക. വചനം 9. വാക്കർത്ഥം: വതകൂനുൽ ജിബാലു, പർവ്വതങ്ങൾ ആയിത്തീരുകയും. കൽ ഇഹ്നി, രോമത്തൂൾ. കടഞ്ഞ രോമം, കടഞ്ഞ ചായം മുക്കിയ രോമം പോലെ.
2: വതകൂനുൽ ജിബാലു കൽ ഇഹ്നി,
1: പർവ്വതങ്ങൾ കടഞ്ഞ രോമം പോലെ ആയിത്തീരുകയും ചെയ്യുന്ന ദിവസം. വചനം 10. വാക്കർത്ഥം: വലാ യസ്അലു, ചോദിക്കുകയുമില്ല. ഹമീമുൻ, ഒരു ഉറ്റ ബന്ധുവും ചങ്ങാതിയും. ഹമീമൻ, ഒരു ഉറ്റ ബന്ധുവോട്.
2: വലാ യസ്അലു ഹമീമുൻ ഹമീമ,
1: ഒരു ഉറ്റ ബന്ധുവും മറ്റ് ഒരു ഉറ്റ ബന്ധുവിനോട് ഒന്നും ചോദിക്കുന്നതുമല്ല. വചനം 11. വാക്കർത്ഥം: യുബസ്സറൂനഹും, അവർക്ക് അവരെ കാട്ടിക്കൊടുക്കപ്പെടും, കാണുമാറാക്കും. യവദ്ദു, കൊതിക്കും മോഹിക്കും. അൽ മുജിരിമു, കുറ്റവാളി, മഹാപാപി. ലൗ യഫ്തദീ, അവൻ മോചനം നേടിയിരുന്നെങ്കിൽ, തെണ്ടം നൽകാമായിരുന്നെങ്കിൽ എന്ന്. മിൻ അദാബി, ശിക്ഷയിൽ നിന്ന്. യൗമ ഇദിൻ, അന്നത്തെ. ബിബനീഹ്, തൻ്റെ മക്കളെ കൊണ്ട്.

0: അവർക്ക് അവരെ കാണിക്കപ്പെടും, എന്നാലും പരസ്പരം അവർ അന്വേഷിക്കുകയില്ല. കുറ്റവാളികളായുള്ളവൻ കൊതിക്കും, തൻ്റെ മക്കളെ പ്രായശ്ചിത്തമാക്കിക്കൊണ്ട് അന്നത്തെ ശിക്ഷയിൽ നിന്ന് താൻ മോചനം നേടിയിരുന്നെങ്കിൽ നന്നായേനെ എന്ന്. വചനം 12. വാക്കർത്ഥം: വസ്വാഹിബത്തിഹി, അവൻ്റെ കൂട്ടുകാരി, സഹധർമ്മിണി, ഭാര്യയെയും, വ അഖീഹി, തൻ്റെ സഹോദരനെയും,
1: വസാഹിബത്തിഹി വ അഖീഹി,
0: മാത്രമല്ല തൻ്റെ സഹധർമ്മിണിയെയും തൻ്റെ സഹോദരനെയും കൊണ്ടും. വചനം 13. വാക്കർത്ഥം: വ ഫസ്വീലത്തിഹി, അവൻ്റെ ബന്ധുകുടുംബങ്ങളെയും, അല്ലത്തീ തുവീഹ്, അവന് സങ്കേതം നൽകുന്നതായ, രക്ഷ നൽകുന്നതായ, അഭയം നൽകുന്നതായ. തനിക്ക് രക്ഷാസങ്കേതം നൽകിയിരുന്ന തൻ്റെ ബന്ധു കുടുംബങ്ങളെ

ഉണ്ട്. വചനം 14, വാക്കർത്ഥം. വമൻ ഫിൽ അർദി, ഭൂമിയിലുള്ളവരെയും, ജമീഅൻ, മുഴുവനും, ثم പിന്നെ, എന്നിട്ട്, യുൻജീഹി, അതവനെ രക്ഷപ്പെടുത്തിയിരുന്നുവെങ്കിൽ എന്ന്.

0: അത്രയുമല്ല, ഭൂമിയിലുള്ളവരെ മുഴുവൻ കൊണ്ടും എന്നിട്ടുപോലും അതവനെ രക്ഷപ്പെടുത്തിയിരുന്നുവെങ്കിൽ നന്നായേനെ എന്നു കൊതിക്കും. 8 മുതൽ 14 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. കുറ്റവാളികളായ ദുർജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ദിവസത്തിലെ ഭയങ്കരതയും സംഭവ വികാസങ്ങളും എന്തുമാത്രമായിരിക്കുമെന്ന് അല്ലാഹു ചൂണ്ടിക്കാട്ടുകയാണ്. ഓരോരുത്തനും അവൻ്റെ കാര്യം മാത്രമല്ലാതെ മറ്റുള്ളവരെപ്പറ്റി വല്ല വിചാരമോ അന്വേഷണമോ ഉണ്ടായിരിക്കുകയില്ല. താനല്ലാത്തവരെ മുഴുവൻ ബലി കൊടുത്തിട്ടെങ്കിലും തനിക്ക് രക്ഷ കിട്ടിയാൽ മതിയായിരുന്നുവെന്നായിരിക്കും ഓരോരുത്തനും കൊതിക്കുക. പക്ഷേ ഫലമെന്ത്? അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. വചനം 15. വാക്കർത്ഥം: കല്ല, അങ്ങനെയല്ല, അതു വേണ്ട. ഇന്നഹാ, നിശ്ചയമായും അത്. ലലാ, ലലയാണ്, ആളിക്കത്തുന്ന നരകമാണ്.
1: കല്ല, ഇന്നഹാ ലലാ,
0: അതു വേണ്ട, ആ കൊതി വേണ്ട. നിശ്ചയമായും അത്, ലദാ, ആളിക്കത്തുന്ന നരകം ആകുന്നു. വചനം 16. വാക്കർത്ഥം: നസ്സാഅതൻ, നീക്കി ഉരിച്ചു കളയുന്നതായിട്ട്. ലിഷവാ, തലയുടെ തൊലിയെ, ചർമ്മങ്ങളെ, തലയോട്ടിയെ.
1: നസ്സാഅതൻ ലിഷവാ,
0: തലയുടെ തൊലി ഉരിച്ചു നീക്കുന്നത്. വചനം 17. വാക്കർത്ഥം: തദുഉ, അത് വിളിക്കും. മൻ അദുബറ, പിന്നോക്കം പോയവനെ. വതവല്ല, തിരിഞ്ഞു കളയുകയും ചെയ്തു.
1: തദുഉ മൻ അദബറ വതവല്ല,
0: പിന്നോക്കം പോവുകയും തിരിഞ്ഞു കളയുകയും ചെയ്തവരെ അത് വിളിക്കും. വചനം 18. വാക്കർത്ഥം: വജമാഅ, ശേഖരിക്കുകയും ചെയ്തു, ഒരുമിച്ചു കൂട്ടുകയും ചെയ്തു. ഫഔഅ, എന്നിട്ട് സൂക്ഷിച്ചു വച്ച, പാത്രത്തിലാക്കി വച്ച.
1: വജമാഅ ഫഔഅ,
0: ശേഖരിച്ചു കൂട്ടുകയും എന്നിട്ട് ചിലവഴിക്കാതെ സൂക്ഷിച്ചു വെക്കുകയും ചെയ്തവരെ. വചനം 15 മുതൽ 18 വരെയുള്ള ഭാഗങ്ങളുടെ വിശദീകരണം. സാരം: അങ്ങനെയുള്ള വ്യാമോഹങ്ങളൊന്നും വേണ്ട, അതുകൊണ്ടൊന്നും ഫലമില്ല. കുറ്റവാളികൾക്ക് ലഭിക്കുവാൻ പോകുന്നത് കത്തിജ്വലിക്കുന്ന നരകം മാത്രമാണ്. അത് അവരുടെ തലയുടെ തൊലി അഥവാ ശരീരത്തിൻ്റെ പുറംഭാഗങ്ങളൊക്കെ ഉരിച്ചുകളയും. കുറ്റവാളികളെ രക്ഷപ്പെടുവാനോ ഒഴിഞ്ഞു മാറുവാനോ അത് വിടുകയില്ല. അവരെ അത് തന്നിലേക്ക് വിളിച്ചു വരുത്തുക തന്നെ ചെയ്യും. അശവ എന്ന പദത്തിന് തലയുടെ തൊലി, തലയോട്, ചർമ്മങ്ങൾ എന്നൊക്കെ അർത്ഥങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. ഏതർത്ഥമെടുത്താലും ഉദ്ദേശ്യം വ്യക്തം തന്നെ. കുറ്റവാളികളെക്കുറിച്ച് അവരുടെ പ്രത്യേകതയായി ഇവിടെ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ ഇവയാണ്. 1. പിന്നോക്കം പോവുക അഥവാ സത്യവിശ്വാസം നിരാകരിക്കുക. 2. തിരിഞ്ഞുകളയുക അഥവാ കൽപ്പനകളെ അവഗണിച്ച് അനുസരണക്കേട് കാണിക്കുക. 3. ധനം ശേഖരിച്ചു വെക്കുകയും എന്നിട്ട് വേണ്ട വിധത്തിൽ ചിലവഴിക്കാതെയും കടമകൾ നിറവേറ്റാതെയും കെട്ടിപ്പൂട്ടിവെക്കുക. മറ്റു വിഷയങ്ങളിൽ ഒരുമാതിരി കൊള്ളാവുന്നവരാണെങ്കിൽ പോലും ധനം കെട്ടിപ്പൂട്ടിവെക്കുന്നതിൽ ഉത്സുഖരല്ലാത്ത ധനികന്മാർ കേവലം ദുർലഭമായിരിക്കും. അങ്ങനെയുള്ളവർ ഇതുപോലുള്ള താക്കീതുകളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മനുഷ്യസഹജമായ ഒരു കൊള്ളരുതായ്മയെ അല്ലാഹു എടുത്തുകാട്ടുന്നു. വചനം 19. വാക്കർത്ഥം: ഇന്നൽ ഇൻസാന, നിശ്ചയമായും മനുഷ്യൻ, ഖുലിഖ, സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, ഹലൂ, അക്ഷമനായി, വേവലാതിക്കാരനായി, ദുർബലനായി.
1: ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂ,
0: നിശ്ചയമായും മനുഷ്യൻ അക്ഷമനായി അഥവാ വേവലാതിക്കാരനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. വചനം 20. വാക്കർത്ഥം: ഇദാ മസ്സഹു, അവനെ ബാധിച്ചാൽ, തൊട്ടാൽ, അഷറു, ദോഷം, തിന്മ, കെടുതി, ജസൂ, ക്ഷമകെട്ടവനായിട്ട്, പൊറുതികെട്ടവനായി.
1: ഇദാ മസ്സഹു അഷറു ജസൂ,
0: അതായത് തനിക്ക് ദോഷം ബാധിച്ചാൽ ക്ഷമകെട്ടവനായിട്ട്. വചനം 21. വാക്കർത്ഥം: വഇദാ മസ്സഹു, അവനെ ബാധിച്ചാൽ, അൽ ഖൈറു, ഗുണം, നന്മ, നല്ലത്, മനൂഅ, മുടക്കക്കാരനായിട്ടും വിലക്കുന്നവനായും തടയുന്നവനായി.
1: വഇദാ മസ്സഹുൽ ഖൈറു മനൂഅ,
0: തനിക്ക് ഗുണം ബാധിച്ചാൽ മുടക്കക്കാരനായിട്ടും. വചനം 19 മുതൽ 21 വരെയുള്ളതിൻ്റെ വിശദീകരണം: ധനത്തിലാവട്ടെ, ദേഹത്തിലാവട്ടെ, വല്ല ദോഷവും ബാധിക്കുമ്പോൾ വ്യസനവും പരാതിയും ഭയവും നിരാശയും വല്ല ഗുണമോ നന്മയോ ബാധിച്ചാൽ അത് വേണ്ടവിധം ഉപയോഗപ്പെടുത്തുകയോ വിനിയോഗിക്കുകയോ ചെയ്യാതെ പിശുക്ക് കാണിച്ചും മറ്റും അതിന് തടസ്സം വരുത്തുക. ഇതാണ് മനുഷ്യൻ അക്ഷമനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നാൽ അവൻ സൃഷ്ട്യാ തന്നെ ഇങ്ങനെ ഒരു പോരായ്മയുള്ളവനാണെങ്കിലും ഈ സ്വഭാവത്തെ നിയന്ത്രിക്കുവാനുള്ള പ്രതിവിധികളും അല്ലാഹു അവന് നിശ്ചയിച്ചു കൊടുക്കാതിരുന്നിട്ടില്ല. അല്ലാഹുവിനെക്കുറിച്ചുള്ള ബോധം, അവൻ്റെ അനുഗ്രഹത്തിലുള്ള വിശ്വാസം, മനക്കരുത്ത്, ഔദാര്യശീലം, ഭയഭക്തി, മരണാനന്തര രക്ഷാശിക്ഷകളെക്കുറിച്ചുള്ള സ്മരണ ആദിയായവയത്രേ അവ. ഈ ഗുണങ്ങൾ ആരിലുണ്ടോ അവരിൽ ആ ചീത്ത സ്വഭാവം പ്രകടമാവുകയില്ല. അവർ സന്താപത്തിൽ ക്ഷമയുള്ളവരും സന്തോഷത്തിൽ നന്ദിയുള്ളവരുമായിരിക്കും. അങ്ങനെ രണ്ടവസ്ഥയിലും അവർ മാന്യന്മാരും പുണ്യവാന്മാരും ആയിരിക്കുന്നതുമാകുന്നു.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് തഫ്സീർ അമാനി. സൂറത്തുൽ മആരിജ് 8 മുതൽ 21 വരെയുള്ള വചനങ്ങളുടെ മുഹമ്മദ് അമാനി മൗലവി വിരചിച്ച വിശുദ്ധ ഖുർആൻ തഫ്സീർ നിന്നുമാണ് നാം കേട്ടത്.
3: ഈ ശബ്ദലോകത്തെ
4: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്നുപോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്? പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയോ? ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ. ശ്രവണമധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ. പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ളുൽ ഖുർആൻ. ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
8: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നെ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840.
10: പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഒരു ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യാവസാനം പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം.

والأرض في ستة أيام وكان عرشه على الماء ليبلوكم

وحبط ما صنعوا فيها وباطل ما كانوا يعملون.

ويصنع الفلك وكلما مر عليه ملأ من قومه سخروا منه

رحم وحال بينهما الموج فكان من المغرقين.

إنه عمل غير صالح فلا تسألني ما ليس لك به علم

ഇലാഹിൻ ഗൈറുഹ് ഇൻ അൻതും ഇല്ലാ മുഫ്തറൂൻ. യാ ഖൗമി ലാ അസ്അലുകും അലൈഹി അജ്റൻ ഇൻ അജ്രിയ ഇല്ലാ അലല്ലദീ ഫതറനി അഫലാ തഅഖിലൂൻ. ويا قوم

خائفه قالوا لا تخف إنا أرسلنا إلى قوم لوط

ലൂത്ത് ഇന്ന ഇബ്രാഹീമ ലഹലീമുൻ അവ്വാഹും മുനീബ് യാ ഇബ്രാഹീമു അഅ്രിദ് അൻ

صالح وما قوم لوط منكم ببعيد واستغفروا

أمر فرعون وما أمر فرعون برشيد يقود

ഹൂദ് വമാ നുഅഖിറുഹു ഇല്ലാ ലിഅജലിൻ മഅദൂദ്.

فأما الذين شقوا ففي النار لهم فيها زفير وشهيق.

ربك عطاءً غير مجذوذ فلا تك في مرية مما يعبد هؤلاء

إذ قال يوسف لأبيه يا أبت إني رأيت أحد عشر كوكبا

وأسروه بضاعة والله عليم بما يعملون وشروه

سمعت بمكرهن أرسلت إليهن وأعتدت لهن متكئا وأعتدت

0: الآخر فيصلب فتأكل الطير من رأسه.
1: പീസ് ഖുർആൻ റേഡിയോയിൽ കിഡ്സ് ടൈം. ചെറിയ പ്രായത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം കൊണ്ട് ശ്രദ്ധ നേടിയ കുഞ്ഞു ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. സൂറത്തുൽ കഹ്ഫിലെ 29 മുതൽ 38 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: മഷാല്ലാ. ശ്രോതാക്കളിപ്പോൾ കേട്ടത് കിഡ്സ് ടൈം. സൂറത്തുൽ കഹ്ഫിലെ 29 മുതൽ 38 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: أعوذ بالله من الشيطان الرجيم

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു സജദ 12 മുതൽ 21 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് ഇന്ന് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് അബ്ദുൽ അസീസ് അൽ അഹമ്മദ്.
1: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: തൻസീൽ.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ. ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം. 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിന്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിന്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെന്റ്സുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ്, മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യന്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആൻ പാരായണത്തിലെ അബദ്ധങ്ങൾ തിരുത്താം. പാരായണ പഠനം അവതരിപ്പിക്കുന്നത് ജനാബ് മുബാറക് ബിൻ ഉമർ.
4: ഇനി അടുത്തായിട്ട് നോക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. പ്രിയ ശ്രോതാക്കളെ, ഇനി സൂറത്ത് നൂഹ് 18-ാമത്തെ ആയത്ത് മുതൽ നോക്കാം. സുമ്മ യുഈദുക്കും, സുമ്മ ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, സയാണ്. ثم يعيدكم فيها ويخرجكم إخراجا والله جعل لكم الأرض بساطا بساطا سين بن طاء لتسلكوا منها سبلا فجاجا سبلا في അവിടെ തൻവീന് ശേഷം ഫ ആണ്, അപ്പോൾ ഇഖ്ഫ ആണ് നിയമം. സുബുലൻ ഫിജാജ,
5: സുബുലൻ ഫിജാജ.
4: قال نوح الرب نوح الرب അവിടെ നൂഹ് തൻവീന് ശേഷം റ ആണ്, അപ്പോൾ ഇദ്ഗാം ബിലാ ഗുന്ന, ഗുന്നത്തില്ലാതെ ഇദ്ഗാം ചെയ്യുക. നൂഹ് الرب ഇന്നഹും അസൗനി ഇന്ന ഉം അസൗനി ഒത്തബഉ മല്ലം വീണ്ടും ഇദ്ഗാം ബിലാഗുന്ന മല്ലം ഒട്ടും മണിക്കേണ്ടതില്ല യസിദുഹു മാലുഹു വലദുഹു അവിടെ മാലുഹു വലദുഹു ഒക്കെ പറയുമ്പോൾ വളരെ ചെറിയൊരു മദ് വേണം വലദുഹു ഇല്ല ഖസാറ വമക്കറു മക്റാൻ കുബ്ബാറ വമക്കറു മക്റാൻ കുബ്ബാറ തൻവിന് ശേഷം കാഫാണ് അപ്പോൾ ഇഖ്ഫ അങ്ങനെ അതും മക് വമക്കറു മക്റാൻ കുബ്ബാറ وقالوا لا تذرن آلهتكم ولا تذرن ودا ولا ودا ولا سواعا ولا يغوث ودك ودا و ادغام بغن سواعا وادغنتن അപ്പോൾ لا تذرن ودا ولا سواعا ولا لا تذرن
5: ودا ولا
4: سواعا ولا يغوث ويعوق ونسرا وقد أضلوا كثيرا فلا تزد الظالمين إلا ضلالا مما خطيئاتك أغرقوا فأدخلوا نارا فلم يجدوا لهم مما നന്നായിട്ട് മണിക്കുക خطيئاتهم مد متصل എങ്ങനെ
5: خطيئاتهم
4: أغرقوا فأدخلوا نارا فلم يجدوا لهم من دون الله അവിടെ ലഹുമ്മിൻ രണ്ട് മീമ അടുത്ത് വന്നു. അപ്പോൾ നന്നായിട്ട് ഉന്നത്ത് വേണം. പിന്നെ മിന്ദൂനില്ല മിന്ദൂനി ഇഖ്ഫ ആണ്. അപ്പം എങ്ങനെ അതും ലഹു

0: അത് മതി. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് ജനാബ് മുബാറക് ബിൻ ഉമർ.
2: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
3: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
4: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
2: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവെ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവെ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവെ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
5: Tune to reality.

0: ശ്രോതാക്കൾക്ക് തജ്വീദ് നിയമങ്ങൾ അനുസരിച്ച് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ തജ്വീദ് പഠനത്തിൽ നാം പഠിക്കുന്നത് അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങളും വിശേഷണങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഭാഗം ഒന്ന്. ക്ലാസ് എടുക്കുന്നത് അബ്ദുല്ലാ സമീർ മദീനി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പഠന പരമ്പരകളാണ് തജ്വീദ് പഠനം എന്നതിലൂടെ നമ്മളിതുവരെ കേട്ടുകൊണ്ടിരുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വിശദീകരിച്ചത് അക്ഷരങ്ങളുടെ വിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വ്യത്യസ്ത തരംതിരിക്കലുകൾ പണ്ഡിതന്മാർ നടത്തിയിട്ടുണ്ട്. ആ തരംതിരിക്കൽ മനസ്സിലാക്കുന്നതിലൂടെ തജ്വീദ് നിയമങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് അതിൻ്റെ മുറപ്രകാരം തന്നെ ഖുർആൻ ഓതുവാൻ ഓരോ മുസ്ലിമിനും സാധിക്കും എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് വിശദീകരിക്കാൻ കാരണം. എല്ലാ ഓരോരുത്തരും തന്നെ ഖുർആൻ പാരായണ രീതിയും നിയമങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ടായിരിക്കണം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ടത് എന്നത് തന്നെ ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. സിഫാത്തുൽ ഹുറൂഫ്, അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ എന്ന പ്രധാന തലക്കെട്ടിൻ്റെ കീഴിൽ പല വിശേഷണങ്ങളും നാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വിശേഷണങ്ങൾ ഒന്നുകൂടി നമ്മൾ ഒരാവർത്തി കേൾക്കുകയും അതിനുശേഷം ഈ വിശേഷണങ്ങൾ, അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ എന്ത് സ്വാധീനമാണ് നമ്മുടെ ഖുർആൻ പാരായണത്തിലുണ്ടാക്കുന്നത് എന്നതുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിലൂടെ വ്യത്യസ്ത തരത്തിലുള്ള സിഫത്തുകളെ നാം വർഗീകരിച്ച് വേർതിരിച്ച് മനസ്സിലാക്കുകയുണ്ടായി. സിഫാത്തുൻ ലാസിമ, സിഫാത്തുൻ ആരില, അതെ, എന്ന ഏത് സമയത്തും അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന, അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാകുന്ന സിഫത്തുകളാണ് സിഫാത്തുൻ ലാസിമ എന്ന് പറഞ്ഞാൽ, സിഫാത്തുൻ ആരില അല്ലെങ്കിൽ അസ്സിഫാത്തുൽ ആരില എന്ന് പറഞ്ഞാൽ ഓരോ സന്ദർഭങ്ങളിൽ മാത്രം അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന സിഫത്തുകളാണ് സിഫാത്തുൻ ആരില. അതിനൊക്കെ ഉദാഹരണം നാം പറയുകയുണ്ടായി. അതുപോലെ തന്നെ സിഫാത്തുൽ ഖവിയ, അസ്സിഫാത്തുൽ ളഈഫ, ഖവിയായിട്ടുള്ള ശക്തമായിട്ടുള്ള വിശേഷണങ്ങൾ, അതുപോലെ ദുർബലമായിട്ടുള്ള വിശേഷണങ്ങൾ ഇവ ഉള്ള അക്ഷരങ്ങൾ. അതുപോലെ സിഫാത്തുൽ ഖവിയയും സിഫാത്തുൽ ളഈഫയും രണ്ട് ഇനമാക്കി തിരിച്ച് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. അതിനാണ് തക്സീമു സുനായിയ, തക്സീമു അസ്സിഫാത്ത്, തക്സീമു സുനായിയ, രണ്ടാക്കി തരംതിരിച്ചു എന്ന് പറഞ്ഞാൽ, ഒന്ന് അസ്സിഫാത്ത് അൽ ഖവിയ, അസ്സിഫാത്ത് അൽ ളഈഫ. അതുപോലെ തന്നെ അഞ്ച് ഇനമാക്കി തിരിച്ച പണ്ഡിതന്മാരുണ്ട്, തക്സീമു അൽ ഖുമാസിയ. ഈ ഖവിയയും ളഈഫയെയും അഖ്വ അദ്അഫ് എന്നും, അതുപോലെ തന്നെ ഈ ഖവിയിൻ്റെയും ളഈഫിൻ്റെയും ഇടയിലുള്ള സിഫത്തുള്ള അക്ഷരങ്ങൾ അഥവാ തതുല്യമായ വിശേഷണങ്ങൾ ഉള്ള സിഫാത്തുൽ ഖവിയയും സിഫാത്തുൽ ളഈഫയും ഒരേ എണ്ണം വന്നിട്ടുള്ള, ഉൾക്കൊണ്ടിട്ടുള്ള അക്ഷരങ്ങൾക്കാണ് സിഫാത്തു മുത്തവസ്സിത എന്ന് പറയുന്നത്. അപ്പോൾ സിഫാത്തുൽ അഖ്വ, അതുപോലെ സിഫാത്തുൽ ഖവി ഖവിയ, അതുപോലെ സിഫാത്ത് അൽ മുതവസ്സിത, സിഫാത്ത് അൽ ളഈഫ, സിഫാത്ത് അൽ അദ്അഫ്, ഇങ്ങനെയാണ് അഞ്ച് ഇനമാക്കി തിരിച്ചവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രണ്ട് ഇനമാക്കി തിരിച്ചാലും അഞ്ച് ഇനമാക്കി തിരിച്ചാലും സിഫാത്തുകൾ അക്ഷരങ്ങളുടെ വിശേഷണങ്ങളിൽ ശക്തി കൂടിയ വിശേഷണങ്ങളുള്ളതും ഉണ്ട്, ശക്തി കുറഞ്ഞ ദുർബലമായ വിശേഷണങ്ങളുള്ളതും ഉണ്ട്. ഈ ശക്തി കൂടിയ ശക്തി കുറഞ്ഞ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോഴുള്ള ശക്തി. അത് നാവ് ഉയർത്തിക്കൊണ്ടുള്ള അക്ഷരങ്ങളാണെങ്കിൽ പൊതുവെ അത് ശക്തി കൂടിയ അക്ഷരങ്ങളാണ്. എന്നാൽ തീരെ ശക്തി പ്രയോഗിക്കേണ്ടതില്ലാത്ത വളരെ ദുർബലമായ നേരിയ ശ്വാസ തടസ്സം ഉള്ള ഇല്ലാത്ത അങ്ങനെ പല രൂപത്തിലും അതിൻ്റെ വിശേഷണങ്ങളുണ്ട്. വിശദാംശങ്ങൾ നമുക്ക് പറയാം. അപ്പോൾ ഏതായിരുന്നാലും 17 വിശേഷണങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. എത്ര വിശേഷണങ്ങൾ? 17 എണ്ണം. ആ 17 എണ്ണത്തിൽ 10 എണ്ണം അഞ്ചും അഞ്ചും വീതം വിപരീതമായ വിശേഷണങ്ങളുള്ള അക്ഷര സിഫത്തുകളാണ്. വിപരീത സിഫത്തുകളാണ് ഈ 10 എണ്ണം. അതിനാണ് സിഫാത്തു അൽ മുതലാദ്ദ, ദിദ്ദായിട്ടുള്ള പരസ്പരം വിരുദ്ധമായ, പരസ്പരം ഓപ്പോസിറ്റായിട്ടുള്ള സിഫത്തുകൾ. അത് ജഹർ, ഹംസ്, ഷിദ്ദത്ത്, റഹാവത്ത്, ഇസ്തിഫാൽ, അതുപോലെ തന്നെ ഇത്ബാഖ്, ഇസ്മാത്ത്, ഇൻഫിതാഹ്, ഇത്ബാഖ്, ഇൻഫിതാഹ്, അതുപോലെ തന്നെ ഇദ്ലാഖ്, ഇസ്മാത്ത് പോലെയുള്ള 10 എണ്ണം പോലെ എന്നല്ല, ഇത് ഈ 10 എണ്ണമാണ് വിപരീതമുള്ള സിഫത്തുകൾ. വിപരീതമില്ലാത്ത സിഫത്തുകൾ സഫീർ, കൽക്കലത്ത്, ലീന്, ഇൻഹിറാഫ്, തക്രീർ, തഫശ്ശി, ഇസ്തിത്താലത്ത്. അപ്പോൾ ഇത് എല്ലാം നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ജഹർ ഒന്നാമത്തെ സിഫത്തുകൾ, സിഫത്തിൽ ഒന്നാമത്തത് ജഹർ, അതിൻ്റെ വിപരീതം ഹംസ്. മഹ്റജിൽ ശക്തിയായി സ്ഥിതി ചെയ്യുമ്പോൾ ശ്വാസ തടസ്സമുണ്ടാകുന്ന അക്ഷരങ്ങൾ, ആ അക്ഷരങ്ങൾക്ക്, ആ സിഫത്തിനാണ്, അതിനാണ് ജഹർ എന്ന് പറയുന്നത്. ഹംസ് എന്ന് പറഞ്ഞാൽ അതിന് നേരെ വിപരീതം. മഹ്റജിൽ ബലഹീനമായിക്കൊണ്ട് നേരത്തെ ശക്തിയായി പുറപ്പെടുക എന്നതിൻ്റെ വിപരീതമായി ബലഹീനമായിക്കൊണ്ട് പുറപ്പെടുന്നതിനാൽ ഉച്ചാരണത്തിൽ ശ്വാസതടസ്സം അനുഭവപ്പെടുക, നടക്കുക, ശ്വാസം നടക്കുക, ശ്വാസമുണ്ടാകും. ബലഹീനമായിക്കൊണ്ട് മഹ്റജിൽ നിലകൊള്ളുന്നതിനാൽ ശ്വാസം, ജറയാനുൻ നഫസ് എന്ന് പറയും. മറ്റ് ഹബസുൻ നഫസ്, ശ്വാസം അവിടെ തടസ്സപ്പെടുന്നു ജഹറിൽ. എന്നാൽ അതിന് വിപരീതമായി ഹംസിൽ ശ്വാസം നടക്കുന്നു, കാരണം ബലഹീ ലഈഫായി, ബലഹീനമായിക്കൊണ്ട് സ്ഥിതി ചെയ്യുന്നതിനാൽ മഹ്റജിൽ. ഫഹസ്സഹു ഷഖ്സുൻ സകത്ത് എന്നാണ് ആ അക്ഷരങ്ങൾക്ക് മൊത്തത്തിൽ നമ്മൾ പറയുക. ഫ ഹ ഥ ഹ ഷീൻ ഹ സാദ് സീൻ കാഫ് ത. ഇത് ചിലപ്പോൾ ചില ആളുകൾക്ക്, ഇതൊക്കെ ആദ്യമായി കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നിരുന്നാലും ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് കേൾക്കാം ആദ്യമായി കേൾക്കുന്നവർക്ക്. മുമ്പ് കേട്ടവർക്കാണെങ്കിൽ അതിനൊന്ന് ഓർമ്മ പുതുക്കാം എന്നുള്ളത് കൊണ്ടാണിത് സൂചിപ്പിക്കുന്നത്. അതുപോലെ ജഹർ ഹംസ് കഴിഞ്ഞാൽ ഷിദ്ദത്ത് റഹാവത്ത്. ഷിദ്ദത്ത് റഹാവത്ത് എന്ന് പറഞ്ഞാൽ മഹ്റജിൽ പൂർണ്ണ ബലത്തോടുകൂടി സ്ഥിതി ചെയ്യുന്നതിനാൽ അത് ശബ്ദം തടസ്സപ്പെടുന്നു. അ ജീം ദ ഖ ത ബ ക ത അജിദ് ഖതിൻ ബഖത് എന്നുള്ളതാണ് ഷിദ്ദത്തിൻ്റെ അക്ഷരങ്ങൾ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിപരീതമുള്ള സിഫത്തുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്, ഇത് പറഞ്ഞ കാര്യം തന്നെയാണ്, നമ്മൾ ഒന്ന് മുറാജ ചെയ്യുന്നത് മാത്രം. അപ്പോൾ ഒരു വിശേഷണത്തിൻ്റെ അക്ഷരങ്ങൾ പറഞ്ഞാൽ അതിൻ്റെ വിപരീതമായ സിഫത്ത് മാത്രം പറഞ്ഞാൽ മതി, ആ വിപരീതമുള്ള സിഫത്തിൻ്റെ വിശേഷണത്തിൻ്റെ അക്ഷരങ്ങളാണ് ഇവിടെ പറയാത്ത അക്ഷരങ്ങളൊക്കെ. ഇപ്പോൾ അജിദ് ഖതിൻ ബഖത്ത് എന്ന് പറയുമ്പോൾ അവിടെ 8 അക്ഷരങ്ങളാണ് ശിദ്ദത്തിനുള്ളത്, ബാക്കി 21 അക്ഷരങ്ങളും റഹാവത്തിൻ്റെ അക്ഷരമാണ്. ഇതുപോലെ തന്നെ ഓരോ വിപരീതമുള്ള സിഫത്തുകൾക്ക് ഒരു സിഫത്തിൻ്റെ അക്ഷരങ്ങൾ പറഞ്ഞാൽ അവശേഷിക്കുന്ന അക്ഷരങ്ങളെല്ലാം വിപരീത സിഫത്തിൻ്റെ അക്ഷരങ്ങളാകുന്നു. ഇനി ഇതിനിടയിൽ തവസ്സുത്ത് എന്നുള്ള അക്ഷരമുണ്ട്. ഷിദ്ദത്തിൻ്റെയും റഖാവത്തിൻ്റെയും ഇടയിൽ, വബൈന റിഖ്വിൻ വശദീദി ലിൻ ഉമർ എന്ന് പറയുന്ന ലിൻ ഉമർ അഞ്ചക്ഷരങ്ങൾ, ലാം നൂൻ ഐൻ മീം റ. അപ്പോൾ ഇത് ഷിദ്ദത്തിൻ്റെയും റഖാവത്തിൻ്റെയും ഇടയിലുള്ള അക്ഷരമാണ്. മഖ്റജിൽ പൂർണ്ണബലത്തോടെ സ്ഥിതി ചെയ്യുന്നു, ബലഹീനമായി സ്ഥിതി ചെയ്യുന്നു. ഈ രണ്ടിൻ്റെയും ഇടയിൽ പൂർണ്ണമായ ശക്തിയില്ല, ബലമില്ല, എന്നാൽ പൂർണ്ണമായും ബലഹീനതയും ഇല്ലാത്ത ഇടയിലുള്ള സിഫത്തുകളാണ് ലിൻ ഉമർ എന്ന് പറയുന്ന അഞ്ചക്ഷരങ്ങൾ. പിന്നെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഇസ്തിഅല എൻ്റെ അക്ഷരം, ഇസ്തിഅല എന്ന് പറഞ്ഞാൽ അല ഉയരുക, അഥവാ ആ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നാവ് മേലെ അണ്ണാക്കിലേക്ക് മുകളിലേക്ക് ഉയരുന്നു, വായ നിറച്ച് പറയേണ്ട അക്ഷരങ്ങളാണ്. പലപ്പോഴും നമ്മൾ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടാകും, കേട്ടിട്ടുണ്ടാകും, ഹുസ് സ്വദ്ഖ്തിൻ ഖിൽ, ഇതാണ് ഇസ്തിഅല എൻ്റെ അക്ഷരം. അപ്പോൾ ഏഴ് അക്ഷരങ്ങളാണ് ഇസ്തിഅല എൻ്റെ ഉള്ള അക്ഷരങ്ങൾ. ഈ ഏഴ് അക്ഷരങ്ങളാണ് ഉച്ചരിക്കുമ്പോൾ മുകളിലേക്ക് നാവ് മേലെ അണ്ണാക്കിലേക്ക് ഉയർത്തേണ്ടത്, ഉയർന്നിരിക്കും ആ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ. ഹ സ പ ബ ഖ പോലെയുള്ള അക്ഷരങ്ങൾ പറയുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഏഴക്ഷരങ്ങൾക്ക് പുറമെയുള്ള ബാക്കിയുള്ള 22 അക്ഷരങ്ങളും അത് ഇസ്തിഫാലിൻ്റെ അക്ഷരം. ഇസ്തിഫാൽ എന്ന് പറഞ്ഞാൽ ഇസ്തിഅലാഅൻ്റെ നേരെ വിപരീതം. നേരത്തെ നാവ് മുകളിലേക്ക് ഉയർത്തി ഉച്ചരിച്ചു എങ്കിൽ നാവ് ഉയർത്താതെ വായയുടെ അടിഭാഗത്തേക്ക് നാവ് താഴ്ത്തിക്കൊണ്ട് ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ. അത് ഈ ഹുസ്സദ്ദീൻ ഖിൽ എന്ന് പറയുന്ന ഏഴക്ഷരങ്ങളല്ലാത്ത ബാക്കിയുള്ള 22 അക്ഷരങ്ങളും ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇത്രയും സിഫത്തുകൾ, ജഹർ, ഹംസ്, ഷിദ്ദത്ത്, റഖാവത്ത്, തവസ്സുത്ത്, ഇസ്തിഅല, ഇസ്തിഫാൽ. ഇനിയും അവശേഷിക്കുന്ന വിപരീതമുള്ള സിഫത്തുകളുണ്ട്. ഇപ്പോൾ ഏറ്റവും ശക്തിയുള്ള അക്ഷരം കഴിഞ്ഞ എപ്പിസോഡിലൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അറബി ഭാഷയിൽ ഏറ്റവും കവിയായിട്ടുള്ള, തജ്വീദിൻ്റെ ഭാഷയിൽ ഏറ്റവും കവിയായിട്ടുള്ള അഖ്വ ഹർഫുൻ ഫിൽ ലുഗത്തിൽ അറബിയ വഹിയ അത്തോ തോ. ഏറ്റവും ശക്തിയുള്ള അക്ഷരം ഏതാണെന്ന് ചോദിച്ചാൽ അത് തോ ആണ്. ആ തോന്റെ വിശേഷണം അതിൽ പെട്ടതാണ് ഇത്ബാഖ്. ഇത്ബാഖിന് നേരെ വിപരീതമാണ് ഇൻഫിതാഹ്. ഇത്ബാഖ് എന്ന് പറഞ്ഞാൽ നാവിൻ്റെ നടു മേലെ അണ്ണാക്കോട് ചേർന്നുകൊണ്ട്, ഒരുപക്ഷെ നമുക്ക് വായ പൂട്ടിക്കൊണ്ട് അല്ലെങ്കിൽ മേലെ അണ്ണാക്കിനോട് ചേർന്നിരുന്ന്, അതായത് വായ തുറക്കാതെ ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾക്കാണ് ഇത്ബാഖ്. സാദ്, ദാദ്, ഖാ, ലാ, ഈ നാലക്ഷരങ്ങൾ. ഇമാം ഇബ്നുൽ ജസരി അദ്ദേഹത്തിൻ്റെ മുഖദ്ദിമുൽ ജസരിയിൽ പറഞ്ഞതുപോലെ വസാദു ദാദു ഖാ ലാ ഉൻ മുത്ബഖ, സാദു ദാദു ഖാ ലാ ഉൻ മുത്ബഖ, ഇത്ബാഖ് അക്ഷരം. അപ്പോൾ ഈ നാലല്ലാത്ത ബാക്കിയുള്ള അക്ഷരങ്ങളൊക്കെ വായ തുറന്നിട്ട് ഇൻഫിതാഹ്, ഇത്ബാഖ് വായ അടച്ച് മേലെ അണ്ണാക്കിനോട് നാവ് ചേർത്തിക്കൊണ്ടാണ് പറയേണ്ടതെങ്കിൽ നേരെ വിപരീതമായിക്കൊണ്ടാണ് ഇൻഫിതാഹ്, നാവ് അണ്ണാക്കുമായി അകന്നുകൊണ്ട് അതിനകറ്റിക്കൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. അപ്പോൾ വിപരീതം പറയുമ്പോൾ അതിൻ്റെ നേരെ വിപരീതമുള്ള സിഫത്തിനാണ് അക്ഷരങ്ങളൊക്കെ ബാക്കിയുള്ളത്. ഇവിടെ പറയാത്ത അക്ഷരങ്ങളൊക്കെ വിപരീതമുള്ള സിഫത്തിനാണ്. ഇനി ഇതുപോലെ വിപരീതമുള്ള രണ്ട് അവസാനത്തെ സിഫത്തുകളാണ് അൽ ഇദ്ലാഖ് വൽ ഇസ്മാത്ത്. ഇദ്ലാഖ് ഇസ്മാത്ത് എന്ന് പറയുമ്പോൾ നാവിൻ്റെ തൊറഫിൽ നിന്നും തെല്ലിൽ നിന്നും പുറപ്പെടുന്നതിനാൽ ഉച്ചരിക്കാനുള്ള വേഗവും സൗകര്യവും ഉണ്ടാകുന്നതും ഉണ്ടാകാത്തതും. അതായത് ഇദ്ലാഖ് എന്ന് പറഞ്ഞാൽ നാവിൻ്റെ തൊറഫിൽ നിന്ന് ഉച്ചരിക്കുന്ന അക്ഷരം ഫ, അതുപോലെ റോ, മീം, നൂൻ, ലാം, ബ, ഇതേ തന്നെ ചുണ്ടെന്ന് പറയുന്ന ഉച്ചരിക്കുന്ന അക്ഷരങ്ങളുണ്ട്. അതുപോലെ തന്നെ നാവിൻ്റെ ഏറ്റവും അഗ്രഭാഗത്ത് നിന്ന് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളുമുണ്ട്. അതിനാണ് ഇദ്ലാഖ് എന്ന് പറയുന്നത്. നാവിൻ്റെ തറഫിൽ ലിസാനെന്നും അതുപോലെ തന്നെ ഷഫത്തൈനിലും ഉള്ള അക്ഷരങ്ങൾ, ഇപ്പോൾ ഫ ഷഫത്തൈനിൽപ്പെട്ടതാണ്, അതുപോലെ മീം, ബ, അതും ഷഫത്തൈനിയാണ്. ബാക്കിയുള്ള റ, അതുപോലെ നൂൻ, ലാം, ഇത് നാവിൻ്റെ തറഫിൽ നിന്ന് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ്. അപ്പോൾ ഇതിന് ഉച്ചാരണത്തിൽ വേഗവും സൗകര്യവും ഉണ്ട്, അതിന് ഇദ്ലാഖ് എന്ന് പറയും. ഇതിൻ്റെ നേരെ വിപരീതമാണ് അപ്പോൾ ഈ ഫറ മിൻ ലുബി എന്ന് പറയുന്ന ഈ ആറക്ഷരങ്ങളൊഴിച്ചുള്ള 23 അക്ഷരങ്ങളും ഇസ്മാത്തിൻ്റെ അക്ഷരമാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടി പ്രയാസമായി ഉച്ചരിക്കാൻ, പ്രയാസമെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഈ ആറക്ഷരങ്ങൾ അപേക്ഷിച്ചുകൊണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള 7 സിഫത്തുകൾ വിപരീതമുള്ള സിഫത്തുകളാണ്. സഫീർ, സഫീറിൻ്റെ അക്ഷരങ്ങളാണ് സാദ്, സ, സീൻ. അതായത് പക്ഷിയുടെ സ്വരത്തോട്, സൗത്തു തൊയർ, തൊയൂർ, പക്ഷികളുടെ ശബ്ദത്തോട് സാദൃശ്യമുള്ള, സാമ്യതയുള്ള, അതിന് തുല്യമായിട്ടുള്ള ശബ്ദം ആണ് സഫീർ. ചൂളം വിളിയുടെ ശബ്ദം എന്ന് പറയില്ലേ, അതിനോട് തുല്യമായിട്ടുള്ള ഒരു സിഫത്താണ് സഫീർ. സാദ്, സീൻ, ഈ മൂന്ന് അക്ഷരങ്ങളാണ് സഫീർ എന്ന സിഫത്തിൻ്റെ അക്ഷരങ്ങൾ. പിന്നെ എല്ലാവർക്കും നമുക്ക് പൊതുവെ പരിചയമുള്ള ഒരു സിഫത്താണ് കൽക്കലത്ത് എന്നുള്ളത്, അല്ലേ? എല്ലാവരും കേട്ടിട്ടുണ്ടാകും. ഖ, ത്, ദ്, ജദ്, ഈ അഞ്ചക്ഷരങ്ങൾ. അപ്പം അത് ഉച്ചരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു മുഴക്കം ഉണ്ടാകണം. അതായത് അവിടെ ഒരു അതിൻ്റെ മഹ്റജിൽ അമർത്തിക്കൊണ്ട്, ഒരു പ്രസ് ചെയ്തുകൊണ്ട്, പ്രഷർ കൊടുത്തുകൊണ്ട് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ് ഈ പറയുന്ന അഞ്ചക്ഷരങ്ങൾ. ഇത് വിപരീതമില്ലാത്ത സിഫത്തുകളാണ്. അതുപോലെ തന്നെ ലീൻ, ലീൻ എന്ന് പറഞ്ഞാൽ വാവ്, ഈ രണ്ട് അക്ഷരങ്ങൾക്ക് സുക്കൂനുണ്ടാവുകയും തൊട്ട് മുമ്പത്ത് അക്ഷരത്തിന് ഫതഹാവുകയും ചെയ്താൽ അതിനെ നിർത്തുമ്പോൾ ഒരു മയപ്പെടുത്തിക്കൊണ്ട് ലീൻ എന്ന് പറഞ്ഞാൽ തന്നെ വിഷമം കൂടാതെ ലീൻ, ഒരു ലോലമായിക്കൊണ്ട്, മൃദുവായിക്കൊണ്ട് എന്നത് അർത്ഥമാണ് ലീൻ എന്ന് പറഞ്ഞാൽ. ലയ്യൻ, വളരെ ലോലമായത്, മൃദുവായത്. അപ്പം ലീൻ എന്ന് പറഞ്ഞാൽ വാവ്, യ എന്നീ അക്ഷരങ്ങൾക്ക് സുക്കൂനും തൊട്ടുമുള്ള അക്ഷരത്തിന് ഫതഹുമാകുമ്പോൾ ഉണ്ടാകുന്ന വിശേഷണത്തിനാണ് നമ്മൾ ലീൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഖൗഫ്, ഖുറൈഷ്, ബൈത് എന്ന് പറയുന്ന സൂറത്ത് ഖുറൈഷിലൊക്കെയുള്ള ആയത്തുകളൊക്കെ ഓതുമ്പോൾ നമ്മൾ ഉച്ചരിക്കുന്ന ആ രീതിക്കാണ് ലീൻ എന്നാണ് ആ സിഫത്തിന് പറയുന്നത്. അഥവാ വാവ്, യ എന്നിവക്ക് സുക്കൂനും തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ഫതഹുമാകുമ്പോൾ. പിന്നെയുള്ളത് ഇൻഹിറാഫ്. ഇൻഹിറാഫ് എന്ന് പറഞ്ഞാൽ തെന്നി മാറുക, അഥവാ സ്വന്തം മഖ്റജിൽ നിന്നും മറ്റ് മഖ്റജിലേക്ക് മാറുക, ചായുക. റ, ലാം എന്നീ അക്ഷരങ്ങൾക്കാണ് ഈ ഇൻഹിറാഫ് ഉള്ളത്. റാ ലാമിലേക്കും ലാം വാദിലേക്കും ചാഞ്ഞു പോകുന്നു. ലാം, ലാം, റോ എന്നീ അക്ഷരങ്ങൾ, അത് തജ്വീദിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇൻഹിറാഫ്. അതുപോലെ റോയിൻ്റെ മാത്രം ഉള്ള സിഫത്താണ് തക്രീർ. റോ, പിടക്കുക, ആവർത്തിക്കുക. റോ, അർറഹ്മാൻ, അർറബ്, അർറഹ്മാൻ. അപ്പോൾ അർ, റോ എന്നുള്ളത് തക്രീർ, പിടക്കുക. പക്ഷെ അത് ആ തക്രീർ, ആവർത്തനം, റോ എന്നുള്ളത് കൂടാൻ പാടില്ല. അർറഹ്മാൻ അത്ര വേണ്ടതില്ല. അർറഹ്മാൻ, ബിസ്മില്ലാഹിർ റഹ്മാൻ, ബിസ്മില്ലാഹിർ റഹ്മാൻ, അത് വേണ്ട, അത് അധികമാണ്. അപ്പം അധികമാവാതെ ആവശ്യത്തിന് അതിന് ആ ഒരു വിശേഷണം, തക്രീർ എന്ന വിശേഷണം നൽകുക. അതുപോലെ തഫഷി, ഇതൊക്കെ നമ്മൾ വിശദീകരിച്ചാണ് ഷീനിൻ്റെ സിഫത്ത്. ഷീന് ഉച്ചരിക്കുമ്പോൾ അത് വാഇൻ്റെ മഖ്റജ് വരെ, നാവിൻ്റെ അറ്റം വരെ ഒരു കാറ്റ് പരക്കുന്ന രൂപം. തഫഷി എന്ന് പറഞ്ഞാൽ തന്നെ വിശാലമാവുക, പരക്കുക, പരക്കുക എന്നാണ് തഫഷി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അപ്പം ഷീൻ എന്ന അക്ഷരം ഉച്ചരിക്കുമ്പോൾ നാവ് അതിൻ്റെ മധ്യഭാഗത്തു നിന്നാണ് ഷീനിൻ്റെ മഖ്റജ്, അത് വാ വരെ അഥവാ തറഫുൽ ലിസ, നാവിൻ്റെ അഗ്രഭാഗം വരെ ഒരു കാറ്റ് പരക്കണം. ഷീൻ, ഇദശംസു, ഇദശംസു, വശംസി. അപ്പോൾ ഷീൻ പറയുമ്പോൾ ആ തഫഷി എന്നുള്ള സിഫത്ത്, ഇതിപ്പോൾ വിപരീതമില്ലാത്ത സിഫത്തുകളാട്ടോ, സഫീർ, കൽക്കലത്ത്, ലീനി, ഇൻഹിറാഫ്, തക്രീർ, തഫഷി. ഇനി ദാദിൻ്റെ, അറബി ഭാഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, കുറച്ച് ഉച്ചരിക്കാൻ പ്രയാസമുള്ള എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മഖ്റജ് അല്പം ഒരു പ്രയാസമുള്ള ഒരു മഖ്റജാണ്. നാവിൻ്റെ ഇടതുഭാഗത്താണ്, അതിൻ്റെ അരുവിലായിക്കൊണ്ട്, നീളത്തിലായിക്കൊണ്ട് നീണ്ടു കിടക്കുന്ന അതിൻ്റെ മഖ്റജ് ദാദ്. അതായത് ദാലിൻ്റെയും വാഇൻ്റെയും ഒക്കെ ഇടയിലുള്ളൊരു ശബ്ദം. ബ, വ, ല, ബ, നാവ് പുറത്തേക്ക് വരാതെ ഇടത്തെ നാവിൻ്റെ അഗ്രഭാഗം രണ്ട് അണ്ണാക്കുമായും അല്ലെങ്കിൽ പല്ലുകളുമായും അണപ്പല്ലുകളും ചേർത്ത് പിടിച്ചുകൊണ്ട് ബോദ്. പല ആളുകളും ബോവും അതുപോലെ ബോദും തമ്മിൽ വ്യത്യാസമില്ല. അതുപോലെ ലോലീൻ എന്ന് പറയുമ്പോൾ
2: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് മനഃപാഠം. വിശുദ്ധ ഖുർആനിലെ ഓരോ പേജുകൾ മനഃപാഠമാക്കാൻ സഹായകമാകുന്ന രൂപത്തിലുള്ള പാരായണമാണ് പീസ് ഖുർആൻ റേഡിയോ മനഃപാഠം പ്രോഗ്രാമിലൂടെ സാധ്യമാകുന്നത്. ഇപ്പോൾ വിശുദ്ധ ഖുർആനിലെ 532 പേജിൻ്റെ പാരായണം നാം കേൾക്കുന്നു. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് സഅദ് അൽ ഗാമിദി.
3: أعوذ بالله من الشيطان الرجيم رب

0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളിൽ കേട്ടത് മനഃപാഠം, വിശുദ്ധ ഖുർആനിലെ 532 പേജിൻ്റെ പാരായണം. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നൊരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബ്റിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ് പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്. മക്ക മദീന ഹറമകളിൽ നിന്ന് മഗ്രിബ് ഫജർ നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇമാമുമാരുടെ പാരായണമാണ് ഹറമൈൻ ലൈവ് പ്രോഗ്രാമിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മദീന ഹറമിൽ നിന്നും ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകിയ ഷെയ്ഖ് മുഹമ്മദ് ബർഹാജി പാരായണം നിർവഹിച്ച സൂറത്തു ഫുസ്സിലത്തിലെ 39 മുതൽ 54 വരെയുള്ള വചനങ്ങളും, തുടർന്ന് മക്ക ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകി അശ്ശേഖ് ബദർ അതുർക്കി പാരായണം നിർവഹിച്ച സൂറത്തുൽ ഹദീദിലെ 28-29 വചനങ്ങളും സൂറത്തുൽ മസദും നമുക്ക് കേൾക്കാം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം

القيامة اعملوا ما شئتم إنه بما تعملون بصير.

0: الله
1: الله أكبر
0: الله أكبر
1: الله أكبر

0: ഇപ്പോ
1: മക്കഹറമിൽ മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകി അശ്ശേഖ് ബദർ അത്തുർക്കി പാരായണം നിർവഹിച്ച സൂറത്തുൽ ഹദീദിലെ 28-29 വചനങ്ങളും സൂറത്തുൽ മസദും നമുക്ക് കേൾക്കാം.

0: الله أكبر
1: الله أكبر.

0: അസദ്.
1: മാഷാല്ലാ. പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ് സമാപിക്കുന്നു. മക്ക മദീന ഹറമുകളിൽ ഫജർ മഗ്രിബ് നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇമാവുമാരുടെ പാരായണമാണ് ഹറമൈൻ ലൈവിൽ നമ്മൾ കേൾക്കുന്നത്. ഇപ്പോൾ നാം കേട്ടത് മദീന
2: പീസ് റേഡിയോ.
3: ഈ ശബ്ദലോകത്തെ നിശബ്ദമാക്കും.
4: കിളികളുടെ കൊഞ്ചലുകളും പ്രഭാതത്തിന്റെ കുളിർക്കാറ്റും എത്തുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നുവരുന്ന ആദ്യ ചിന്ത എന്താണ്? ധൃതി പിടിച്ച ദിനചര്യകളിലേക്ക് കടക്കും മുമ്പ് മനസ്സിന് സന്തോഷവും ചിന്തകൾക്ക് വെളിച്ചവും നൽകുന്ന നല്ലൊരു തുടക്കം ലഭിച്ചിരുന്നെങ്കിൽ എന്നാരാണ് ആഗ്രഹിക്കാത്തത്? പ്രഭാതം നന്മയുടേതാകുമ്പോൾ ദിവസം മുഴുവൻ ആ സന്തോഷവും ശാന്തതയും നമ്മോടൊപ്പം നിൽക്കും. തിരക്കുകളിലേക്ക് ചുവടുവെക്കും മുമ്പ് അറിവും വിനോദവും ദൈവിക ചിന്തകളും ചേർത്തുവെക്കുന്ന ഒരു കൂട്ടുകെട്ട് നമുക്ക് കൂട്ടിനുണ്ടെങ്കിലോ? അതെ, നിങ്ങളുടെ ഓരോ പ്രഭാതത്തെയും കൂടുതൽ സജീവവും അർത്ഥപൂർണവുമാക്കാൻ പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു മോർണിംഗ് ലൈവ് ഷോ. എല്ലാ ദിവസവും രാവിലെ കൃത്യം 6 മണി മുതൽ 8 മണി വരെ രണ്ട് ആങ്കർമാർ തമ്മിലുള്ള രസകരമായ സല്ലാപങ്ങളിലൂടെ കേൾവിക്കാരെ കൂടിയൊപ്പം ചേർത്തുവെക്കുന്ന സുന്ദരമായ അന്തരീക്ഷം, വിരസതയില്ലാത്ത വർത്തമാനങ്ങളും വിശേഷങ്ങളും പങ്കുവെക്കുന്നതിനൊപ്പം ഹൃദയത്തെ സ്പർശിക്കുന്ന ഖുർആൻ പാരായണവും ജീവിതത്തിന് വഴിവിളക്കാകുന്ന പ്രവാചക വചനങ്ങളും നിങ്ങളുടെ കാതുകളിലേക്ക് എത്തുന്നു മോർണിംഗ് ലൈവ് ഷോ. ഇത് കേവലം ഒരു റേഡിയോ ഷോ മാത്രമല്ല, നിങ്ങളുടെ അറിവുകൾ അളക്കാനും ചിന്തകളെ ഉണർത്താനും മാറ്റുകൂട്ടുന്ന ക്വിസ് പ്രോഗ്രാമുകളും വ്യത്യസ്തങ്ങളായ വെറൈറ്റി സെഗ്മെന്റുകളും ഈ 2 മണിക്കൂറിൽ നിങ്ങളെ കാത്തിരിക്കുകയാണ്. യാത്രയിലാകട്ടെ, പ്രഭാത സവാരിയിലാകട്ടെ, അല്ലെങ്കിൽ അടുക്കളയിലെയും വീട്ടിലെയും ജോലികൾക്കിടയിലാകട്ടെ, നിങ്ങളുടെ പ്രഭാതങ്ങളെ ഊർജ്ജസ്വലമാക്കാൻ ഇനി ഈ സുഹൃത്തുക്കൾ കൂടെയുണ്ടാകും. പുതിയൊരു ദിവസത്തിലേക്ക് അറിവിന്റെയും ആനന്ദത്തിന്റെയും പ്രകാശവുമായി ചുവടുവെക്കാം. ഓർക്കുക, എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ ആപ്പിലൂടെ ലൈവായി കേൾക്കാം മോർണിംഗ് ലൈവ് ഷോ. നിങ്ങളുടെ പ്രഭാതങ്ങൾ ഇനി വെറുമൊരു തുടക്കമല്ല, നന്മയുടെ സജീവമായ അനുഭവമാണ്.
3: ഇതു കേട്ടു കേൾപ്പിച്ച് ശാന്തി തൻ തീരത്തൊന്നായി വന്നു ചേരാ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
4: ആരോഗ്യമുള്ള ശരീരവും മനസ്സുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. എന്നാൽ അപ്രതീക്ഷിതമായി കടന്നുവരുന്ന രോഗങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും പലപ്പോഴും നമ്മെ ഭയത്തിലും വലിയ ആശങ്കയിലും തള്ളിവിടാറുണ്ട്. എന്താണ് രോഗത്തിൻ്റെ യഥാർത്ഥ കാരണമെന്നോ ഏതുതരം ചികിത്സയാണ് വേണ്ടതെന്നോ അറിയാതെ ആളുകൾ വഴിമുട്ടി നിൽക്കുന്ന കാഴ്ച ഇന്നത്തെ കാലത്ത് സാധാരണവുമാണ്. രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും വളരെ ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. കേട്ടുകേൾവികൾക്കും തെറ്റായ ധാരണകൾക്കും പിന്നാലെ പോകാതെ വൈദ്യശാസ്ത്രത്തിൻ്റെ ശരിയായ അറിവുകൾ സ്വന്തമാക്കുക എന്നത് ഏറെ പ്രധാനമാണ്. ഇവിടെയാണ് നിങ്ങളെ കൃത്യമായി വഴികാട്ടാൻ പീസ് റേഡിയോ ആരോഗ്യ വിചാരം കൂടെയുള്ളത്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ മുഖേന നിങ്ങളുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടുകയാണ് പീസ് റേഡിയോ ആരോഗ്യ വിചാരം. വിവിധ രോഗലക്ഷണങ്ങൾ, മുൻകരുതലുകൾ, ഭക്ഷണക്രമം, ആധുനിക ചികിത്സാരീതികൾ എന്നിവയെക്കുറിച്ചെല്ലാം അനുഭവസമ്പന്നരായ ഡോക്ടർമാരും വിദഗ്ധരും നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നു. സംശയങ്ങൾക്ക് വ്യക്തവും പ്രായോഗികവുമായ മറുപടികൾ ലഭിക്കുന്നു. രോഗങ്ങളെ പേടിക്കേണ്ടതില്ല, പകരം അവയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി ശരിയായ രീതിയിൽ പ്രതിരോധിക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും ആരോഗ്യപരമായ സംശയങ്ങൾക്ക് കൃത്യമായ പരിഹാരം കണ്ടെത്താൻ, ആരോഗ്യപൂർണമായ ഒരു ജീവിതശൈലി പടുത്തുയർത്താൻ കേൾക്കാൻ മറക്കരുത് ആരോഗ്യ വിചാരം. പീസ് റേഡിയോയിലൂടെ നിങ്ങളിലേക്കെത്തുമ്പോൾ ആധികളും ആശങ്കകളും മാറ്റിവെച്ച് വെളിച്ചമുള്ള ആരോഗ്യമുള്ള ഒരു നാളേക്ക് നമുക്ക് ചുവടുവെക്കാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, ഖുർആൻ റേഡിയോ പ്രോഗ്രാമിൻ്റെ ഈയൊരു മുന്നോട്ട് പോക്കിൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് അൽ മുഅല്ലിം പ്രോഗ്രാമാണ്. വിശുദ്ധ ഖുർആനിനെ ഒരു അധ്യാപകനിൽ നിന്ന് കേൾക്കുകയും അത് അധ്യാപകൻ്റെ കൂടെ പാരായണം ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്ന രൂപത്തിലാണ് അൽ മുഅല്ലിം പ്രോഗ്രാം നാം കേൾക്കാറുള്ളത്. പാരായണം നിർവഹിക്കുന്നത് എന്നത്തെയും പോലെ ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.

0: മാഷാ പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, അൽ മുഅല്ലിം ഇവിടെ സമാപിക്കുന്നു. രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറയിലെ 16 മുതൽ 20 വരെയുള്ള വചനങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.
1: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിന്റെ പിന്നെ ജയിലും കാഫിറിന്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിലൊരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
2: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല,
1: അതെ
2: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
1: അതെ,
2: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല.
1: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തല സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്, ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും, അവനല്ല അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിന്

0: തഫ്സീർ അമാനി. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ മഅാരിജ് 1 മുതൽ 7 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വിശദീകരണവുമാണ് നമ്മൾ കേൾക്കുന്നത്.
1: വചനം 7, വാക്കർത്ഥം: വനറാഹു, നാം അതിനെ കാണുകയും ചെയ്യുന്നു. ഖരീബൻ, അടുത്തതായി.
2: വനറാഹു ഖരീബ,
1: നാം അതിനെ അടുത്തതായും കാണുന്നു. 1 മുതൽ 7 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. വാചക ഘടനയിൽ പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ 3 വചനങ്ങൾക്കും കൂടി ഒന്നിച്ച് ഇങ്ങനെ അർത്ഥം നൽകാം: കയറിപ്പോകുന്ന സ്ഥാനങ്ങളുടെ അധിപനായ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള യാതൊരുവിധ തടവും ഉണ്ടായിരിക്കാത്ത അവിശ്വാസികൾക്ക് സംഭവിക്കാനിരിക്കുന്ന ശിക്ഷയെ ഒരാൾ ചോദിച്ചാവശ്യപ്പെടുകയാണ്. വ്യാഖ്യാനം താഴെ വരുന്നു: അൽ മഅാരിജ് എന്ന വാക്കിന് കയറുന്ന സ്ഥാനങ്ങൾ എന്നത്രേ വാക്കർത്ഥം. കോണിപ്പടികൾ, സോപാനങ്ങൾ, ഉയർന്ന പദവികൾ, ആരോഹണ മാർഗങ്ങൾ എന്നിങ്ങനെ പല അർത്ഥങ്ങളും അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുകയും ചെയ്യാം. എന്നാൽ അള്ളാഹുവിൻ്റെ വിശേഷണമായി കയറിച്ചെല്ലുന്ന സ്ഥാനങ്ങളുടെ അധിപൻ ദിൽ മഅാരിജ് എന്നു പറഞ്ഞതിൻ്റെ വ്യാഖ്യാനത്തിൽ ഒന്നിലധികം അഭിപ്രായങ്ങളുണ്ട്. ഇവിടെ അൽ മഅാരിജ് കൊണ്ടുദ്ദേശ്യം ആകാശങ്ങളാണെന്നും ആകാശങ്ങളിൽ മലക്കുകൾ കയറിപ്പോകുന്ന പ്രത്യേക സ്ഥാനങ്ങളാണെന്നും ഉയർന്ന പദവികൾ എന്നാണെന്നും മറ്റുമാണ് ആ അഭിപ്രായങ്ങൾ. എന്നാൽ തൊട്ട വചനത്തിൽ ആ വാക്കിൻ്റെ വിശദീകരണമെന്നോണം മലക്കുകളും റൂഹും അവനിലേക്ക് കയറിച്ചെല്ലുന്നു. തഅറുജുൽ മലായികത്തു വർറൂഹു ഇലൈഹി എന്നു പറഞ്ഞിരിക്കൊണ്ട് മലക്കുകൾ കയറിച്ചൊല്ലുന്ന സ്ഥാനങ്ങൾ എന്ന് വെക്കുന്നതിനാണ് കൂടുതൽ ന്യായം കാണുന്നത്. അഥവാ ആകാശലോകങ്ങളിൽ മലക്കുകൾക്ക് കയറിച്ചെല്ലാവുന്നതും ഓരോരുത്തരുടെയും നിലപാടനുസരിച്ച് വ്യത്യസ്ത പദവികളോടു കൂടിയതുമായ സ്ഥാനങ്ങളായിരിക്കാം അവ. വാസ്തവം അള്ളാഹുവിനറിയാം. അർറൂഹ് കൊണ്ടുദ്ദേശ്യം ജിബിരീൽ അലൈഹിസ്സലാം എന്ന മലക്കാണെന്നാണ് അധിക വ്യാഖ്യാതാക്കളുടെയും അഭിപ്രായം. ജിബിരീലിനെ ഉദ്ദേശിച്ച് റൂഹ് എന്നു പറയപ്പെടാറുണ്ട്. ഖുർആനിലും അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു. സൂറത്തു ശുഅറ 193 വ്യാഖ്യാനവും നോക്കുക. അപ്പോൾ മലക്കുകളുടെ കൂട്ടത്തിൽ പ്രമുഖൻ അദ്ദേഹമായതുകൊണ്ട് മലക്കുകളെപ്പറ്റി മൊത്തത്തിൽ പ്രസ്താവിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ പേർ പ്രത്യേകം എടുത്തു പറഞ്ഞതായിരിക്കാം. മനുഷ്യാത്മാക്കളാണ് അതുകൊണ്ടുദ്ദേശ്യമെന്നത്രേ മറ്റൊരു അഭിപ്രായം. വേറെയും അഭിപ്രായമുണ്ട്. 50,000 കൊല്ലത്തെ വലുപ്പമുള്ള ദിവസം, യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന എന്നു പറഞ്ഞത് ഖിയാമത്ത് നാളാകുന്നു. തുടർന്നുള്ള ആയത്തുകൾ വായിക്കുമ്പോൾ ഇത് മനസ്സിലാകുന്നതാണ്. കൂടാതെ നബി വചനങ്ങളിൽ നിന്ന് ഇത് വ്യക്തമായും മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിച്ചെയ്തതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഹദീസിൽ ഇപ്രകാരം കാണാവുന്നതാണ്: കടമകൾ നിറവേറ്റാതെ ധനം നിക്ഷേപിച്ചു വെക്കുന്നവൻ്റെ ധനം തകിടുകളാക്കി നരകാഗ്നിയാൽ ചുട്ടുപഴുപ്പിച്ച് അവൻ്റെ നെറ്റിയും ഭാഗങ്ങളും മുതുകും അതുകൊണ്ട് പൊള്ളിക്കും. നിങ്ങൾ എണ്ണി വരുന്ന 50,000 കൊല്ലത്തെ വലുപ്പമുള്ള ഒരു ദിവസം അള്ളാഹു അവൻ്റെ അടിയാന്മാർക്കിടയിൽ വിധി കൽപ്പിക്കുന്നതുവരേക്കും അതങ്ങനെയിരിക്കും. പിന്നെ അവൻ്റെ വഴി ഒന്നുകിൽ സ്വർഗത്തിലേക്കോ അല്ലെങ്കിൽ നരകത്തിലേക്കോ അവൻ കാണും. എന്നാൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ

0: ദിവസത്തിൻ്റെ വമ്പിച്ച ദൈർഘ്യം. അവർക്ക് ഒരു സാധാരണ നിർബന്ധ നമസ്കാരത്തിൻ്റെ സമയത്തേക്കാൾ ലഘൂകരിക്കപ്പെടുന്നതാണെന്ന് അഹ്മദും ബൈഹഖിയും മറ്റും ഉദ്ധരിച്ച ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ 50,000 കൊല്ലത്തെ വലുപ്പം എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം, അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ ദിവസം അത്രയും ദൈർഘ്യം തോന്നുന്നതും വിഷമം നിറഞ്ഞതുമാണ് എന്നായിരിക്കും. അതല്ല, ശരിക്കും കൃത്യമായ 50,000 കൊല്ലം തന്നെയാണ് ഉദ്ദേശ്യമെന്നും വരാവുന്നതാണ്. വാസ്തവം അല്ലാഹുവിനറിയാം. സൂറത്തു സജദയിൽ അല്ലാഹു ഇപ്രകാരം പ്രസ്താവിച്ചിരിക്കുന്നു: അവൻ ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് കാര്യം നിയന്ത്രിച്ചു വരുന്നു. പിന്നീട് നിങ്ങൾ എണ്ണിവരുന്ന 1,000 കൊല്ലം വലുപ്പമുള്ള ഒരു ദിവസത്തിൽ അത് അവങ്കലേക്ക് കയറി പോകുന്നു. സൂറത്തു സജദയിലെ 5-ാം വചനത്തിൽ ഇപ്രകാരം നമുക്ക് കാണാം: യുദബ്ബിറുൽ അംറ മിനസ്സമാഇ ഇലാ ഖൗലിഹി അൽഫ സനത്തി മിമ്മാ തഉദ്ദു. ഈ രണ്ടു വചനങ്ങളും ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചു തന്നെയാണുള്ളത്. ആ നാളിലെ ചില വ്യത്യസ്ത ഘട്ടങ്ങളെയാണ് ഇത് കുറിക്കുന്നതെന്നത്രേ ചില വ്യാഖ്യാതാക്കളുടെ അഭിപ്രായം. 1,000 കൊല്ലമെന്നും 50,000 കൊല്ലമെന്നും പറഞ്ഞിരിക്കുന്നതിനെപ്പറ്റി ഒരാൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയുണ്ടായെന്നും അദ്ദേഹം ഇപ്രകാരം മറുപടി നൽകിയെന്നും ഇബ്നു ജരീർ റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിച്ചിരിക്കുന്നു: ഹുമാ യൗമാനി ذكرهماللہ اللہ اعلم بهما واکره ان اقول في كتاب الله بما لا اعلم. അർത്ഥം: അങ്ങനെ രണ്ടു ദിവസങ്ങളെ പറ്റി അല്ലാഹു പ്രസ്താവിച്ചിരിക്കുന്നു, അവയെപ്പറ്റി അല്ലാഹുവിനറിയാം. അല്ലാഹുവിൻ്റെ കിതാബിൽ എനിക്കറിയാത്തതിനെക്കുറിച്ച് പറയുവാൻ ഞാൻ മടിക്കുന്നു. നമുക്കും ഇവിടെ പറയുവാനുള്ളത് ഇതുതന്നെ. സൂറത്തു സജദ 5-ാം വചനത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പ്രസ്താവിച്ച സംഗതികൾ ഇവിടെയും നാം ഓർക്കുക. ഇതുപോലെ തന്നെ മലക്കുകളും റൂഹും അഥവാ ജിബിരീലും അല്ലെങ്കിൽ മനുഷ്യാത്മാവും അല്ലാഹുവിങ്കലേക്ക് കയറി ചെല്ലും എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യവും എന്താണെന്ന് നമുക്ക് തിട്ടപ്പെടുത്തി പറയുവാൻ സാധ്യമല്ല. സൂറത്തു സജദയിലെ ആയത്തിൽ പിന്നീട് 1,000 കൊല്ലം വലുപ്പമുള്ള ഒരു ദിവസം കാര്യം അല്ലാഹുവിങ്കലേക്ക് കയറുന്നു എന്ന് പറഞ്ഞുവല്ലോ. സൂറത്തു ഫാത്തിറിൽ നല്ല വാക്കുകൾ അവങ്കലേക്ക് കയറുന്നു, സൽക്കർമ്മത്തെ അവങ്കലേക്ക് ഉയർത്തുകയും ചെയ്യുന്നു, ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബ് എന്നു പറഞ്ഞിരിക്കുന്നു. ഈ രണ്ടു വചനങ്ങളും അവയുടെ വ്യാഖ്യാനത്തിൽ വായിച്ച സംഗതികളും ഇവിടെയും ഓർക്കുന്നത് നന്നായിരിക്കും. സൂറത്തു ഹൂദ് 123-ാം വചനത്തിൽ വഇലൈഹി യുർജഉൽ അംറു കുല്ലുഹു, കാര്യങ്ങളെല്ലാം അവങ്കലേക്ക് മടക്കപ്പെടുന്നു എന്നു പറഞ്ഞിട്ടുള്ളതും പ്രസ്താവ്യമാകുന്നു. മലക്കുകളും റൂഹും അവങ്കലേക്ക് കയറും എന്ന വചനത്തിൻ്റെ താൽപ്പര്യം മനസ്സിലാക്കുന്നതിന് ഇതെല്ലാം സഹായകമായിത്തീരുന്നതാണ്. അന്തിമമായ നടപടിയുടെയും തീരുമാനത്തിൻ്റെയും ദിവസമാണല്ലോ ഖിയാമത്ത് നാൾ. അന്ന് മലക്കുകളും ആത്മാക്കളുമെല്ലാം അല്ലാഹുവിൻ്റെ തിരുസന്നിധിയിൽ ഹാജരാകുമെന്നുള്ളതിൽ സംശയമില്ല. വളരെ വിചിത്രമായ ഒരു വ്യാഖ്യാനം ചില പുത്തൻ വ്യാഖ്യാനക്കാർ ഇവിടെ നടത്തിക്കാണുന്നു. മനുഷ്യൻ്റെ പുരോഗമനം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല, മരണാനന്തരവും അവൻ പുരോഗമിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു 50,000 കൊല്ലം അഥവാ ദീർഘമായ ഒരു കാലം കൊണ്ട് അവൻ പുരോഗമിച്ച് അല്ലാഹുവിങ്കലേക്ക് എത്തിച്ചേരും. ഇതിൽ മലക്കുകൾ അവനെ സഹായിച്ചുകൊണ്ടുമിരിക്കും എന്നൊക്കെയാണ് മലക്കുകളും റൂഹും അല്ലാഹുവിലേക്ക് കയറിച്ചെല്ലും എന്ന വാക്യത്തിന് ഇവർ നൽകുന്ന വ്യാഖ്യാനം. പുരോഗമനവാദികളാണെന്ന് സ്വയം അഭിമാനിക്കുന്നവരുടെ ദൃഷ്ടിയിൽ ഈ വ്യാഖ്യാനം ഒരു പക്ഷേ രസകരമായി തോന്നാമെങ്കിലും സത്യാന്വേഷികൾക്ക് ഇതിനോട് യോജിക്കുവാൻ മാർഗം കാണുന്നില്ല. കാരണം ഈ വ്യാഖ്യാനം മനുഷ്യനെ അല്ലാഹുവിനോളം ഉയർത്തുകയും അതേ സമയത്ത് അല്ലാഹുവിനെ മനുഷ്യനിലേക്ക് താഴ്ത്തുകയുമാണ് ചെയ്യുന്നതെന്ന് അല്പം ആലോചിച്ചാൽ അറിയാവുന്നതാണ്. മഴാതല്ലാ എത്ര തന്നെ എത്ര കാലം തന്നെ പുരോഗമിച്ചുകൊണ്ടിരുന്നാലും അല്ലാഹുവിൻ്റെ സ്ഥാനം പ്രാപിക്കുവാൻ മനുഷ്യനാകട്ടെ മറ്റാർക്കെങ്കിലുമാകട്ടെ സാധ്യമല്ല തന്നെ. പുരോഗമനം എന്ന വാക്ക് ഉരുവിടുന്നതുപോലും ഒരു പുരോഗമനമായി കരുതുന്ന ഇത്തരക്കാരെപ്പറ്റി നമുക്കിതേ പറയാനുള്ളൂ. വമാ ഖദറുല്ലാഹ ഹഖ ഖദരി, അവർ അല്ലാഹുവിനെ കണക്കാക്കേണ്ട പ്രകാരം അവനെ കണക്കാക്കിയില്ല. അവിശ്വാസികൾക്ക് ഖിയാമത്ത് നാളിൽ അല്ലാഹുവിങ്കൽ നിന്ന് ശിക്ഷ ലഭിക്കുന്നതാണെന്നും അത് തടയുവാൻ ആരാലും സാധ്യമല്ലെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീതു ചെയ്യുന്നതിനെ പരിഹസിച്ചുകൊണ്ട്, അങ്ങനെയുണ്ടെങ്കിൽ ആ ശിക്ഷ ഇപ്പോൾ തന്നെ ഒന്നു കാണട്ടെ എന്ന് മുഷ്രിക്കുകൾ ആവശ്യപ്പെട്ടിരുന്നു. അല്ലാഹുവേ, ഇവൻ പറയുന്ന ഇതൊക്കെ തന്നെയാണ് പരമാർത്ഥമെങ്കിൽ നീ കല്ലുമഴ വർഷിപ്പിക്കുകയോ വേദനയേറിയ ഏതെങ്കിലും ശിക്ഷ ഞങ്ങൾക്ക് തരികയോ ചെയ്തേക്കുക എന്ന് അവിശ്വാസികൾ പറഞ്ഞതായി സൂറത്ത് അൻഫാൽ 32 വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള അവരുടെ പരിഹാസ ചോദ്യങ്ങളെക്കുറിച്ചാണ് ഈ സൂറത്തിൻ്റെ ആദ്യ വചനം മുതൽക്കുള്ള സംസാരം. സന്ദർഭവശാൽ ഇടയ്ക്ക് വച്ച് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെന്ന നിലയ്ക്ക് മറ്റു ചില വസ്തുതകളും വിവരിച്ചു. അതിനുശേഷം അവിശ്വാസികളുടെ അത്തരം പരിഹാസ വാക്കുകളെക്കുറിച്ച് ഒട്ടും അസ്വാസ്ഥ്യപ്പെടരുതെന്നും നല്ലപോലെ ക്ഷമ കൈക്കൊള്ളണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദേശിച്ചു. അവർ അങ്ങനെ പരിഹസിക്കുവാനും ശിക്ഷയ്ക്ക് ധൃതി കൂട്ടുവാനും കാരണം അത് വളരെ വിദൂരവും അസംഭവ്യവുമായി അവർ കരുതുന്നതുകൊണ്ടാണെന്നും, എന്നാൽ അല്ലാഹുവിൻ്റെ അടുക്കൽ അത് ഒട്ടും വിദൂരമോ പ്രയാസപ്പെട്ടതോ അല്ലെന്നും പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിക്കുകയും ചെയ്തു. തുടർന്നുകൊണ്ട് അവർ പരിഹസിച്ച് ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്ന ആ ശിക്ഷയുടെയും അത് സംഭവിക്കുന്ന ആ ദിവസത്തിൻ്റെയും ഗൗരവങ്ങളെക്കുറിച്ച് അല്ലാഹു താക്കീത് ചെയ്യുന്നു.
1: തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തുൽ മഴാരിജിലെ 1 മുതൽ 7 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വിശദീകരണവുമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
2: ഹൃദയവസന്തം വിശുദ്ധ ഖുർആൻ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന സംരംഭമാണ് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
3: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം فَبَشَّرْنَاهُ بِغُلَامٍ حَلِيمٍ فَلَمَّا بَلَغَ مَعَهُ السَّعْيَ قَالَ يَا بُنَيَّ إِنِّي أَرَى فِي الْمَنَامِ أَنِّي أَذْبَحُكَ فَانظُرْ مَاذَا تَرَى قال يا أبت افعل ما تؤمر ستجدني إن شاء الله من الصابرين.
4: ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 100-ാമത്തെ വചനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവോട് നടത്തിയ ദുആയായിരുന്നു ആ ഒരു വചനത്തിൽ അല്ലാഹു നമ്മളറിയിച്ചത്. ആ വചനത്തിൽ അള്ളാഹു പറയുന്നു, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബേ ഹബ്ലി, എനിക്ക് നീ നൽകണമേ, മിനസ് സാലിഹീൻ, സദ്വൃത്തരിൽപ്പെട്ട ഒരു സന്താനത്തെ. ഇവിടെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രായാധിക്യമായ സമയത്ത് തനിക്കൊരു സന്താനത്ത് ലഭിക്കാൻ വേണ്ടി ദുആ ചെയ്തത് ഏകനായ അള്ളാഹുവോടാകുന്നു. തനിക്ക് മുമ്പ് മരണപ്പെട്ടു പോയ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയോടോ ഹൂദ് നബിയോടോ സ്വാലിഹ് നബിയോടോ ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ദുആ. അതല്ലെങ്കിൽ അവരെ മുൻനിർത്തിക്കൊണ്ടോ അവരുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ടോ ഒന്നുമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ സമൂഹത്തിൽ സന്താന സൗഭാഗ്യം ലഭിക്കാത്ത ആളുകൾ പലപ്പോഴും തങ്ങൾക്കൊരു സന്താനം ലഭിക്കാൻ വേണ്ടി പല മക്ബറകളിലേക്കും കയറിയിറങ്ങുന്ന വളരെ ഖേദകരമായ കാഴ്ച നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ സന്താനം ലഭിക്കാൻ വേണ്ടി, സന്താന സൗഭാഗ്യത്തിനു വേണ്ടി ആരോടാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് കൂടി ഈ വചനത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. റബ്ബി, എൻ്റെ റബ്ബേ, ഹബ്ലി, എനിക്ക് നീ നൽകണമേ, മിനസ് സ്വാലിഹീൻ, സദ്വൃത്തരിൽപ്പെട്ട ഒരു സന്താനത്തെ. അതുകൊണ്ട് ഈ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് സന്താന സൗഭാഗ്യത്തിന് വേണ്ടി മാത്രമല്ല ഏത് അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ വേണ്ടിയും സർവശക്തനായ നാഥനോട് മാത്രമായിരിക്കണം നാം ദുആ ചെയ്യേണ്ടത്. അള്ളാഹുവല്ലാത്ത മറ്റാരോട് നടത്തുന്ന ദുആയും, അത് ഇസ്തിഗാസയാകട്ടെ ഇസ്തിആനത്താകട്ടെ, എന്തു പേരിട്ട് വിളിച്ചാലും ആ ദുആ അള്ളാഹുവിൻ്റെ കോപത്തിനും അവൻ്റെ ശിക്ഷയ്ക്കും കാരണമാകുന്ന പ്രവർത്തനം മാത്രമേ ആകൂ. മാത്രമല്ല ആ ദുആ കൊണ്ട് ഒരു കാര്യവും സാധിക്കുകയില്ല എന്നതുകൂടി നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. 101-ാമത്തെ വചനം, ഫബഷർനാഹു ബിഗുലാമിൻ ഹലീം. ഫബഷർനാഹു, അപ്പോൾ നാം അദ്ദേഹത്തിന് സന്തോഷ വാർത്ത അറിയിച്ചു. ബിഗുലാമിൻ, ഒരു ബാലനെ കുറിച്ച്, ഒരു ആൺകുട്ടിയെക്കുറിച്ച്. ഹലീം, സഹനശീലനായ, ഒതുക്കമുള്ള. ഈ സന്താനത്തെക്കുറിച്ച് പ്രാമാണികരായ മുഫസ്സിരീങ്ങളെല്ലാം പറഞ്ഞത് വഹുവ ഇസ്മായിൽ, ഈ പറയപ്പെട്ട സന്താനം ഗുലാമുൻ ഹലീം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സന്താനം അത് മഹാനായ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ആണെന്നാണ്. റസഖഹു മിൻ ഹാജറ അല്ലത്തി വഹബഹ ജബ്ബാറു മിസ്ർ ലിസാറ. മിസ്റിലെ ധിക്കാരിയായിരുന്ന രാജാവായിരുന്ന ജബ്ബാറു മിസ്ർ എന്നറിയപ്പെടുന്ന ആ രാജാവ് സാറ എന്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ പത്നിക്ക് നൽകിയ ഒരു സ്ത്രീയായിരുന്നു ഹാജർ. ആ ഹാജറയിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് ഇസ്മായിൽ എന്ന ആദ്യത്തെ സന്താനം ലഭിക്കുന്നത്. തഫ്സീറിൽ കാണാം, ഫവഹബത് ഹ സാറ ലി സൗജിഹ ഇബ്രാഹിം. തനിക്ക് ജബ്ബാറു മിസ്ർ, മിസ്റിലെ രാജാവ് നൽകിയ ആ സ്ത്രീയെ സാറ അലൈഹസ്സലാം തൻ്റെ ഭർത്താവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് നൽകുകയാണുണ്ടായത്. അല്ലാമ ഉസൈമിൻ റഹ്മത്തുള്ള പറയുന്നു, ഫബഷർനാഹു, നാം അദ്ദേഹത്തിന് സന്തോഷ വാർത്ത അറിയിച്ചു. തദുല്ലു അല തർതീബി വത്തഅഖീബി, അഥവാ ആ ദുആക്ക് ശേഷം, അള്ളാഹുവോട് അദ്ദേഹം നടത്തിയ ദുആക്ക് ശേഷം ആ ദുആ സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു അദ്ദേഹത്തിന് സന്താനത്ത് നൽകി. വറുബമാ തദുല്ലു അല സബബിയ അല്ല ഐ ബി സബബി ദുആഇഹി അല്ലാഹ്. ഒരു വേള അള്ളാഹുവിനോട് അദ്ദേഹം നടത്തിയ ദുആയായിരിക്കാം ആ ദുആ കൊണ്ടാണ് അള്ളാഹു അദ്ദേഹത്തിന് ആ സന്താനത്തെ നൽകിയതെന്ന് ഈ വചനം നമ്മളെ അറിയിക്കുന്നു. അജാബല്ലാഹു ദഅവതഹു വബശ്ശറ, അദ്ദേഹത്തിൻ്റെ ദുആ അള്ളാഹ് സ്വീകരിച്ചു. മാത്രമല്ല അദ്ദേഹത്തിന് സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്തു. ബിഗുലാമിൻ ഹലീം, സഹനശീലനായ, ഒതുക്കമുള്ള ഒരു സന്താനത്തെ. ഹിൽമ് എന്ന് പറഞ്ഞാൽ ഹുവ അത്തഅന്നി വഅദ്മുത്തസറുഉ ഫീ മുഖാബലത്തിൽ ഉമൂർ, ഏതൊരു കാര്യത്തിലും അമിതമായ ധൃതി കാണിക്കാത്ത അവധാനതയോടുകൂടി ഒരു സമീപനം സ്വീകരിക്കുന്ന ആൾക്കാണ് ഹലീം എന്ന് പറയാറുള്ളത്. ബൽ യതലഖാഹ അൽ ഇൻസാൻ ബിതുമഇനീനത്തിൻ, അതേപോലെ തന്നെ ഹലീമായ മനുഷ്യൻ വളരെ സമചിത്തതയോടുകൂടിയായിരിക്കും കാര്യങ്ങളെ കൈയാളുക. വലിദ്ദുൽ ഹലീം, ഇതിൻ്റെ നേരെ വിപരീതമാകുന്നു സരീഉൽ ഗളബ്, സരീഉൽ ഇൻഫിആൽ, അല്ലദി ലാ യതഅന്നാ ഫിൽ ഉമൂർ, ഒട്ടും ക്ഷമ കാണിക്കാത്ത, കോപത്തിൽ മുൻകടക്കുന്ന, അതേപോലെ തന്നെ വളരെ പെട്ടെന്നുള്ള പ്രതികരണങ്ങൾ കാണിക്കുന്ന ആ പ്രകൃതം ഈ ഹലീം എന്നതിന് നേരെ വിപരീതമാകുന്നു. ഫൽ ഹിൽമു ഫിൽ ഹഖീഖ ഹിയ ഗായതു മാ യകൂനു മിനർ റുഷ്ദ്, ഒരാളുടെ വിവേകത്തിൻ്റെ അങ്ങേ അറ്റത്തിനാണ് ഹിൽമ് എന്ന വിശേഷണം എന്ന സ്വഭാവത്തെ വിശേഷിപ്പിക്കാറുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ പ്രാർത്ഥന സ്വീകരിച്ചു എന്ന് മാത്രമല്ല, വളരെ ഗുണങ്ങളുള്ള, ഒരുപാട് പ്രത്യേകതകളുള്ള, ഹിൽമ് എന്ന അതിമഹത്തായ സ്വഭാവമുള്ള സന്താനത്തെക്കൊണ്ടാണ് അല്ലാഹു അദ്ദേഹത്തിന് സന്തോഷ വാർത്ത അറിയിച്ചതെന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും, ഏതൊരാൾക്കും അള്ളാഹുവിനോടുള്ള ദുആ നടത്തുന്നതിൽ, അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നതിൽ അങ്ങേയറ്റം പ്രതീക്ഷ നൽകുന്ന വചനമാണ് സൂറത്തു ഗാഫിറിലെ 60-ാമത്തെ വചനം. അള്ളാഹു പറഞ്ഞു, വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, ഉദ്ഊനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുവീൻ, അസ്തജിബ് ലക്കും, നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകും. സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ ഈ വാഗ്ദാനം തള്ളിക്കളഞ്ഞുകൊണ്ടാണ്, അള്ളാഹുവിൻ്റെ വാഗ്ദാനത്തെ ഒട്ടും മാനിക്കാതെയാണ് നമ്മുടെ സമൂഹത്തിൽ പലരും അള്ളാഹുവല്ലാത്തവരിലേക്ക് പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നത്. ഈ വചനത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് അല്ലാമ സഅദി റഹ്മുള്ള പറയുന്നു, ഫഅജബ്നാ ലഹു ദഅവതഹു, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് നാം ഉത്തരം നൽകി. വബശ്ശർനാ ബിഗുലാമിൻ ഹലീം, വളരെ സഹനശീലനായ ഒരു സന്താനത്തെക്കൊണ്ട് നാം അദ്ദേഹത്തിന് സന്തോഷ വാർത്ത അറിയിച്ചു. അയ്യക്കൂന ഹലീമൻ ഫീ കിബരിഹി വഹുവ ഇസ്മായിൽ, തൻ്റെ പ്രായത്തിൽ തൻ്റെ വലുപ്പത്തിൽ ഹലീം എന്ന വിശേഷണത്തിന് അർഹനായ ആ ഒരു സ്വഭാവക്കാരനായ ഇസ്മായിലായിരുന്നു ആ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട കുട്ടി. ഇബ്നു ആഷൂർ അഹ്മദ് പറയുന്നു, അൽ മൗസൂഫു ബിൽ ഹിൽമി വഹുവ ഇസ്മുൻ യജ്മഉ അസാലതുർ റഈ വ മകാരിമുൽ അഖ്ലാഖ്. ഹിൽമ് എന്ന വിശേഷണം എല്ലാ നന്മയുടെയും എല്ലാ സൽസ്വഭാവത്തിൻ്റെയും അതെല്ലാം സമ്മേളിച്ച ആൾക്കാണ് ഹിൽമ് എന്ന വിശേഷണം നൽകപ്പെടുക. വ റഹ്മ ബിൽ മഖ്ലൂഖ്, സൃഷ്ടികളോട് തൻ്റെ കൂടെയുള്ളവരോട് കാരുണ്യത്തോടെ വർത്തിക്കുന്ന ആൾ. ഖീല മാ നഅത്തില്ലാഹുൽ അംബിയാ ബി അഖല്ലി മിമ്മാ നഅതഹും ബിൽ ഹിൽമ്, അംബിയാക്കന്മാരെ അല്ലാഹു വിശേഷിപ്പിച്ചപ്പോൾ അവരിൽ വിശേഷണമായി അല്ലാഹു പറഞ്ഞ കാര്യമാകുന്നു ഹിൽമ് എന്ന വിശേഷണം. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ വിശേഷണമായി അല്ലാഹു ഈ വിശേഷണത്തെ പറഞ്ഞതിൽ ഏവർക്കും വലിയ മാതൃകയുണ്ടെന്നത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇസ്ഹാഖ് അലൈഹിസ്സലാമിയെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിച്ചത് ഗുലാമുൻ അലീം എന്ന പ്രയോഗത്തിലൂടെയാണ്, അഥവാ ജ്ഞാനിയായ ഒരു സന്താനത്തെക്കൊണ്ട്. വഹാദൽ ഗുലാം അല്ലദീ ബുഷ്റ ബിഹി ഇബ്രാഹീം ഹുവ ഇസ്മായിൽ ഇബ്നുഹു അൽ ബിഖർ, ഈ സന്താനം, ഈ വചനത്തിൽ പറയുന്ന സന്താനം അത് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ആകുന്നു. വഹാദ ഗൈറു ഗുലാം ഗൈറുൽ ഗുലാം അല്ലദീ ബുഷ്റ ബിഹി അൽ മലായിക, മറ്റൊരു വചനത്തിൽ പറയുന്നത് പോലെ മലക്കുകൾ സന്തോഷ വാർത്ത അറിയിച്ച ആ സന്താനമല്ല ഇത്. ഉർസിലു ഇലാ ഖൗമി ലൂത്ത്, ലൂത്ത് അലൈഹിസ്സലാമിയുടെ ജനതയിലേക്ക് നിയോഗിക്കപ്പെട്ട മലക്കുകൾ ഇബ്രാഹിം നബിക്ക് സന്തോഷ വാർത്ത അറിയിച്ച കാര്യം സൂറത്തു ദാരിയാത്തിലെ 28-ാമത്തെ വചനത്തിൽ പറയുന്നു. എന്നാൽ ആ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടത് ഇസ്ഹാഖിനെ കുറിച്ചാകുന്നു. ഖാലൂ ലാ തഖഫ് വബശ്ശറൂഹു ബിഗുലാമിൻ അലീം. സൂറത്തു ദാരിയാത്തിൽ പറഞ്ഞത് ഖാലൂ, ആ മലക്കുകൾ പറഞ്ഞു, ലാ തഖഫ്, താങ്കൾ ഭയപ്പെടേണ്ടതില്ല, തങ്ങൾ മലക്കുകളാണെന്ന് തിരിച്ചറിയാതിരുന്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ പരിഭ്രമം കണ്ടതിന് ശേഷമാണ് മലക്കുകൾ ഈ തരത്തിൽ പ്രതികരിച്ചത്. തുടർന്നവർ പറയുന്നു, വബശ്ശറൂഹു, അവർ അദ്ദേഹത്തിന് സന്തോഷവാർത്ത അറിയിച്ചു, ബിഗുലാമിൻ അലീം, ജ്ഞാനിയായ ഒരു സന്താനത്തെക്കൊണ്ട്. ഈ സന്താനം ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാമാണെന്നാണ് പ്രാമാണികരായ മുഫസ്സിരീങ്ങളെല്ലാം വ്യക്തമാക്കുന്നത്. തുടർന്ന് 102-ാമത്തെ വചനം, ഫലമ്മാ ബലഗ മഅഹുസ്സഈ, അങ്ങനെ അദ്ദേഹം പിതാവിൻ്റെ കൂടെ ജോലികൾ ചെയ്യാൻ പ്രാപ്തി നേടിയപ്പോൾ, ഖാല, അദ്ദേഹം പറഞ്ഞു, യാ ബുനയ്യ, എൻ്റെ മോനെ, ഇന്നി അറാ, തീർച്ചയായും ഞാൻ കാണുന്നു, ഫിൽ മനാമി, സ്വപ്നത്തിൽ, അന്നി അദ്ബഹുക്, തീർച്ചയായും ഞാൻ നിന്നെ അറുക്കണമെന്ന്. ഫൻദുർ, നീ നോക്കുക അഥവാ നീ ചിന്തിക്കുക, മാദാ തറാ, എന്താണ് നീ കാണുന്നത്, നിന്റെ അഭിപ്രായം എന്താണെന്ന്. തൊട്ടടുത്ത വചനത്തിൽ കാണാം, ഖാല, അവൻ പറഞ്ഞു അഥവാ ഇസ്മായിൽ അലൈഹിസ്സലാം പറഞ്ഞു, യാ അബതി, എൻ്റെ പിതാവേ, ഇഫ് അൽ, താങ്കൾ പ്രവർത്തിച്ചു കൊള്ളുക, മാ തുഉമറു, താങ്കൾ കൽപ്പിക്കപ്പെട്ട കാര്യം, സതജിദുനി, വഴിയെ നിങ്ങൾക്കെന്നെ കാണാം, ഇൻഷാ അല്ലാഹു, അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ, മിനസ്വാബിരീൻ, ക്ഷമ കൈക്കൊള്ളുന്നവരിൽ. ഈ 102-103 വചനങ്ങളിൽ പരാമർശിക്കപ്പെട്ട ആ സംഭവം, അതിനെക്കുറിച്ച് ചില തഫ്സീറുകളിൽ അതാരാണെന്നത് അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചതായി കാണാൻ സാധിക്കും. ഈ സന്താനം ഇസ്ഹാഖാണെന്നാണ് ഒരു കൂട്ടം മുഫസ്സിരീങ്ങൾ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ പ്രാമാണികരായ മുഫസ്സിരീങ്ങളിൽ മിക്ക മുഫസ്സിരീങ്ങളും അത് ഇസ്മായിൽ എന്ന ഇബ്രാഹിം നബിയുടെ മൂത്ത പുത്രനെക്കുറിച്ചാണെന്നാണ് അഭിപ്രായപ്പെടുന്നത്. ലമ്മ കബുറ ഇസ്മായിലു അലൈഹിസ്സലാം വസാറ ഷാബൻ, ഇസ്മായിൽ വളർന്നു വലുതായി ഒരു യുവാവായി, യുർജാ നഫ്അഹു, ആ യുവാവായ ഇസ്മായിലിനെ കൊണ്ട് പ്രയോജനം ലഭിക്കുന്ന അവസ്ഥയിലേക്കെത്തി, ജാ അൽ ഇഖ്തിബാറു, ആ സന്ദർഭത്തിൽ പരീക്ഷണം വന്നു, ഫറാ ഇബ്രാഹീമു അലൈഹിസ്സലാം അന്നഹു യദ്ബഹുഹു, ഈ സന്താനത്തെ ബലി അറുക്കുന്നതായി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വപ്നം കണ്ടു. ആ സന്ദർഭത്തിൽ മകനെ വിളിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, യാ ബുനയ്യ, ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക്, എൻ്റെ മകനെ, ഇന്നി അറാ ഫിൽ മനാമി, ഞാൻ സ്വപ്നത്തിൽ കണ്ടിരിക്കുന്നു, അന്നി അദ്ബഹുക്, തീർച്ചയായും ഞാൻ നിന്നെ അറുക്കുന്നതായി. വറുഇയൽ അംബിയാ വഹ്യുൻ, പ്രവാചകന്മാർ കാണുന്ന സ്വപ്നം അത് അള്ളാഹുവിൻ്റെ വഹിയാകുന്നു, അതുകൊണ്ട് തന്നെ ആ വഹി അവർ പ്രാവർത്തികമാക്കാൻ ബാധ്യസ്ഥരുമാകുന്നു. അതുകൊണ്ടാണ് ഞാൻ സ്വപ്നത്തിൽ നിന്നെ അറുക്കുന്നത് സ്വപ്നം കണ്ടിരിക്കുന്നു, നിന്നെ അറുക്കാൻ ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു എന്ന് മകനെ വിളിച്ചുകൊണ്ട് പറയാൻ കാരണം. തുടർന്ന് പറയുന്നു, ഫൻദുർ, നീ നോക്കുക, നീ ആലോചിക്കുക, മാദാ തറാ, എന്താണ് നീ കാണുന്നത്, നിന്റെ അഭിപ്രായം എന്താണ്. ലൈസ ഹാദ ലമുജറദുൽ ഇസ്തിഷാറ ലിഅന്ന ഇബ്രാഹിം അലൈഹിസ്സലാം മുൻഫിദുൻ ലി അംരി റബ്ബി, യഥാർത്ഥത്തിൽ മകനുമായി ഒരു കൂടിയാലോചനയായിരുന്നില്ല നിന്റെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചതിൻ്റെ പിന്നിൽ. നേരെ മറിച്ച് തൻ്റെ വഹയ് തൻ്റെ മകനുമായി പങ്കുവെക്കുകയായിരുന്നു അദ്ദേഹം. കാരണം മകൻ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അള്ളാഹുവിൻ്റെ കൽപ്പന പാലിക്കുന്ന കാര്യത്തിൽ കണിശ സ്വഭാവക്കാരനായിരുന്നു ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. എന്നാൽ വാഫഖ ഇസ്മായിലു അലൈഹിസ്സലാം അം ലം യുവാഫിഖ്, തൻ്റെ മകനെ വിളിച്ചുകൊണ്ട് ഇത് പറയുമ്പോൾ ഇബ്രാഹിം നബിയുടെ ലക്ഷ്യം, അദ്ദേഹം ആഗ്രഹിച്ചത് ഇസ്മായിൽ ഇത് അംഗീകരിക്കുമോ ഇല്ലയോ എന്ന കാര്യമായിരുന്നു. വലാക്കിൻ ഇബ്രാഹിം അലൈഹിസ്സലാം അറാദ അൻ യുശ്രിക വലദഹു ഫിൽ അജ്രി വസ്സവാബ്, അള്ളാഹുവിൻ്റെ കൽപ്പന പാലിക്കുന്ന കാര്യത്തിൽ തന്നോട് തൻ്റെ മകനും സഹകരിച്ചാൽ അത് അവനും വലിയ പ്രതിഫലം കിട്ടാൻ കാരണമാകുമെന്നും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഉദ്ദേശിച്ചിരുന്നു. ഇവിടെ പിതാവിൻ്റെ കൂടെ നടക്കാറായപ്പോൾ, ജോലി ചെയ്യാനായപ്പോൾ എന്നൊക്കെയാണ്. ഫലമ്മ ബലഗ അങ്ങനെ അവൻ എത്തിയപ്പോൾ, മഅഹു അദ്ദേഹത്തിൻ്റെ കൂടെ, അസ്സഇയ പ്രയത്നത്തിന് പരിശ്രമിക്കുവാൻ. ഈ വചനത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് സ്വാലിഹുൽ ഉസൈമി റഹ്മഹുള്ള പൂർവീകരിൽ നിന്ന് എടുത്തുദ്ധരിക്കുന്നു, വസ്സഇയു ഇമ്മ അൻ യുറാദ ബിഹി അൽ കസ്ബ്. ഇവിടെ സഇ പ്രയത്നം പരിശ്രമം എന്ന് പറഞ്ഞത് ഒരു പക്ഷേ സമ്പാദ്യത്തെക്കുറിച്ചായിരിക്കാം. വ ഇമ്മ അൻ യുറാദ ബിഹി അൽ മഷി, അല്ലെങ്കിൽ പിതാവിൻ്റെ കൂടെ നടക്കാറായപ്പോൾ എന്നായിരിക്കാം. തുഫീദു അൽ മുസാഹബ, അഥവാ പിതാവുമായി കൂട്ടുകൂടുന്ന, പിതാവിൻ്റെ കൂടെ നടക്കുന്ന ആ പ്രായത്തിലെത്തിയപ്പോൾ. യഅനി സാറ താബിഅൻ ലി അബീഹി യസീറു മഅഹു, അഥവാ പിതാവിൻ്റെ കൂടെ നടക്കുന്ന അവസ്ഥയിൽ, പിതാവിൻ്റെ കൂടെ നടക്കുന്ന അവസ്ഥയിലെത്തിയപ്പോൾ എന്നാണ് ഫലമ്മ ബലഗ മഅഹു സഇയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലിഅന്ന ലൈസ സഗീറൻ ഫി മക്സിൻ ഫി മക്കാനി, കാരണം ആ പ്രായമെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പ്രായമായിരുന്നില്ല, അഥവാ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത ഒരു ഭാഗത്ത് തന്നെ ഇരിക്കുന്ന അവസ്ഥയിലായിരുന്നില്ല. ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ പരാമർശത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഉപ്പയുമായി, ഉപ്പയുടെ കൂടെ പുറത്തു പോകാൻ, ഉപ്പയുടെ കൂടെ നടക്കാൻ പ്രാപ്തി നേടിയ ആ അവസ്ഥയിലാണ് അള്ളാഹുവിൻ്റെ പരീക്ഷണാർത്ഥം അള്ളാഹു ഒരു സ്വപ്നത്തിലൂടെ അള്ളാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് കൽപ്പന നൽകുന്നത്. ആ കൽപ്പന പൂർണ്ണമായി പാലിക്കാൻ സന്നദ്ധനായ ഇബ്രാഹിം നബിയാണ് നാം പിന്നീട് കാണുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയിൽ നിന്നും ഇസ്മായിൽ നബിയിൽ നിന്നും ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് മറ്റെന്തിനേക്കാളും പ്രാധാന്യം കൽപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
2: മാഷാഅല്ലാഹ് ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഹൃദയവസന്തം. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
5: ഹൃദയായി വരൂ സത്യസന്മാർഗമേ.
6: നമ്മൾ ജീവിക്കുന്നത് വിവരങ്ങളുടെ ഒരു വൻ കടലിലാണ്. ചുറ്റിലും പുകഞ്ഞു കത്തുന്ന സാമൂഹ്യ രാഷ്ട്രീയ മതപരമായ ചർച്ചകളും വാർത്തകളും നിമിഷങ്ങൾ തോറും മാറ്റിമറിക്കപ്പെടുന്നു. ശരിയേതാണ് തെറ്റേതാണ് എന്ന് തിരിച്ചറിയാനാകാതെ ആളുകൾ ആശയക്കുഴപ്പത്തിലാകുന്നൊരു കാലഘട്ടം. ഇവിടെയാണ് യഥാർത്ഥ വെളിച്ചത്തിൻ്റെ പ്രസക്തി. ബാഹ്യമായി കേൾക്കുന്നതിനപ്പുറം വിഷയങ്ങളുടെ ആഴങ്ങളിലേക്ക് വസ്തുനിഷ്ഠമായി ഇറങ്ങിച്ചെന്ന സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു സംഭവമുണ്ടാകുമ്പോൾ വികാരത്തള്ളിച്ചയിലല്ല, വിചാരത്തോടെയും വിവേകത്തോടെയുമാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. ആനുകാലികവും സങ്കീർണവുമായ വിഷയങ്ങളിൽ കേവലം ഒരു വ്യക്തിഗത അഭിപ്രായത്തിനപ്പുറം ദൈവിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിലുള്ള വ്യക്തമായ ഇസ്ലാമിക വീക്ഷണം മനസ്സിലാക്കുക എന്നത് ഏവർക്കും അനിവാര്യമായ ഒന്നാണ്. സത്യവും മിഥ്യയും കൂട്ടിക്കലർത്തപ്പെടുന്ന ഇക്കാലത്ത് കാണാക്കാഴ്ചകൾക്കപ്പുറത്തുള്ള യാഥാർത്ഥ്യം പ്രഖ്യാപിക്കാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. ആനുകാലിക മതരാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ വിഷയങ്ങളിൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന സുതാര്യവും ആധികാരികവുമായ നിലപാടുകൾ സംശയങ്ങൾക്കിടയില്ലാത്ത വിധം നിങ്ങളിലേക്ക് എത്തിക്കുന്ന വേദി ചിന്തിക്കുന്ന മനസ്സിന് കൃത്യമായ ദിശാബോധവും വഴിവിളക്കും നൽകുന്ന അറിവിൻ്റെ ശബ്ദം. ചിന്തകൾക്ക് കൃത്യമായ തെളിമ നൽകാൻ ഇനി സമയം മാറ്റിവെക്കൂ. എല്ലാ തിങ്കളാഴ്ചയും രാത്രി കൃത്യം 8:30 വിസ്ഡം സ്പോട്ട്ലൈറ്റ്. നിങ്ങളുടെ കാതുകളിൽ സത്യത്തിൻ്റെ വെളിച്ചമെത്തുന്നു. ലൈവായി കേൾക്കാം. ഡയലോഗ് ടി വി യൂട്യൂബ് ചാനലിലൂടെയും പീസ് റേഡിയോ ആപ്പിലൂടെയും. ആശയക്കുഴപ്പങ്ങളുടെ ഇരുട്ട് മാറി അറിവിൻ്റെ വെളിച്ചം പരക്കട്ടെ. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഡയലോഗ് ടി വി യൂട്യൂബ് ചാനൽ. ഡൗൺലോഡ് ചെയ്യൂ പീസ് റേഡിയോ ആപ്പ്. വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. കാഴ്ചകൾക്കപ്പുറത്ത് സത്യം തിരിച്ചറിയാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
8: അല്ലാ യസ്ജുദു ലില്ലാഹി അല്ലസീ യുഖ്രിജു

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തുൻ നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മളോരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വേ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം

0: ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
2: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
3: Peace Radio. Tune to reality.
4: പരിശുദ്ധ ഖുർആനിന്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അള്ളാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ തെൻസീൽ സൂറത്തുൽ ഇസ്റ അൻപതാമത്തെ വചനം മുതൽ സൂറത്തു മറിയം 58 വരെയുള്ള വചനങ്ങളുടെ പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് അബ്ദുറഹ്മാൻ ആലുസി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ജസാക്കും അല്ലാഹു ഖൈറ. താം ഇപ്പോൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തെൻസീൽ. സൂറത്തുൽ ഇസ്റ അൻപത് മുതൽ സൂറത്തു മറിയം 58 വരെയുള്ള വചനങ്ങളുടെ പാരായണം നിർവഹിച്ചത് അശ്ശേഖ് അബ്ദുറഹ്മാൻ ആലൂസി.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് കിഡ്സ് ടൈം. ചെറിയ പ്രായത്തിൽ തന്നെ തങ്ങളുടെ ഖുർആൻ പാരായണം കൊണ്ട് ലോകശ്രദ്ധ നേടിയ കുഞ്ഞു ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. സൂറത്തുൽ കഹ്ഫിലെ 15 മുതൽ 20 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: മഷാല്ലാ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് കിഡ്സ് ടൈം. സൂറത്തുൽ കഹ്ഫിലെ 15 മുതൽ 20 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഖത്തമുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം.

النبي حسبك الله ومن اتبعك من المؤمنين يا أيها

والذين آووا ونصروا أولئك بعضهم أولياء بعض

മഗ്ഫിറതും വറിസ്ഖും കരീം വല്ലദീന ആമനൂ മിൻ ബഅദു വഹാജറു വജാഹദു മഅകും ഫഉലൈക മിൻകും വഉലുൽ അർഹാമി

يعملون لا يرقبون في مؤمن إلا ولا ذمة

ولم يتخذوا من دون الله ولا رسوله ولا المؤمنين وليجه

بالكفر أولئك حبطت أعمالهم وفي النار هم خالدون.

فعسى أولئك أن يكونوا من المهتدين أجعلتم سقاية الحاج

كفروا من قبل قاتلهم الله أنى يؤفكون.

ثقلتم إلى الأرض أرضيتم بالحياة الدنيا من الآخرة

الآخرة وما لهم في الأرض من ولي ولا نصير.

ولا تصل على أحد منهم مات أبدا ولا تقم على قبره

وأولئك لهم الخيرات وأولئك هم المفلحون.

رسوله سيصيب الذين كفروا منهم عذاب أليم ليس على

0: رضوا بأن يكونوا مع الخوالف وطبع الله على قلوبهم فهم لا يعلمون.
1: ما شاء الله بارك الله فيكم. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ.
2: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകമായത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്തു ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് മനഃപാഠം. വിശുദ്ധ ഖുർആൻ ഓരോ പേജുകൾ മനഃപാഠമാക്കാനുതകുന്ന രൂപത്തിലുള്ള പാരായണമാണ് പീസ് ഖുർആൻ റേഡിയോ മനഃപാഠം പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 535 പേജിൻ്റെ പാരായണമാണ് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് സഅദ് അൽ ഗാമിദി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മനഃപാഠം. വിശുദ്ധ ഖുർആനിലെ 535 പേജിൻ്റെ പാരായണമാണ് ഇപ്പോൾ മനഃപാഠം പ്രോഗ്രാമിലൂടെ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അശേഖ് സയ്യിദ് അൽ ഖാമിദി.
1: വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്ധാവുകൾ. വോയ്സ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45. പീസ് റേഡിയോ വോയ്സ് ഓഫ് പീസ്, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു സജദ 12 മുതൽ 21 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് ഇന്ന് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് അബ്ദുൽ അസീസ് അൽ അഹമ്മദ്.
1: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോയിൽ ഇനി തഫ്സീറുസ് സഅദി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് തഫ്സീറുസ് സഅദിയുടെ മറ്റൊരു അധ്യായമാണ്. വിശുദ്ധ ഖുർആനിൻ്റെ 92 അധ്യായം സൂറത്തുൽ ലൈലാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. 3 ഭാഗമായിട്ടാണ് ഇൻഷാ അള്ളാഹ് സൂറത്തുൽ ലൈൽ നമ്മൾ മനസ്സിലാക്കുക. തഫ്സീറുസ് സഅദിയുടെ ഭാഗങ്ങൾ നമ്മൾ കേൾക്കുക. തഫ്സീറുസ് സഅദിയുടെ ഇന്നത്തെ ഭാഗം നാം കേൾക്കുന്നത് സൂറത്തുൽ ലൈലിൻ്റെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങളാണ്. അതിൻ്റെ പാരായണം നമുക്കൊന്ന് ശ്രദ്ധിക്കാം.
4: സൂറത്തുൽ ലൈൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാ അല്ലാ. തഫ്സീറു സാദിയുടെ ക്ലാസ് നാം കേൾക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ സൂറത്തുല്ലൈലിൻ്റെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങളുടെ പാരായണം നമ്മൾ കേട്ടു. അതിലെ ഓരോ ഭാഗങ്ങളുടെയും ഓരോ ആയത്തുകളുടെയും വാക്കുകളുടെ അർത്ഥമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. വല്ലൈലി, രാത്രി തന്നെയാണ്. ഇദാ യഗ്ശ, അത് മൂടിക്കൊണ്ടിരിക്കുമ്പോൾ. വന്നഹാരി, പകൽ തന്നെയാണ്. ഇദാ തജല്ല, അത് പ്രത്യക്ഷപ്പെടുമ്പോൾ. വമാ ഖലഖ, സൃഷ്ടിച്ചതും തന്നെയാണ്. അസ്സകറ, ആണിനെ. വൽ ഉൻസ, പെണ്ണിനെയും. ഇന്ന സഅയകും, നിശ്ചയമായും നിങ്ങളുടെ പരിശ്രമം. യത്നം, പ്രവൃത്തി. ലശത്ത, വിഭിന്നങ്ങൾ തന്നെ, വ്യത്യസ്തങ്ങളാണ്. സൂറത്തുല്ലൈൽ 1 മുതൽ 4 വരെയുള്ള ആയത്തുകളുടെ പാരായണം, അതോടൊപ്പം അവയുടെ ഓരോ വാക്കുകളുടെയും അർത്ഥവും നമ്മൾ കേട്ടു. ഇൻഷാ അല്ലാ, ഇനി ഓരോ ആയത്തുകളുടെയും മുഴുവനായുള്ള അർത്ഥമാണ് നമ്മൾ കേൾക്കുന്നത്. ശ്രോതാക്കൾ എഴുതിയെടുക്കേണ്ട ഭാഗം ഉണ്ടെങ്കിൽ എഴുതിയെടുക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആയത്തുകളുടെ അർത്ഥം നമുക്ക് കേൾക്കാം.
1: രാവിനെ തന്നെയാണ് സത്യം, അത് മൂടിക്കൊണ്ടിരിക്കുമ്പോൾ. പകലിനെ തന്നെയാണ് സത്യം, അത് പ്രത്യക്ഷപ്പെടുമ്പോൾ. ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച രീതിയെ തന്നെയാണ് സത്യം. തീർച്ചയായും നിങ്ങളുടെ പരിശ്രമം വിഭിന്ന രൂപത്തിലുള്ളതാകുന്നു.
0: അൽഹംദുലില്ലാ, സൂറത്തുല്ലൈലിൻ്റെ 1 മുതൽ 4 വരെയുള്ള ആയത്തുകളുടെ മുഴുവനായുള്ള അർത്ഥമാണ് നമ്മൾ കേട്ടത്. ഇനി നാം ശ്രദ്ധിക്കുന്നത് ഇൻഷാ അല്ലാ തഫ്സീറു സഅദിയിൽ മഹാനായ നാസിറുദ്ദീൻ അസഅദി ഈ സൂറത്തുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകിയ ഭാഗമാണ്. അതിന് മലയാള പരിഭാഷ നൽകിയത് ബഹുമാനനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, അദ്ദേഹത്തിൻ്റെ പരിഭാഷയാണ് ഇനി നമ്മൾ കേൾക്കുന്നത്.
2: മനുഷ്യരുടെ വ്യത്യസ്ത അവസ്ഥകളിൽ അവരുടെ പ്രവർത്തനങ്ങൾ സംഭവിക്കുന്ന കാലത്തെക്കൊണ്ടാണ് അല്ലാഹു ഇവിടെ സത്യം ചെയ്തു പറയുന്നത്. രാവിനെ തന്നെയാണ് സത്യം, അത് മൂടിക്കൊണ്ടിരിക്കുമ്പോൾ. രാത്രിയുടെ ഇരുട്ട് സർവ്വസൃഷ്ടികളെയും ബാധിക്കുന്നു. അപ്പോൾ അവ അതിൻ്റെ താവളങ്ങളിലേക്കും താമസ സ്ഥലങ്ങളിലേക്കും മടങ്ങുന്നു. മനുഷ്യർ അധ്വാനത്തിൽ നിന്നും ക്ഷീണത്തിൽ നിന്നും വിശ്രമിക്കുകയും ചെയ്യുന്നു. പകലിനെ തന്നെയാണ് സത്യം, അത് സൃഷ്ടികൾക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ. അവരതിൻ്റെ വെളിച്ചം പ്രയോജനപ്പെടുത്തി അവർക്ക് ഗുണകരമായ കാര്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച രീതിയെ തന്നെയാണ് സത്യം. ഈ ആയത്തിലെ എന്നത് സംയോജക നാമം പരിഗണിച്ച് അർത്ഥം പറയുമ്പോൾ ആണിൻ്റെയും പെണ്ണിൻ്റെയും സ്രഷ്ടാവ് പരിശുദ്ധമായ സ്വന്തത്തെക്കൊണ്ട് തന്നെയാണ് സത്യം ചെയ്യുന്നത് എന്ന് പറയാം. മറിച്ചാണെങ്കിൽ ആണിൻ്റെയും പെണ്ണിൻ്റെയും സൃഷ്ടിപ്പിലെ മഹത്വത്തെക്കൊണ്ട് സത്യം ചെയ്യുന്നതായും പറയാം. ആണും പെണ്ണുമായി സൃഷ്ടിച്ചതിലും യുക്തിയുണ്ട്. ഓരോ ജീവിവർഗത്തിൻ്റെയും നിലനിൽപ്പിനും ശേഷിപ്പിനും വേണ്ടിയാണത്. അല്ലെങ്കിൽ ആ വർഗം പാടെ ഇല്ലാതാകുമായിരുന്നു. ആണിനും പെണ്ണിനുമിടയിൽ പരസ്പരം വൈകാരികമായ ഒരു ബന്ധം കൂടി അവനുണ്ടാക്കി. അവ രണ്ടും പരസ്പര പൂരകങ്ങളാക്കി. അപ്പോൾ ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ അല്ലാഹു അനുഗ്രഹപൂർണനായിരിക്കുന്നു. അല്ലാഹു പറയുന്നു, തീർച്ചയായും നിങ്ങളുടെ പരിശ്രമം വിഭിന്ന രൂപത്തിലുള്ളതാകുന്നു. സത്യം ചെയ്തു പറയുന്ന കാര്യമാണ് ഇവിടെ പരാമർശിക്കുന്നത്. പ്രവർത്തിക്കാൻ ബാധ്യതപ്പെട്ടവരെ, തീർച്ചയായും നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വലിയ അന്തരങ്ങളുണ്ട്. പ്രവർത്തിക്കുന്ന കാര്യത്തെയും അതിൻ്റെ തോതിനെയും താൽപ്പര്യത്തെയും പരിഗണിക്കുമ്പോഴും പ്രവർത്തനങ്ങളുടെ ലക്ഷ്യത്തെ പരിഗണിക്കുമ്പോഴുമാണ് ഈ ഏറ്റക്കുറച്ചിലുകൾ. എന്നെന്നും അവശേഷിക്കുന്ന ഉന്നതനായ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത്? എങ്കിൽ പ്രവർത്തനം ശേഷിക്കും, അത് പ്രവർത്തിക്കുന്നവന് പ്രയോജനപ്പെടുകയും ചെയ്യും. അതല്ല നശ്വരമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലോ, അപ്പോൾ പ്രവർത്തനങ്ങൾ പാഴായിപ്പോകും. അള്ളാഹുവിൻ്റെ പ്രീതി പ്രതീക്ഷിക്കാത്ത എല്ലാ പ്രവർത്തനങ്ങളുടെയും സ്ഥിതി ഇതാണ്.
0: തഫ്സീർ സഅദി, മഹാനായ നാസിറുദ്ദീൻ സഅദി സൂറത്തുൽ ലൈൽ 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾക്ക് നൽകിയ വ്യാഖ്യാനങ്ങളുടെ പരിഭാഷ, അതിൻ്റെ വിവർത്തനമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇതിൻ്റെ വിവർത്തനം നിർവഹിച്ചത് ബഹുമാനനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലൈം അവർകളാണ്. ഏതായാലും എഴുതിയെടുക്കേണ്ട ഭാഗങ്ങളോ കൂടുതൽ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടുന്ന ഭാഗങ്ങളോ നോട്ട് ചെയ്യേണ്ട ഭാഗങ്ങളുണ്ടെങ്കിൽ ശ്രോതാക്കൾ കൃത്യമായിട്ടും അതിനുള്ള ശ്രദ്ധയും ക്ഷമയും കാണിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാല്ലാ സൂറത്തുൽ ലൈലിൻ്റെ 5 മുതലുള്ള ഭാഗങ്ങൾ നമുക്കിനി മറ്റൊരെപ്പിസോഡിൽ കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
3: തഫ്സീറു സഅദി അവസാനിക്കുന്നു.
4: പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ 2 പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചുകൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: സ്വന്തമായ സവിശേഷതകളോടെ ലോകമെങ്ങുമുള്ള മലയാളി സമൂഹത്തെ മുന്നിൽ കണ്ട് പ്രക്ഷേപണം ചെയ്തു വരുന്ന ചടുലമായ മാധ്യമ സംവിധാനമാണ് പീസ് റേഡിയോ. നിങ്ങൾക്കും ഈ മഹത്തായ സംവിധാനത്തിന്റെ ഭാഗമാകാം. വിദ്യാഭ്യാസം, ജനസേവനം, പൊതുവിഷയങ്ങൾ തുടങ്ങിയ മേഖലകളിൽ അവതരണം, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നിവയ്ക്ക് പ്രാപ്തരായ വ്യക്തികളെ തേടുന്നു. സേവനമായോ പാർട്ട് ടൈം ജോലിയായോ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ഉടനെ CV അയയ്ക്കൂ. ഇമെയിൽ media@peaceradio.com. Peace Radio. Tuned to reality.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അബദ്ധ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല. ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല. വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ
3: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആൻ പാരായണം ലോകപ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ ആസ്വദിക്കാൻ അവസരമൊരുക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തു നൂർ 53 മുതൽ സൂറത്തു അഷുറ 110 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഹ്ദർ.

وفعلت فعلتك التي فعلت وأنت من الكافرين.

فألقى موسى عصاه فإذا هي تلقف ما يأفكون فألقي

0: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് തൻസീൽ. ഇന്നത്തെ തൻസീലിലൂടെ സൂറത്ത് നൂറിലെ 53 മുതൽ സൂറത്ത് അഷുറ 110 കൂടിയ വചനങ്ങളാണ് നാം ആസ്വദിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഖ്ദർ.
1: ഈ ശബ്ദലോകത്തെ
2: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 8 വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചെലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ ഭരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചെലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചെലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്ത് സംശയമില്ല. കാരണം ഒരു 50,000 താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകളെ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം, സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
5: അൽഹംദുലില്ലാഹിൽ വാഹിദിൽ കരീമി മുസല്ലിയൻ മുസല്ലിമ അലാ റസൂലി മുക്രിമ.
2: നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശമായി നന്മയുടെ വഴിയിൽ എപ്പോഴും ഒപ്പമുണ്ടാകാൻ ജമീൽ ആപ്പ് ഇപ്പോൾ കൂടുതൽ ആകർഷകമായ ഫീച്ചറുകളോടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഒരു ഹോം ഡാഷ്ബോർഡാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായ നമസ്കാര സമയങ്ങളും അടുത്ത നമസ്കാരത്തിലേക്ക് ഇനി എത്ര സമയമുണ്ടെന്ന കൗണ്ട്ഡൗണും ഇതിൽ ഒറ്റനോട്ടത്തിൽ കാണാം. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ ഏതു ക്രമത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ജമീൽ ആപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറാണ് ഖുർആൻ പ്രോ. കയ്യിൽ ഒരു യഥാർത്ഥ മുസ്ഹഫ് പിടിച്ചുതുന്ന അതേ അനുഭവം നൽകുന്ന പേജ് വ്യൂ ഇതിലുണ്ട്. സുഖകരമായി പേജുകൾ മറിച്ചു വായിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് യാതൊരു ആയാസവുമില്ലാതെ വിശുദ്ധ ഖുർആൻ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി കുട്ടികൾക്കും ഖുർആൻ പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലെ വേഴ്സ് റീഡിംഗ് മോഡ്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകൾക്ക് പുറമെ ഓരോ വാക്കുകളുടെയും അർത്ഥം വേർതിരിച്ചു മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രശസ്തരായ കാരികളുടെ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കാനും നെറ്റില്ലാത്തപ്പോഴും കേൾക്കാൻ തക്കവണ്ണം അത് ഡൗൺലോഡ് ചെയ്തു വെക്കാനും ഇതിൽ സൗകര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ചിട്ടയുള്ളതാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ നമ്മെ സഹായിക്കുന്നു. പ്രഭാത പ്രദോഷ ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഇതിലെ ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ദിക്റുകൾ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം. കൂടാതെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങളും അവയുടെ അർത്ഥവും പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷനും ഇതിലുണ്ട്. യാത്രകളിലോ പുതിയ സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോൾ കൃത്യമായി ഖിബില കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ ഉപയോഗിക്കാം. ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ വരുന്നത് വഴി ദിശ ഉറപ്പുവരുത്താം. ഇതിനു പുറമെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ഫോൺ ലോക്ക് ചെയ്തു വച്ചും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യാനും ഇസ്ലാമിക പുസ്തകങ്ങൾ PDF രൂപത്തിൽ വായിക്കാനും സാധിക്കും. ദിവസവും നല്ല ചിന്തകൾ പകർന്നു നൽകുന്ന വഴിവിളക്ക് ഇൻസ്പിരേഷൻ കാർഡുകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഫറളും സുന്നത്തുമായ നമസ്കാരങ്ങളും നല്ല ശീലങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഡെയിലി പ്ലാനർ സഹായിക്കുന്നു. ഖുർആൻ ഓതി തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലുണ്ട്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഖുർആൻ പൂർത്തിയാക്കാനുള്ള പ്ലാൻ നൽകിയാൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരുന്നു. റമദാൻ നോമ്പുകളും ഖളാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറും ലഭ്യമാണ്. നമ്മുടെ സക്കാത്ത് കണക്ക് കൂട്ടലുകൾ ലളിതമാക്കാൻ സക്കാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, പണം, കച്ചവടം തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങൾ നൽകിയാൽ ലൈവ് നിസ്വാബ് അനുസരിച്ച് സക്കാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡും വ്യക്തിഗത റിമൈൻഡറുകളുമുള്ള ജമീൽ ആപ്പ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര ജമീൽ ആപ്പിലൂടെ കൂടുതൽ മനോഹരമാക്കൂ, ഫലപ്രദമാക്കൂ. ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
6: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ നമുക്കെല്ലാവർക്കും അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്, പാളിച്ചകൾ സംഭവിക്കാറുണ്ട്, തെറ്റുകൾ വരാറുണ്ട്. കൃത്യമായ നിയമങ്ങളോ തജ്വീദോ ഇല്ലാതെ, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാതെ പാരായണം നിർവഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം അബദ്ധങ്ങളും തെറ്റുകളും സംഭവിച്ചേക്കാം. അതിന് പരിഹാരമാണ് വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ വരാവുന്ന തെറ്റുകളെക്കുറിച്ചുള്ള പഠനമാണ് അത്തഹ്സീൻ പ്രോഗ്രാമിൽ നാം കേൾക്കുക. ഇപ്പോൾ സൂറത്തുൽ ബഖറയിലെ 122, 123, 124 വചനങ്ങൾ, അവയിലെ പാരായണ സമയങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന തെറ്റുകളെയും അബദ്ധങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹാഫിദ് അബ്ദു ശുക്കൂർ നമ്മോടൊപ്പം ചേരുന്നു.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 122, 123, 124 ആയത്തുകളാണ് ഇൻഷാ അള്ളാ നമ്മൾ പഠിക്കുന്നത്.

യാ ബനീ ഇസ്രായീല. ഇവിടെ യാ ബനീ എന്ന മദ്ദ് മദ്ദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദ്, മദ്ദിൻ്റെ അക്ഷരമായ യാ ബനീ യാ ശേഷം ഹംസ അടുത്ത പദത്തിൽ, അതാണ് മുൻഫസിൽ. പിന്നെയോ ഇസ്രായീല മദ്ദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദ് നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ, മദ്ദ് മുത്തസിൽ വാജിബാണ്. അപ്പോൾ യാ ബനീ ഇസ്രായീല ഇങ്ങനെ നീട്ടണം. പിന്നെ ഉദ്കുറു നിഅമത്ത്, ഇവിടെ ഇസ്രായീലദ്കുറു കൂട്ടി ഓതുമ്പോൾ ഇസ്രായീലദ്കുറു. അപ്പോൾ ഉദ്കുറു നിഅമതിയല്ലതീ, നിഅമതിയല്ലതീ യാഇന് ഫതഹാണ്, നിഅമതിയ നിഅമതിയല്ലതീ, നിഅമതിയല്ലതീ എന്നല്ല ഓതേണ്ടത്, നിഅമതിയല്ലതീ അല്ലതീ അൻഅംതു. മദ് മുൻഫസിൽ, മുകളിൽ പറഞ്ഞതുപോലെ തന്നെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. അൻഅംതു, അൻഅംതു എന്ന് പറയരുത്, സൂറത്തുൽ ഫാത്തിഹയിൽ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അൻഅംതു അൻഅംതു, ഐന് വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ അൻഅംതു അലൈക്കും വഅന്നീ, നൂൻ ശദ്ദ് മണിക്കണം. ഫദ്ദൽതുകും, ഫല്ലൽതുകും അല്ല ഫദ്ദ, ബോധുച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് അതിൻ്റെ ഒരു നീളത്തിൽ തട്ടിക്കൊണ്ടായിരിക്കണം വരേണ്ടത്. അത് ഇസ്തിഇലാഇൻ്റെ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരവുമാണ്. ഫദ്ദ ഫദ്ദൽതുകും ഫദ്ദൽതുകും അലൽ ആലമീൻ, ആയിനിൻ്റെ ഉച്ചാരണം തൊണ്ടയുടെ മധ്യഭാഗം ശ്രദ്ധിക്കണം. അടുത്ത ആയത്തിൽ വത്തഖൂ യൗമൻ, വത്തഖൂ വത്തഖൂ അല്ല വത്തഖൂ, വത്തഖൂ തഅ്ൻ്റെ ആ ഉച്ചരിക്കുന്ന രൂപം ശ്രദ്ധിക്കുക, ഖാഫിൻ്റെ മഖ്റജ് ശ്രദ്ധിക്കുക. വത്തഖൂ യൗമൻ ല, തൻവീന് ശേഷം ലാം ഇദ്ഗാം ബിലാ ഗുന്ന മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. യൗമൻ ല യൗമൻ ല തജ്സി, ജീവനെ ഖൽഖല ചെയ്യണം. തജ്സി നഫ്സുൻ അൻ നഫ്സിൻ അൻ നഫ്സിൻ, സാക്കിന നൂന് ശേഷം നൂന്, ഇത് ഖാം ബിഗുന്ന നൂനിൻ്റെ അടുത്ത നൂനിലേക്ക് ഇത് ഖാം ചെയ്ത് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അൻ നഫ്സിൻ അൻ നഫ്സിൻ ഷൈഅ, തൻവീന് ശേഷം ഷീന് ഇഖ്ഫാം ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. നഫ്സിൻ ഷ ഷൈഅല ഇത് ഖാം ബിഗുന്ന, തൻവീന് ശേഷം വ, തൻവീനിൻ്റെ വാ നക്ഷരത്തിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇത് ഇത് ഖാം ബിഗുന്ന ഷൈ ഔ വല വല യുഖബലു മിൻഹാ അദ്ലു വല അദ്ല, ദാലിന് സുക്കൂൻ ഖൽഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. അദ്ലു വല, മുകളിൽ പറഞ്ഞ പോലെ തന്നെ ഇത് ഖാം ബിഗുന്ന അദ്ലു വല തൻഫഉഹ നൂനുസാക്കിനയ്ക്ക് ശേഷം ഫാ ഇഖ്ഫാം ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. തൻഫഉഹ ഐന് ഹാ മഖ്റജുകൾ ശ്രദ്ധിക്കുക, ഐന് തൊണ്ടയുടെ മധ്യഭാഗം, ഹാ തൊണ്ടയുടെ താഴെ ഭാഗം. തൻഫഉഹ ശഫാഅതു വല, ഇവിടെയും ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. സാക്കിനാനൂന് ശേഷം സ്വാദ് ഇഖ്ഫാം ബിഗുന്ന, പക്ഷേ സ്വാദാണ് ഇസ്തിഇലാഇൻ്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. ഗുന്നയും സ്വരഭാരത്തിലായിരിക്കണം. യുൻസറൂൻ. അടുത്തായത് വഇദിബ്തല, ഈ പദപ്രയോഗം ശ്രദ്ധിക്കണം. വഇദിബ്തല ബാഇന് സുക്കൂന്, ദാലിന് കസർ, വ ഇദി ദാലിന് കസർ, പിന്നെ സുക്കൂനാണ് ബാഇന് സുക്കൂന്. വ ഇദി ബിതല വ ഇദി ബിതല, വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് പറയണം. വ ഇദി ബിതല ഇബ്രാഹീമ, മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. റബ്ബുഹു ബികലിമാതിൻ ഫ, തൻബീന് ശേഷം ഫ ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. ഫഅതമ്മഹുൻ,
മീമിന് ശദ്ദ് മണിക്കണം, നൂന്നിന് ശദ്ദ് മണിക്കണം, അവിടെ വഖഫ് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് മണിച്ചു കൊണ്ട് നിർത്തണം. എന്നാൽ ഇങ്ങനെ നിർത്തുകയും ചെയ്യരുത്. قال إني جاعلك للناس للناس نون مشد غنة نون شد منك إماما رند حركة قدر نرتا إماما قال ومن ذريتي ساكنة نون شرشم ذال إخفا بغنة أفكت ماكي منك ومن ذريتي إني ذريتي رائن شدند എന്നാലും ദുർറിയത്തി പറയരുത്, തർക്കീഖ് ചെയ്യണം, നേർപ്പിക്കണം. ദുർറിയത്തി, ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക, ദുർറിയത്തല്ല, ദുർറിയത്തി. ഖാല ലാ യനാലു അഹ്ദി അഹ്ദി ഖാല ലാ യനാലു അഹ്ദി ളാലിമീൻ ളാലിമീൻ അല്ല വ അഹ്ദി ളാലിമീൻ. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: بارك الله فيكم جميعا، السلام عليكم ورحمة الله وبركاته.
1: ജസാകും അല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ശ്രദ്ധിച്ചത് അത്തഹ്സീൻ വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന തെറ്റുകുറ്റങ്ങളെക്കുറിച്ച് വിശദമായ സംസാരം. ഇപ്പോൾ സൂറത്തുൽ ബഖറയിലെ 122 മുതൽ 124 വരെ വചനങ്ങൾ കൃത്യമായ പാരായണ നിയമങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഹാഫിദ് അബ്ദുൽ ശുക്കൂർ.
2: أعوذ بالله من الشيطان الرجيم.

പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു സജദ 12 മുതൽ 21 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് ഇന്ന് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് അബ്ദുൽ അസീസ് അൽ അഹമ്മദ്.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ 76 അധ്യായം സൂറത്തുൽ ഇൻസാൻ 1 മുതൽ 31 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഖാരി മുഹമ്മദ് അൽ ലുഹൈദാൻ.
1: തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം സൂറ അന്നിസായിലെ 120 മുതൽ 126 കൂടിയ വചനങ്ങളിലേക്ക്. പാരായണം അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനൈചി.

ബാറക്കല്ലാഹു ഫീക്കും ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അന്നിസായിലെ 120 മുതൽ 126 കൂടിയ വചനങ്ങൾ.

0: ആണ് പാരായണം ചെയ്തത്.
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഹറമൈൻ ലൈവ്. ഓരോ ദിനവും മക്കയിലെയും മദീനയിലെയും ഹറമുകളിൽ നിന്ന് ഫജർ മഗ്‌രിബ് നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇമാവുമാരുടെ പാരായണം കേൾക്കാനുള്ള അവസരമാണ് ഹറമൈൻ ലൈവ് പ്രോഗ്രാമിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ മക്ക ഹറമിൽ നിന്ന് ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകി അശ്ശേഖ് ബന്ദർ ബലീല പാരായണം നിർവഹിച്ച സൂറത്തു അൻഫാലിലെ 20 മുതൽ 35 വരെ വചനങ്ങളും, തുടർന്ന് മദീന ഹറമിൽ നിന്നും മഗ്‌രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകി അശ്ശേഖ് അബ്ദുൽ ബാരി അത്തുബൈത്തി പാരായണം നിർവഹിച്ച സൂറത്തു റൂമിലെ 54 മുതൽ 60 വരെയുള്ള വചനങ്ങളുടെ പാരായണവുമാണ് നാം കേൾക്കുക. നമുക്ക് ഹറമൈൻ ലൈവ് കേട്ട് തിരിച്ചു വരാം.

0: മദീന ഹറമിൽ നിന്നും മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകി അശ്ശേഖ് അബ്ദുൽ ബാരി അത്തുബൈത്തി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

الحمد لله رب العالمين،

ولقد ضربنا للناس في هذا القرآن من كل مثل ولئن

0: മാഷാ ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഹറമൈൻ ലൈവ്. മക്ക മദീന ഹറമുകളിൽ നിന്നും മഗ്‌രിബ് ഫജ്ർ നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകിയ ഇമാമുമാരുടെ നമസ്കാരങ്ങളിൽ നിർവഹിച്ച പാരായണമാണ് ഇപ്പോൾ നാം കേട്ടത്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്ത് യൂസുഫിലെ 24 മുതൽ 28 വരെയുള്ള വചനങ്ങളാണ്. മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള വ്യാഖ്യാന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ശ്രോതാക്കൾ കേൾക്കുന്നത്.
2: വചനം 24. വലഖദ് ഹമ്മത്, അവൾ തീർച്ചയായും ഉദ്ദേശിക്കുകയുണ്ടായി. ബിഹി, അദ്ദേഹത്തെ പറ്റി. വഹമ്മ, അദ്ദേഹവും ഉദ്ദേശിച്ചു. ബിഹ, അവളെപ്പറ്റി. ലൗലാ, ഇല്ലായിരുന്നെങ്കിൽ. അർറാ, അദ്ദേഹം കണ്ടുവെന്നത്. ബുർഹാന, ദൃഷ്ടാന്തം. റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ. കദാലിക, അപ്രകാരം. ലിനസ്രിഫ, നാം തിരിച്ചു കളയുവാൻ വേണ്ടിയാണ്. അൻഹു, അദ്ദേഹത്തിൽ നിന്ന്. അസ്സൂഅ, തിന്മയെ. വൽഫഹ്ഷാ, നീചവൃത്തിയെയും. ഇന്നഹു, നിശ്ചയമായും അദ്ദേഹം. മിൻ ഇബാദിന, നമ്മുടെ അടിയാന്മാരിൽപ്പെട്ടവനാണ്. അൽ മുഖ്ലസീൻ, നിഷ്കളങ്കരാക്കപ്പെട്ട അഥവാ കറകളഞ്ഞവരായ.
3: وَلَقَدْ هَمَّتْ بِهِ وَهَمَّ بِهَا لَوْلَا أَنْ رَآ بُرْهَانَ رَبِّهِ كَذَلِكَ لِنَصْرِفَ عَنْهُ السُّوءَ وَالْفَحْشَاءَ إِنَّهُ مِنْ عِبَادِنَا الْمُخْلَصِينَ
4: തീർച്ചയായും അവൾ അദ്ദേഹത്തെക്കുറിച്ച് ചിലത് ഉദ്ദേശിക്കുകയുണ്ടായി. അദ്ദേഹം അവളെക്കുറിച്ചും ചിലത് ഉദ്ദേശിച്ചു. തന്റെ റബ്ബിന്റെ വക ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ അഥവാ അത് സംഭവിക്കുമായിരുന്നു. അപ്രകാരം ചെയ്തത് അദ്ദേഹത്തിൽ നിന്ന് നാം തിന്മയും നീചവൃത്തിയും തിരിച്ചു കളയുവാൻ വേണ്ടിയാണ്. കാരണം നിശ്ചയമായും അദ്ദേഹം നമ്മുടെ നിഷ്കളങ്കരാക്കപ്പെട്ട അടിയാന്മാരിൽപ്പെട്ടവനാകുന്നു.
5: ഹമ്മദ് ബിഹി, അവൾ അദ്ദേഹത്തെ പറ്റി ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞതിന്റെ താല്പര്യം, അവൾ യൂസുഫുമായി സ്വകാര്യ ബന്ധത്തിൽ ഏർപ്പെടുവാൻ ഉദ്യമിച്ചുവെന്നും അതിനെ വിസമ്മതിക്കുന്ന പക്ഷം അദ്ദേഹത്തിനെതിരെ പ്രതികാര നടപടി എടുക്കണമെന്നുദ്ദേശിച്ചുവെന്നും ആയിരിക്കാവുന്നതാണ്. വഹമ്മ ബിഹ, അദ്ദേഹം അവളെപ്പറ്റിയും ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം ഒന്നിലധികം പ്രകാരങ്ങളിൽ വിവരിക്കപ്പെട്ടിരിക്കുന്നു. അവയിൽ പ്രസ്താവയോഗ്യമായത് രണ്ടഭിപ്രായങ്ങളാണ്. ഒന്ന്, അവളുടെ ദുഷ്പെരുമാറ്റത്തിനെതിരെ വല്ല പ്രതികാരവും നടത്തുവാൻ അദ്ദേഹവും ഉദ്ദേശിച്ചു, എങ്കിലും അള്ളാഹുവിങ്കിൽ നിന്നുള്ള ദൃഷ്ടാന്തം കണ്ടതുകൊണ്ട് അത് ചെയ്യുവാൻ ഇടവന്നില്ല. അദ്ദേഹം അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക മാത്രമാണ് ചെയ്തത്. രണ്ട്, ഇച്ഛാനുസരണമോ താൽപ്പര്യപൂർവമോ അല്ലാതെ മനുഷ്യസഹജമായ സ്വഭാവ പ്രകൃതിയനുസരിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിലും വികാരവും ചായവുമുണ്ടായി. അപ്പോഴേക്കും അദ്ദേഹം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം കാണുകയുണ്ടായി. അതുകൊണ്ട് വികാരത്തിന് വഴങ്ങുകയോ ചായ്വ് പ്രകടിപ്പിക്കുകയോ ചെയ്തില്ല. സ്വയം ശുദ്ധത പാലിക്കുകയാണ് ചെയ്തത്. ഈ രണ്ടാമത്തെ വ്യാഖ്യാനം യൂസഫ് നബി അലൈഹിസ്സലാമിൻ്റെ പരിശുദ്ധതയ്ക്കും നിഷ്കളങ്കതയ്ക്കും യോജിച്ചതല്ലെന്ന് പ്രഥമ വീക്ഷണത്തിൽ ഒരുപക്ഷെ തോന്നിയേക്കാം. വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കതയ്ക്കും പരിശുദ്ധതയ്ക്കും മകുടം ചാർത്തുന്ന ഒരു തെളിവായിരിക്കും അത്. ശാരീരികമോ മാനസികമോ ആയ വിചാര വികാരങ്ങളൊന്നും ഒരാളിൽ ഇല്ലാതിരിക്കുന്നത് നിമിത്തം അയാൾ പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് അയാളുടെ ഒരു ഉത്കൃഷ്ടതയായി കണക്കാക്കുവാനാവില്ല. നേരെ മറിച്ച്, പ്രകൃതി സഹജമായുണ്ടാകുന്ന വിചാര വികാരങ്ങൾ ഉണ്ടായിത്തീരുകയും അവ പ്രകടമാക്കുകയും പ്രവർത്തനത്തിൽ കൊണ്ടുവരികയും ചെയ്യുവാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തിട്ടും ഭവിഷ്യൽ ഫലം ഓർത്ത് മനഃപൂർവ്വം പിന്മാറി നിൽക്കുന്നതിലാണ് യോഗ്യതയും ഉത്കൃഷ്ടതയും ഉള്ളത്. ഒരാൾ ഒരു തിന്മ ചെയ്യുവാൻ ഉദ്ദേശിച്ചിട്ട് അത് പ്രവർത്തിക്കാത്ത പക്ഷം അതവന് ഒരു നന്മയായി രേഖപ്പെടുത്തുന്നതാണ് എന്ന് ബുഖാരി, മുസ്ലിം, റഹ്മത്തുല്ലാഹി അലൈഹിമ മുതലായവർ രേഖപ്പെടുത്തിയ പ്രസിദ്ധമായ ഒരു ഹദീസിൽ വന്നിട്ടുള്ളത് പ്രസ്താവ്യമാകുന്നു. ഇമാം ശമഖ്ശരി റഹ്മത്തുല്ലാഹി അലൈഹിയും മറ്റു ചിലരും ശരിവെക്കുന്നതും ന്യായീകരിക്കുന്നതും ഈ അഭിപ്രായത്തെയാണ്. മൂന്നാമത്തെ ഒരഭിപ്രായം ഇബ്നു കസീർ റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിച്ചു കാണാം. അള്ളാഹുവിൽ നിന്നുള്ള ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടതുകൊണ്ട് അദ്ദേഹം അവളെപ്പറ്റി അങ്ങനെയൊന്നും ഉദ്ദേശിക്കുകയുണ്ടായിട്ടില്ല എന്നാണത്. ഇതനുസരിച്ച് വഹമ്മ ബിഹാ ലൗല അൻ റആ ബുർഹാന റബ്ബിഹി എന്നുള്ള വാക്യത്തിന് ഇങ്ങനെ വിവർത്തനം നൽകാം. തന്റെ റബ്ബിന്റെ ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടില്ലായിരുന്നുവെങ്കിൽ അവളെപ്പറ്റി അദ്ദേഹവും ഉദ്ദേശിക്കുമായിരുന്നു. ഈ അഭിപ്രായം അറബി വ്യാകരണ നിയമപ്രകാരം ആലോചിക്കപ്പെടേണ്ടതുണ്ടെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. യൂസഫ് നബി അലഹിസ്സലാം കണ്ടു എന്ന് പറഞ്ഞ ആ ദൃഷ്ടാന്തം അഥവാ ബുർഹാൻ എന്തായിരുന്നു? പലരും പല പ്രകാരത്തിൽ അതിനെ വിവരിച്ചിരിക്കുന്നത് കാണാം. ഒന്നിനും പ്രത്യേക തെളിവുകളില്ലതാനും യൂസഫ് നബി അലഹിസ്സലാമിൻ്റെ മനസ്സിൽ ആ അവസരത്തിൽ എന്തോ ചില വിചാരങ്ങൾ ഉണ്ടായി. അപ്പോഴേക്കും അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധവും ഭവിഷ്യത്തിനെക്കുറിച്ചുള്ള ഭയവും അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ ആ വിചാരത്തിൽ നിന്ന് അദ്ദേഹം വിമുക്തനാകുകയും ചെയ്തു എന്ന് മൊത്തത്തിൽ മനസ്സിലാക്കാം. ദൃഷ്ടാന്തം വിവരിച്ചുകൊണ്ടുള്ള പല അഭിപ്രായങ്ങളും ഉദ്ധരിച്ച ശേഷം ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, യൂസഫ് നബി അലൈഹിസ്സലാം ഉദ്ദേശിച്ച കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ പ്രചോദനം നൽകുമാറ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തം അദ്ദേഹം കാണുകയുണ്ടായി. അത് അവയിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം, അല്ലാതെയുമായിരിക്കാം, ഒന്നും നിജപ്പെടുത്തുവാൻ തക്ക തെളിവില്ല. ഇതാണ് വാസ്തവം. അപ്രകാരം ചെയ്തത് അദ്ദേഹത്തിൽ നിന്ന് തിന്മയും നീചവൃത്തിയും തിരിച്ചു കളയുവാനാണെന്നും അദ്ദേഹം നമ്മുടെ നിഷ്കളങ്കരാക്കപ്പെട്ട അടിയാനാണെന്നും അള്ളാഹു പറഞ്ഞതിൽ നിന്ന് തന്നെ അല്പം ആലോചിക്കുന്നവർക്ക് ആ ദൃഷ്ടാന്തം കൊണ്ടുള്ള വിവക്ഷ ഏറെക്കുറെ മനസ്സിലാക്കാവുന്നതാണ്. ഇൻഷാ അള്ളാഹ് സംഭവത്തിന്റെ തുടർന്നുള്ള ഭാഗം അടുത്ത വചനത്തിൽ അള്ളാഹു വിവരിക്കുന്നു.
2: വചനം 25. വസ്തബഖ, അവർ രണ്ടുപേരും മുൻകടന്നു വന്നു അഥവാ മത്സരിച്ചോടി. അൽബാബ, വാതിൽക്കലേക്ക്. വഖദ്ദത്ത്, അവൾ കീറുകയും ചെയ്തു. ഖബീസഹു, അദ്ദേഹത്തിൻ്റെ കുപ്പായം. മിന്ദുബരിൻ, പിന്നിൽ നിന്നും. അൽഫയാ, രണ്ടാളും കണ്ടെത്തുകയും ചെയ്തു. സയ്യിദഹ, അവളുടെ നാഥനെ അഥവാ യജമാനനെ. ലദൽ ബാബ്, വാതിൽക്കൽ വെച്ച്. ഖാലത്ത്, അവൾ പറഞ്ഞു. മാ ജസാഉ, പ്രതിഫലമല്ല. മൻ അറാദ, ഉദ്ദേശിച്ചവൻ്റെ. ബി അഹ്ലിക, താങ്കളുടെ വീട്ടുകാരെ കൊണ്ട്. സൂ അൻ, തിന്മയെ. ഇല്ലാ അയ്യുസ്ജന, അവൻ തടവിലാക്കപ്പെടുകയല്ലാതെ. ഔ അദാബുൻ, അല്ലെങ്കിൽ വല്ല ശിക്ഷയും. അലീമുൻ, വേദനയേറിയ.

0: രണ്ടുപേരും വാതിൽക്കലേക്ക് മത്സരിച്ചോടി. അവൾ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് പിടിച്ചു കീറുകയും ചെയ്തു. അവളുടെ നാഥനെ അഥവാ ഭർത്താവിനെ അവർ വാതിൽക്കൽ വെച്ച് കണ്ടെത്തുകയും ചെയ്തു. ഉടനെ അവൾ പറഞ്ഞു, നിങ്ങളുടെ വീട്ടുകാരെ കൊണ്ട് തിന്മ ചെയ്യുവാൻ ഉദ്ദേശിച്ചവന്റെ പ്രതിഫലം അല്ല അവൻ തടവിലാക്കപ്പെടുകയോ അല്ലെങ്കിൽ വേദനയേറിയ വല്ല ശിക്ഷയോ അല്ലാതെ മറ്റൊന്നും.
1: പുറത്തേക്ക് കടന്ന് അവളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി യൂസഫ് നബി അലൈഹിസ്സലാം വാതിൽക്കലേക്ക് ഓടി. തന്റെ ആവശ്യം സാധിപ്പിക്കാതെ അവനെ വിട്ടുകൂടാ എന്ന് വച്ച് സുലൈഖായും പിന്നാലെ ഒപ്പം ഓടി. അവൾ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് പിടിച്ചു വലിച്ചു, അത് കീറി. അപ്പോഴതാ അസീസ്, അവളുടെ ഭർത്താവ്, വാതിൽക്കൽ. പെട്ടെന്ന് ഒഴിവ് കഴിവ് പറയാനുള്ള സാമർഥ്യം സ്ത്രീ സഹജമാണല്ലോ. അവൾ യഥാർത്ഥം മറിച്ചാക്കിക്കൊണ്ട് പറഞ്ഞു, ഇതാ ഇവൻ എന്റെ നേരെ ദുർവൃത്തിക്കായി ശ്രമം നടത്തുന്നു, അതിനുവേണ്ടി എന്നെ പിടിച്ചു വലിക്കുന്നു. ഇവനെ ഒരിക്കലും വെറുതെ വിട്ടുകൂടാ. ഉന്നതനും മാന്യനുമായ നിങ്ങളുടെ പത്നിയെക്കൊണ്ട് നീചവൃത്തി ചെയ്യുവാൻ ശ്രമം നടത്തുന്ന ഇവനെ തടവിലിടുകയോ കഠിനമായി ശിക്ഷിക്കുകയോ ചെയ്യുക തന്നെ വേണം. യൂസഫ് നബി അലൈഹിസ്സലാം സത്യാവസ്ഥ വിവരിച്ചു.
2: വചനം 26. ഖാല, അദ്ദേഹം പറഞ്ഞു, ഹിയ, അവൾ അഥവാ അവളത്രേ, റാവദത്തിന് എന്നോട് വശീകരണ ശ്രമം നടത്തി അഥവാ വശത്താക്കുവാൻ ശ്രമം നടത്തിയത്. അൻ നഫ്സി, എനിക്ക് വേണ്ടി. വശഹിദ, സാക്ഷ്യം പറയുകയും ചെയ്തു. ഷാഹിദുൻ, ഒരു സാക്ഷി. മിൻ അഹ്ലിഹ, അവളുടെ ആൾക്കാരിൽ നിന്ന്. ഇൻകാന, ആകുന്നുവെങ്കിൽ. ഖമീസുഹു, അവൻ്റെ കുപ്പായം. ഖുദ്ദ, കീറപ്പെട്ടിരിക്കുന്നു. മിൻ ഖുബുലിൻ, മുൻഭാഗത്തു നിന്ന്. ഫസദഖത്ത്, അപ്പോൾ അവൾ സത്യം പറഞ്ഞു. വഹുവ, അവനാകട്ടെ. മിനൽ കാദിബീൻ, കളവ് അഥവാ വ്യാജം പറയുന്നവരിൽപ്പെട്ടവനാകുന്നു.

0: അദ്ദേഹം അഥവാ യൂസുഫ് പറഞ്ഞു, അവളത്രേ എന്നെ വശീകരിക്കുവാൻ അഥവാ വശത്താക്കുവാൻ ശ്രമം നടത്തിയത്. അവളുടെ ആൾക്കാരിൽ നിന്ന് ഒരാൾ ഇങ്ങനെ സാക്ഷ്യം പറയുകയും ചെയ്തു, അവന്റെ കുപ്പായം മുന്നിൽ നിന്ന് കീറപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവൾ സത്യം പറഞ്ഞിരിക്കുകയാണ്, അവൻ കളവ് പറയുന്നവരിൽ പെട്ടവനുമാകുന്നു.
1: വചനം 27. വഇൻകാന ആണെങ്കിലോ, ഖമീസുഹു അവന്റെ കുപ്പായം, ഖുദ്ദ കീറപ്പെട്ടിരിക്കുന്നു, മിന്ദുബുരിൻ പിന്നിൽ നിന്ന്, ഫകദബത് അപ്പോൾ അവൾ കളവ് പറഞ്ഞു, വഹുവ അവനാകട്ടെ, മിനസ്വാദിഖീൻ സത്യം പറയുന്നവരിൽപ്പെട്ടവനാണ്.

0: സ്വയം പിന്നിൽ നിന്ന് കീറപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവൾ കളവ് പറഞ്ഞിരിക്കുകയുമാണ്. അവൻ സത്യം പറയുന്നവരിൽ പെട്ടവനുമാകുന്നു.
1: വചനം 28. ഫലമ്മാ റഅ, അങ്ങനെ അദ്ദേഹം കണ്ടപ്പോൾ, ഖമീസഹു, അദ്ദേഹത്തിന്റെ കുപ്പായം, ഖുദ്ദ, കീറപ്പെട്ടുവന്ന്, മിന്ദുബുരിൻ, പിന്നിൽ നിന്ന്, ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നഹു, നിശ്ചയമായും ഇത്, മിൻ കൈദിക്കുൻ, നിങ്ങളുടെ തന്ത്രത്തിൽപ്പെട്ടതാണ്. ഇന്ന കൈദക്കുന്ന, നിശ്ചയമായും നിങ്ങളുടെ തന്ത്രം, അദീം, വമ്പിച്ചതാകുന്നു.

0: അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് കീറപ്പെട്ടതായി കണ്ടപ്പോൾ അദ്ദേഹം അവളോട് പറഞ്ഞു, നിശ്ചയമായും ഇത് സ്ത്രീകളായ നിങ്ങളുടെ തന്ത്രത്തിൽപ്പെട്ടതാണ്. നിശ്ചയമായും നിങ്ങളുടെ തന്ത്രം വമ്പിച്ചതാകുന്നു.
1: അനന്തരം രണ്ടാളോടുമായി അദ്ദേഹം പറഞ്ഞു,
2: നിങ്ങൾ കേട്ടത് തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്ത് യൂസുഫിലെ 24 മുതൽ 28 വരെയുള്ള വചനങ്ങളാണ്. മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള വ്യാഖ്യാന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ശ്രോതാക്കൾ കേട്ടത്.
3: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയോ, ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ജൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ഒരു കാര്യം ഒരാളുടെ മനസ്സിൽ സന്നിവേശിപ്പിക്കാൻ ഒരു മിനിറ്റ് എന്ന ഹ്രസ്വസമയം മതിയാകുമോ? ചിന്തകളെ മാറ്റിമറിക്കാൻ, ജീവിതത്തിന്റെ ദിശ തന്നെ തിരിച്ചുവിടാൻ സെക്കൻഡുകൾ മാത്രമുള്ള ഒരു ചെറിയ ഇടവേളയ്ക്ക് സാധിക്കുമോ? തീർച്ചയായും വലിയ മാറ്റങ്ങളുടെ തുടർ.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വഅല ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. പീസ് ഖുർആൻ റേഡിയോ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രോഗ്രാമുകളിലെ ഏറ്റവും സുപ്രധാനമായ നമ്മുടെ വിദ്യാർത്ഥി 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി പീസ് ഖുർആൻ റേഡിയോ ടെലികിസിൻ്റെ സെഷനിലാണ് അൽഹംദുലില്ലാ ഇപ്പോൾ നമ്മളുള്ളത്. നമ്മുടെ ഈ പരിപാടി നന്നായി നല്ല രൂപത്തിൽ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അൽഹംദുലില്ലാ. ഇൻഷാല്ലാ നമുക്ക് നമ്മുടെ ഈ പരിപാടിയിലെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ തുടങ്ങുമ്പോൾ ഇതിലെ 1-ാമത്തെ കോളർ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ഖുർആൻ റേഡിയോ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? അബ്ദുള്ള ഫസൽ. ആ മാഷാ അബ്ദുള്ള ഫസൽ. അബ്ദുള്ള ഫസൽ എവിടുന്ന വിളിക്കുന്നേ? കുന്നപ്പള്ളി. മാഷാ അബ്ദുള്ള ഫസൽ എവിടെ പഠിക്കുന്നേ? ഓക്കേ മാഷാ. സൗണ്ട് കേക്കുണ്ടെങ്കി അവിടെ നിന്ന് ഡോറ് ക്ലോസ് ചെയ്യോ, ഒച്ചല്ലാത്തോടത്തൊക്കെ നിക്കുവോ? ഓക്കെ ഇൻഷാല്ല. നമ്മള് പി എസ് ഖുർആൻ റേഡിയോ ടെലികിസിലാണ് അൽഹംദുലില്ലാ. നമ്മളിപ്പോ മോന് വിളിച്ചത് അബ്ദുള്ള വിളിച്ചിട്ടുള്ളത്. നമ്മള് അബ്ദുള്ള ആദ്യമായിട്ട് വിളിക്കണോ? ഓക്കെ, ഇതിനു മുമ്പ് വിളിച്ചിട്ടില്ല അല്ലേ? ഓക്കെ ഇൻഷാല്ല. ഇവിടെ നമ്മള് നമ്മുടെ പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ 1-ാമതായിട്ടാണ് മോൻ വിളിക്കുന്നത്. ഇൻഷാല്ല ഞാൻ ഒരു ഒരു ആയത്ത് ഓതാം. ആ ആയത്തിന്റെ ശേഷമുള്ള ആയത്താണ് മോനിപ്പോ ഓതണ്ട്. ആ എത്ര ജുസൈഫുണ്ട്? മാഷാ അല്ല. അപ്പൊ എന്നാലും ഞാൻ ഒരു ചോദ്യം ചോദിക്കാം, അതിന്റെ ബാക്കി ഓതാ കേട്ടോ.

0: ഇതിന്റെ ശേഷമുള്ള ആയത്ത്.
1: ഓക്കെ
0: മഷാ ബർക്കല്ല. ഇനി ഒരു ആയത്ത് ഓതാ, അതിന്റെ മുമ്പുള്ള ആയത്ത് ഓതണം കേട്ടോ. ഓക്കെ. أعوذ بالله من الشيطان الرجيم حدائق وأعنابا عند മുമ്പുള്ള ആയത്ത്, അതിന്റെ തൊട്ട് മുമ്പുള്ള حدائق وأعنابا. ജസ്റ്റ് മിനിറ്റ് വേ, പെട്ടെന്ന് പറയൂ ഒന്നുകൂടി. حدائق وأعنابا ഈ ആയത്തിന് തൊട്ട് മുമ്പുള്ള ആയത്ത്. അതെ, മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്. ഇനി ഞാനൊരു ആയത്ത് ഓതാം, അതിന്റെ ശേഷം ഉള്ള ഒരു രണ്ടു മൂന്ന് ആയത്തും മോൻ ഓതണം കേട്ടോ. يسألونك عن الساعة أي

0: ومن يخشاها.
1: أوديكا باكي أوديكا
0: كأنهم يوم يرونها لم يلبسوا إلا عشية أو ضحاها.
1: بارك الله فيك، جزاك الله خير، ما شاء الله. شرعي لي سندوشايا. ഈ മൂന്ന് ചോദ്യത്തിനും അബ്ദുള്ള ഫസൽ കുന്നപ്പള്ളി അല്ലേ, മാഷാല്ലാ ഉഷാറായിട്ട് ആൻസർ ചെയ്തു. അൽഹംദുലില്ലാ. മോനെ, മോൻ പഠിക്കുന്ന ഹൈഫുള് അള്ളാഹു നല്ല രൂപത്തിൽ നിലനിർത്താനും ഇനിയും കൂടുതൽ പഠിക്കാൻ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവാനും നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ഇനിയും ഇതുപോലെ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ സഹോദരങ്ങൾ, ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന നമ്മുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇതുമായി പറഞ്ഞു കൊടുക്കണം. ഇന്നത്തെ ഈ കോളിൽ, അൽഹംദുലില്ലാ, ഈ എപ്പിസോഡിൽ അബ്ദുള്ള ഫസൽ വിന്നർ ആയിരിക്കുകയാണ്. ഇൻഷാല്ലാ നമുക്കുള്ള സമ്മാനം നമ്മുടെ വീട്ടിലേക്ക് എത്തും കേട്ടോ. ഓക്കെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇൻഷാല്ലാ പീസ് ഖുർആൻ റേഡിയോ ടെലിഹിസിലെ പുതിയ കോളർ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? അസീദ്. അസീദ് എവിടെ സ്ഥലം?
2: കുന്നപ്പള്ളി.
1: മാഷാല്ലാ മാഷാല്ലാ. അസീദ് എവിടെ പഠിക്കുന്നത്? സ്കൂൾ എവിടെ? ആ മാഷാല്ലാ മാഷാല്ലാ മാഷാല്ലാ. അപ്പോ ഹൈഫുൾ പഠിക്കുന്നുണ്ട് അല്ലേ? എത്ര ജൂസ് ആയിട്ടുണ്ട്? മാഷാല്ലാ. അപ്പൊ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണ്ടോ? പഠിക്കലുണ്ടോ? ഇൻഷാല്ലാ ഇൻഷാല്ലാ. അപ്പൊ നമ്മള് പിന്നെ ഇന്ന് നമ്മുടെ കൂടെ പെരിന്തൽമണ്ണ ദാറുൽ ഖുർആനിൽ പഠിക്കുന്ന അസീദ് എന്ന ഒരു വിദ്യാർത്ഥിയാണ്. അൽഹംദുലില്ലാ. അപ്പൊ അസീദ് ആദ്യമായിട്ടാണോ പീസ് ഖുർആൻ റേഡിയോയിലേക്ക് വിളിക്കുന്നേ? ഓക്കെ. അപ്പൊ ഇതില് പിന്നെ ഞാൻ വിളിച്ച പിന്നെ മുമ്പ് അല്ലെങ്കിൽ ടെലിഗസിൽ മുമ്പ് ഇങ്ങനെ പീസ് ഖുർആൻ റേഡിയോ കേട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രൂപം എങ്ങനെയാണെന്ന് അറിയാം. അപ്പം ഞാനൊന്ന് പറഞ്ഞുതരാം. ഒന്നാമതൊരു ചോദ്യം ചോദിക്കും, ആ ചോദ്യത്തിന് ആൻസർ ചെയ്താൽ അതിന് ശേഷമുള്ള ചോദ്യം ഒരായത്തിൻ്റെ മുമ്പുള്ള ആയത്ത് ചോദിക്കാനായിരിക്കും. അപ്പം ഞാൻ ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ.

0: ولقد خلقنا الإنسان ونعلم ما توسوس به نفسه ونحن أقرب إليه من حبل الوريد. ഈ ആയത്തിന്റെ ശേഷമുള്ള ആയത്ത്.
1: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذ يتلقى المتلقيان عن اليمين وعن الشمال قعيد. هذا ما يرسل منه قول إلا لديه رقيب عتيد.
0: ആയത്ത് ഒന്നും കൂടി ഓതു. ഇത് എത്തലക്കല്ലോ. ഓക്കെ, അടുത്ത ആയത്ത്. നേരത്തെ ഓതിയപ്പോ ഒരു ഹാദ കൂടി പോയോ എന്ന ഡൗട്ട്, അത് നോക്കണം കേട്ടോ. മാഷല്ലാ, ഉഷാറായിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട്. ഇനി ഞാനൊരു ആയത്ത് ഓതാം. അതിന്റെ മുമ്പേ ഉള്ള ആയത്ത്
2: ഓതണം.
0: സൂറത്തറിയാ? സൂറത്തു കുവിറത്ത്. ഔ യദക്കറു, ശരിക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ആദ്യം ചോദ്യം പെട്ടെന്ന് ആൻസർ പറയൂ. ആ മാഷല്ലാ, അപ്പൊ അബസയാണ്. അപ്പോ ആയത്തോത് ഒന്നും കൂടി ശ്രദ്ധിച്ചോ. ഔ യദക്കറു ഫഅഹുദ്ദിക്റാ. അതിന്റെ മുമ്പത്തെ ആയത്ത് ചാൻസ് നഷ്ടപ്പെടും. അയ്യോ, ആൻസർ തെറ്റിപ്പോയി. ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം ഇതുപോലെ എന്ത് ചെയ്യണം? അടുത്ത ആഴ്ച ഇതേപോലെ എല്ലാ ഞായറാഴ്ചയും നമ്മുടെ പരിപാടി ഉണ്ട്. അപ്പോൾ പീസ് ഖുർആൻ റേഡിയോയിലേക്ക് ഇനിയും ഇതുപോലെ ഒന്ന് ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, വിളിക്കണം കേട്ടോ. ഓക്കെ, ജസാക്കല്ലാഹു ഖൈറ. അപ്പോൾ നന്നായി പഠിക്കുക, അത് കുഴപ്പമില്ല. ആദ്യത്തെ കോളായതുകൊണ്ടാണ് ഇങ്ങനെ പ്രോബ്ലം വന്നത്. ഇൻഷാല്ലാ ഒരു നിരാശയൊന്നും വേണ്ട. അടുത്ത പ്രാവശ്യം എനിക്ക് കിട്ടണം എന്നുള്ള നെയ്യത്തോടു കൂടി വീണ്ടും നന്നായി പ്രിപ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, പഠിക്കണം കേട്ടോ. ഓതി ഒന്ന് എന്നിട്ട് അടുത്ത ദിവസം എന്ത് ചെയ്യുക, അടുത്ത ഞായറാഴ്ച ഇതേ സമയത്ത് കോൾ ചെയ്ത് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ. അതെ, അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ അസീദിനും അസീദിൻ്റെ കുടുംബത്തിനും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഹിഫ്ള് നന്നായി പഠിച്ച് ബാക്കിയുള്ളത് കൂടെ പൂർത്തിയാക്കാനും നന്നായി ഹിഫ്ള് നിലനിർത്താനും റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്ന ഏറ്റവും ഉദാത്തമായ സ്വർഗത്തിൽ നല്ല സ്ഥാനം ലഭിക്കാനും സഹായിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും സലാം.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വഅലൈക്കും സലാം.
0: പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ?
1: അഷ്ഫ.
0: അഷ്ഫ, മാഷാല്ലാ. അഷ്ഫ മോള് എവിടുന്നാ വിളിക്കുന്നേ? എടത്തനാട്ടുകര. മുമ്പ് വിളിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ആ, വിന്നർ ആയിട്ടുണ്ടോ? ആ, എത്ര ക്ലാസ്സിലാ? ആ മാഷാല്ലാ, എത്ര ക്ലാസ്സിലാ പഠിക്കുന്നേ? ഓക്കെ, മാഷാല്ലാ. മൂന്നാം ക്ലാസ്സിൽ. സ്കൂളിലും മദ്രസയിലും പോണ്ടോ? ഓക്കെ ഓക്കെ. അമ്മ ജ്യൂസ് ഏതൊക്കെ ജ്യൂസ് കാണാതറിയാം? മുൽക്ക് ജ്യൂസ് അറിയാ? പഠിച്ചിട്ടുണ്ടോ? ഓക്കെ, മാഷാല്ലാ. പിന്നെ അപ്പോ ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ഉസ്താദ് ചോദിക്കുന്ന ചോദ്യങ്ങൾ എങ്ങനെയാന്നൊക്കെ അറിയാലോ അല്ലേ മുൾക്ക്?
2: ചോദ്യം ചോദിക്കട്ടെ.

0: അതിന്റെ ശേഷമുള്ള ആയത്തും.
1: ഓ
0: ആ ഒരു രണ്ടായത്തും കൂടെ ഓതിക്കോളൂ.

ഇതിന്റെ മാഖബില നോദിയേ ഇതേത് സൂറത്താന്നറിയാ? പെട്ടെന്ന് പറഞ്ഞോളൂ. മാഷാ ബറക്കല്ലാഹു ഫീക്കി, ജസാക്കില്ല. ഞാനൊരു ചോദ്യം കൂടി ചോദിക്കട്ടെ? ഓക്കെ, മാഷാ അല്ലാ.

0: ആ ഒതുക്കോളൂ, കറക്റ്റ്. ഇന്നഹു അല, ബാക്കി ഒതു. ഓക്കെ, അല്ല അതിന് ഫമാലഹു ഒന്നുകൂടി ഒതുക്കെ. ഫമാലഹു അള്ളാഹു സുബ്ഹാനഹു വതആല നന്നായി ഖുർആൻ ഹിഫ്ള് സംരക്ഷിക്കാനും കൂടുതൽ കൂടുതൽ പുതിയ ഭാഗങ്ങൾ പഠിക്കാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കൂടെ മാതാപിതാക്കൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. പീസ് ഖുർആൻ റേഡിയോയിലേക്ക് വിളിച്ചതിൽ വളരെയധികം സന്തോഷം അറിയിക്കുന്നു. ബാറക്കല്ലാഹു ഫീക്കും. ഇൻഷാല്ലാ ഇനി മറ്റൊരു ദിവസം ഇതുപോലെ അവസരങ്ങൾ ലഭിക്കുമ്പോൾ വീണ്ടും ശ്രമിക്കണമെന്ന് അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇൻഷാല്ലാ പീസ് ഖുർആൻ റേഡിയോ ടെലികിസിലെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് ഖുർആൻ റേഡിയോ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നേ?
1: നാസിം
0: അബ്ദുല്ല. എവിടുന്നാണ് വിളിക്കുന്നേ?
1: കോട്ടക്കൽ.
0: ഓക്കെ, മാഷാല്ലാ. മോൻ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? അൽഫിത്ര ഒന്നാം ക്ലാസ്സില്. ഓക്കേ, മാഷാല്ലാ. എങ്ങനെയുണ്ട്, ക്ലാസ് ഒക്കെ ഉഷാറല്ലേ? നന്നായിട്ട് പഠിക്കുന്നുണ്ടാ? നമ്മുടെ പീസ് ഖുർആൻ റേഡിയോ ഒക്കെ ആദ്യമായിട്ട് വിളിക്കണോ? വിന്നർ ആയിട്ടുണ്ടോ? മാഷാല്ലാ. ഓക്കേ ഓക്കേ, അപ്പോ ചോദ്യങ്ങള് ചോദിക്കാല്ലേ? എന്നാലേ ഉസ്താദ് ചോദിക്കട്ടെ. ആ ശ്രദ്ധിച്ചു കേട്ടോളൂ കേട്ടോ.

0: إذا تتلى عليه آياتنا قال أساطير الأولين. ഈ ആയത്തിന്റെ ശേഷമുള്ള ഒരു ആയത്ത് ഓതിക്കേ.
1: ഒന്നുകൂടി പറയോ
0: ഉസ്താദ്? ഇവിടെ ഒരു ആയത്ത് ഓതാ. إذا تتلى عليه آياتنا قال أساطير الأولين. ഈ ആയത്തിന്റെ ശേഷം എങ്ങനെയാണ്? ആ, അപ്പൊ അമ്മ ജൂസ് അറിയില്ല, കാണാതറിയില്ല.
1: ആ,
0: എന്നാ ചോദിക്കട്ടെ. ഓക്കെ, ഇൻഷാല്ലാ എന്നാ ഞാൻ ചോദിക്കട്ടെ. ഇന്നെന്തു കേട്ടോളൂ. ഖദ് അഫ്ലഹ മൻ തസക്ക. ആ മാഷാല്ലാ, ബർക്കല്ലാ. ഞാൻ അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ഇനി മാക്കബിലാണ് പറയാ. أعوذ بالله من الشيطان الرجيم وفرعون ذي الأوتاد. അതിന്റെ മുമ്പുള്ള ആയത്ത്. وفرعون ذي الأوتاد. ഓതോ, ഇതിന്റെ മുമ്പുള്ള ആയത്ത് ഓതോ, പെട്ടെന്ന് ഓതോ. ഓക്കെ, ഇല്ല നമ്മൾ അങ്ങനെ ചോദിച്ചാലോ? എങ്ങനെ? ആയത്ത് ഓതും, അതിന്റെ മുമ്പുള്ള ആയത്ത് അറിയെങ്കിൽ ഓതാ ഇൻഷാല്ലാ. അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യത്തേക്ക് എന്ത് ചെയ്യാ, നന്നായി റിപ്പീറ്റ് ചെയ്തിട്ട് വിളിക്കുക കേട്ടോ. ഓക്കെ, ഇൻഷാല്ലാ. ബാറക്കല്ലാഹു ഫീക്. ഓക്കെ ഓക്കെ, ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം നല്ലോണം ട്രൈ ചെയ്തിട്ട് വിളിക്കുക കേട്ടോ. ഓക്കെ, ജസാക്കില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് ഖുർആൻ റേഡിയോ ടെലിഗീസിലെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് ഖുർആൻ റേഡിയോ ടെലിഗീസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ?
2: അമാൻടി.
0: അമാൻടി, അമാൻ എവിടെ പഠിക്കുന്നേ? അസൻത്. ബാർക്കല്ലാഹു ഫീക്. ഓക്കെ, ഇൻഷാല്ലാ. പീസ് ഖുർആൻ റേഡിയോയിലെ മുമ്പ് നമ്മുടെ പരിപാടിയിൽ വിളിച്ചിട്ടുണ്ടല്ലോ അല്ലേ? വിന്നർ ആയിട്ടുണ്ടോ? ഓക്കെ, മാഷാല്ലാ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിന് ആൻസർ പറഞ്ഞാൽ അടുത്ത ചോദ്യം ചോദിക്കും. അതിൻ്റെ ഒരായത്ത് ഓതിൻ്റെ അതിൻ്റെ മുമ്പത്തെ ആയത്താണ് ഓതേണ്ടത്. അപ്പോൾ ചോദിക്കട്ടെ.

0: അഹ്സൻത്, ബാറക്കല്ലാഹു ഫീക്, ജസാകല്ലാഹു ഖൈറ. ഇനി ഒരായത്തോതം, അതിൻ്റെ മുമ്പത്തെ ആയത്തോതണേ. ലസ്ത അലൈഹിം ബിമുസൈതിർ. ലസ്ത അലൈഹിം ബിമുസൈതിർ. സൂറത്ത് പറയോ.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. بسم الله الرحمن الرحيم. فذكر إنما أنت مذكر.
0: اوكي ما شاء الله بارك الله فيك. ഇനി ഒരായത്ത് ഓതാം, അതിൻ്റെ മാബാദ ഓതണം കേട്ടോ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط كانتا تحت عبدين من عبادنا صالحين.

0: നിന്റെ ബാക്കി ഓതിക്കോളൂ.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: أرجافنا فقنا في من روحنا وصدقت بكلمات ربي بكلمات ربها وكتبه وكانت من القانتين.
1: ما شاء الله، بارك الله فيك، جزاك الله خيرا. ഹിഫ്ലൊക്കെ നന്നായി റിപ്പീറ്റ് ചെയ്യുക. അള്ളാഹുവിൻ്റെ സഹായവും അള്ളാഹുവിൻ്റെ രക്ഷയും നമുക്ക് എല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. പീസ് ഖുർആൻ റേഡിയോയിലേക്ക് വിളിച്ചതിൽ വളരെയധികം സന്തോഷം അറിയിക്കുന്നു. ജസാക്കും അള്ളാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് ഖുർആൻ റേഡിയോ ടെലിക്കിസിലെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ അൽഹംദുലില്ലാ നമുക്ക് ധാരാളം കോളുകൾ വരികയും ഇതിൽ വളരെ സന്തോഷകരമായ അവസ്ഥ കുട്ടികൾ അത് പെർഫോം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നന്നായി ഓതി ചോദ്യങ്ങൾ ചോദിക്കുന്ന ഭാഗത്തുനിന്നൊക്കെ ചിലരൊക്കെ ആൻസർ പറയാതെ പോയെങ്കിലും അതൊക്കെ ചില ആദ്യത്തെ കോളുകളായതുകൊണ്ടായിരിക്കാം, പരിശീലനം അല്ലെങ്കിൽ പരിചയമില്ലാത്തതുകൊണ്ടായിരിക്കാം. അള്ളാഹു എന്തായാലും അത്യന്തം പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. പങ്കെടുപ്പിച്ച എല്ലാ രക്ഷിതാക്കൾക്കും വളരെയധികം അഭിനന്ദനം അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാ ഇതോടുകൂടി നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇൻഷാ അല്ലാ വീണ്ടും നമുക്ക് മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ബാറക അല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്നുപോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ എനി കേൾക്കുന്നത് അത്തഹസീൻ. ഖുർആൻ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച്, സംഭവിച്ചേക്കാവുന്ന തെറ്റുകളും സ്കലിതങ്ങളെയും കുറിച്ച് ബഹുമാനനായ ഹാഫിദ് അബ്ദുൽ ശക്കൂർ നമ്മോട് സംസാരിക്കുകയാണ്. മനോഹരമായ പാരായണവും അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളും ഇവിടെ നമുക്ക് കേൾക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 114 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കിയത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ, അതോടൊപ്പം പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളും. ഇൻഷാഅള്ളാ ഇന്ന് നമ്മൾ പഠിക്കുന്നത് 115, 116, 117 ആയത്തുകളാണ്.

0: ولله المشرق، ولله المشرق، مشرق അല്ല مشري، റായിനെ തർക്കീക് ചെയ്യണം, നേർപ്പിക്കണം. മഷ്രിഖു, അതോടൊപ്പം ഖാഫ്, ഖാഫിൻ്റെ മഖ്റജ് തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗം. മഷ്രിഖു വൽ മഗ്രിബു, വൽ മഗ് ഗൈന് തൊണ്ടയുടെ മുകൾ ഭാഗം, വൽ മഗ്രിബു, മഗ്രിബു. ഫഅയ്നമാ തുവല്ലു ഫസമ്മ, ഫസമ്മ എന്ന് ഒരിക്കലും ആവരുത്, മാറി സീനാവരുത്. മീമിന് ശബ്ദുണ്ട്, മണിക്കണം. ഫസമ്മ വജിഹുല്ലാഹ്, വജിഹു ജീമിനെ ഖൽഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. വജിഹുല്ലാഹ് ഇന്നല്ലാഹ, നൂന് ശബ്ദ് മണിക്കണം. ഇന്ന ഇന്നല്ലാഹ വാസിഉൻ അലീം, വാസിഉൻ ഐൻ, തൻവീനു ശേഷം ഐൻ ഇസ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം, മണിക്കരുത്. വാസിഉൻ അലീം, ഐനിൻ്റെ മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗം, കൃത്യമായിട്ട് ശ്രദ്ധിച്ച് പറയണം. വാസിഉൻ, ഇന്നല്ലാഹ വാസിഉൻ അലീം. وَقَالُوا اتَّخَذَ اللَّهُ وَلَدًا سُبْحَانَهُ وَقَالُوا اتَّخَذَ وَقَالُوا اتَّخَذَ أَلَّا وَقَالُوا اتَّخَذَ وَقَالُوا اتَّخَذَ اللَّهُ وَلَدًا سُبْحَانَهُ وَلَدًا تنوين الشيشم سين إخفاهم بغنة അവ്യക്തമാക്കി മണിക്കണം. വലദൻ സുബഹാന, അതുപോലെ തന്നെ സുബഹാന, ഹാന്റെ മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗമാണ്, ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം. സുബഹാന അല്ല, സുബഹാന അല്ല, സുബഹാന, സുബഹാന. ബല്ലഹു, ഇവിടെ ബൽ ലഹു അല്ല പറയുക, ബല്ലഹു, ബല്ലഹു. ലാമിനെ അടുത്ത ലാമിലേക്ക് ഇദ്ഗാം ചെയ്ത് അഥവാ കൂട്ടിലയിപ്പിച്ച് ഉച്ചരിക്കണം, മണിക്കരുത്. ബല്ലഹു പറയരുത്, ബല്ലഹു. മാഫി സമാവാതി വൽ അർദ്, മാഫി സമാവാതി വൽ അർദ്, വൽ അർദ്, വൽ അർദ് അല്ല, വൽ അ, ഹംസ ഉച്ചരിക്കണം, ദാദിൻ്റെ മഖ്റജ് ശ്രദ്ധിക്കണം. വൽ അർദ്, വൽ അർദ്. കുല്ലു ലഹു ഖാനിതൂൻ, കുല്ലുൻ ലഹു, തൻവീനു ശേഷം ലാം ഇദ്ഗാം ബിലാ ഗുന്ന, മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. ഓതേണ്ടത് കുല്ലുൻ ലഹു, കുല്ലുൻ ലഹു അല്ല, കുല്ലുൻ ലഹു അല്ല, കുല്ലുൻ ലഹു, കുല്ലുൻ ലഹു ഖാനിതൂൻ, ഖാനിതൂൻ. ഖാഫ് തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് അപ്പുറത്ത്, ഖാ, ഖാ, ഖി, ഖു, അഖ്, ഖാനിതൂൻ. അടുത്ത ആയത്ത് بَدِيعُ السَّمَاوَاتِ وَالْأَرْضِ, بَدِيعُ, بَدِيعُ, عَيْنُ, عَيْنُ لُچَارَم شَدِّكَنَم. بَدِيعُ السَّمَاوَاتِ وَالْأَرْضِ, وَالْأَرْضَ لَا, وَالْأَرْضِ. ضَادُ ചേരിക്കുന്ന സമയത്ത് നാവിന്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് അരു നീളത്തിൽ തട്ടിക്കൊണ്ടായിരിക്കണം. അത് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ഇസ്തിഅലാന്റെ അക്ഷരം. وَالْأَرْضِ, വൽ അർദ്. വഇദാ ഖദാ അംറൻ, വഇദാ, വഇസാ അല്ല, വഇദാ. ഖദാ, ദാദ് ശ്രദ്ധിക്കണം, ഖദാ. വഇദാ ഖദാ അംറൻ എന്നല്ല പറയേണ്ടത്, വഇദാ ഖദാ, ദാ, ഖദാ. വഇദാ ഖദാ അംറൻ, ഇവിടെ മദ് മുൻഫസ്സിലാണ്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണ് മുൻഫസിൽ. ഇനി അംറൻ, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പദം. സുക്കൂനുള്ള മീമിന് ശേഷം റാ വരുമ്പോൾ, എവിടെയും, എവിടെയും സുക്കൂനുള്ള മീമിന് ശേഷം റാ വരുമ്പോൾ മീമ് സ്വാഭാവികമായിട്ടും ബാ ആവും. അധികം ആളുകളും അങ്ങനെ തന്നെ തജ്വീദ് നിയമങ്ങളോ മഖ്റജൊന്നും അറിയാത്ത ആളുകൾ പ്രത്യേകിച്ചും. അപ്പോൾ അംറൻ എന്നല്ല പറയുക, അംറൻ, അംറൻ അല്ല, അംറൻ, അംറൻ. അപ്പോൾ അത് ശ്രദ്ധിച്ചുകൊണ്ട് പറയണം. അംറൻ ഫഇന്നമാ, امرا ف تنوين الشم ف اخفى بغنى افكتما كما نكرم امرا فانما نون شد ما نكرم فانما يقول له كن يقول له كن ف ساكنه نون الشم ف اخفى بغنى افكتما كما نكرم كن ف اي غنى صدقنم كن ف كن فيكون الله كن فيكون كن فيكون ഇങ്ങനെ ഉച്ചരിക്കണം ഇൻഷാല്ലാ ഒന്നുകൂടെ ഓതാം
1: ولله المشرق والمغرب

0: സൂറത്തുൽ ബക്കറയിലെ 115, 116, 117 ആയത്തുകളാണ് ഓതിക്കേൾപ്പിച്ചത്. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അത്തഹ്സീൻ. വിശുദ്ധ ഖുർആനിലെ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന അക്ഷരത്തെറ്റുകൾ മുതൽ സ്കലിതങ്ങൾ വരെ ഓരോന്നോരോന്നും പഠിപ്പിക്കുകയായിരുന്നു ഇന്നത്തെ അത്തഹ്സീൻ പ്രോഗ്രാമിൽ. മനോഹരമായ പാരായണത്തോടൊപ്പം ആ പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് ക്ലാസ് എടുത്തത് ഹാഫിദ് അബ്ദുൽ സുക്കൂർ.
2: പീസ് റേഡിയോ ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാദം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് ഹറമൈൻ ലൈവ്. മക്ക മദീന ഹറമുകളിൽ മഗ്‌രിബ് സുബഹ് നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇമാമുമാർ പാരായണം ചെയ്യുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ഭാഗങ്ങൾ കേൾക്കാനുള്ള അവസരങ്ങളാണ് നമുക്ക് ഹറമൈൻ ലൈവിൽ ലഭിക്കുന്നത്. ഇപ്പോൾ ഫജ്ർ നമസ്കാരത്തിന് മക്ക ഹറമിൽ നിന്നും നേതൃത്വം നൽകിയ ഷെയ്ഖ് അബ്ദുല്ല അവ്വാദ് അൽ ജുഹനിയുടെ വിശുദ്ധ ഖുർആൻ സൂറത്തു തോബയുടെ 16 മുതൽ 33 വരെയുള്ള വചനങ്ങൾ

മദീന ഹറമിൽ മഗ്രിബ് നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകിയ ഷെയ്ഖ് സലാഹ് അൽ ബുദൈറിന്റെ സൂറത്തു അൽ മുഅ്മിനൂൻ, സൂറ അൽ മാഊൻ, സൂറ അൽ കൗസർ എന്നീ അധ്യായങ്ങളുടെ പാരായണം കേൾക്കാം.

0: كوثر فصل لربك وانحر إن شانئك هو الأبتر.
1: മാഷാല്ലാ, പീസ് ഖുർആൻ റേഡിയോ ഹർമൈൻ ലൈവ് സമാപിക്കുകയാണ്. മക്ക മദീന ഹർമകളിൽ ഫജർ മഗ്‌രിബ് നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇമാമുമാരുടെ പാരായണം കേൾക്കാനുള്ള അവസരങ്ങളാണ് ഹർമൈൻ ലൈവിൽ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ നാം കേട്ടത് ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകി മക്ക ഹറമിൽ നിന്നും ഷെയ്ഖ് അബ്ദുള്ള അവാദ് അൽ ജുഹനിയുടെയും മദീന ഹറമിൽ മഗ്‌രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകി ഷെയ്ഖ് സലാഹുൽ ബുദൈറിന്റെയും പാരായണങ്ങളാണ് നമ്മൾ കേട്ടത്.
2: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബ്റിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, നാം ഹർമൈൻ ലൈവ് കേൾക്കുകയാണ്. മക്ക മദീന ഹർമുകളിൽ മഗ്‌രിബ് സുബ്ഹ് നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇമാമുമാർ അവിടെ പാരായണം ചെയ്യുന്ന വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളാണ് നമ്മൾ ഹർമൈൻ ലൈവ് പ്രോഗ്രാമിൽ കേൾക്കുക. ഇപ്പോൾ മദീന മസ്ജിദിൽ ഫജ്ർ നമസ്കാരത്തിന് നേതൃത്വം നൽകി ഷെയ്ഖ് അബ്ദുള്ള ബുഐജാൻ പാരായണം നിർവഹിച്ച സൂറത്തു നിസയിലെ 47 മുതൽ 59 വരെയുള്ള വചനങ്ങളും, മക്ക ഹർമിൽ മഗ്‌രിബ് നമസ്കാരത്തിന് നേതൃത്വം നിർവഹിച്ച ഷെയ്ഖ് ബദർ അൽ തുർക്കി പാരായണം നിർവഹിച്ച സൂറ ഇൻഫിത്താറിൻ്റെ പാരായണവുമാണ് നമ്മൾ കേൾക്കുക.

0: استووا أقيموا صفوفكم واعتدلوا. الله أكبر
1: الله أكبر.

0: മാഷാ അല്ലാ, ഹറമൈൻ ലൈവ് പ്രോഗ്രാമാണ് പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. മദീന മസ്ജിദിൽ നിന്നും ഫജ്ർ നമസ്കാരത്തിന് നേതൃത്വം നൽകി ഷെയ്ഖ് അബ്ദുള്ള ബുഐജാൻ പാരായണം നിർവഹിച്ച സൂറത്തു നിസാഇലെ 47 മുതൽ 59 വരെ വചനങ്ങളും മക്ക ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നിർവഹിച്ച് ഷെയ്ഖ് ബദർ തുർക്കി പാരായണം നിർവഹിച്ച സൂറ ഇൻഫിത്താറിന്റെ പാരായണമാണ് നമ്മൾ കേട്ടത്.
1: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. കുഞ്ഞുനാളിലെ വിശുദ്ധ ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കുകയും ലോകത്തെ അറിയപ്പെടുന്ന ഖാരിഇകളായി മാറുകയും ചെയ്ത പ്രതിഭകളുടെ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് കിഡ്സ് ടൈം പരിപാടിയിലൂടെ. ഇന്ന് നാം കേൾക്കുന്നത് ഹാഫിദ് സലാഹ് അൽ മുസ്ലിയുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു സഫാത്ത്.
2: أعوذ بالله من الشيطان الرجيم

0: കിഡ്സ് ടൈം പരിപാടിയിൽ ഇന്ന് നാം കേട്ടത് ഹാഫിദ് സലാഹ് അൽ മുസ്ലിയുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു സ്വാഫാത്ത്.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറത്തുൽ അംബിയയിലെ 83 മുതലുള്ള വചനങ്ങളും സൂറത്തുൽ ഹജ്ജ് പൂർണ്ണമായും അതുപോലെ സൂറത്തുൽ മുഅ്മിനൂൻ പൂർണ്ണമായും പാരായണം ശ്രവിക്കുകയാണ് ഇന്നത്തെ തൻസീലിലൂടെ. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ആലൂസി.

0: ജസാകും അല്ലാഹു ഖൈറ. നമ്മൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറത്തുൽ അംബിയയിലെ 83 മുതലുള്ള വചനങ്ങളും സൂറത്തുൽ ഹജ്ജ് പൂർണ്ണമായും അതുപോലെ തന്നെ സൂറത്തുൽ മുഅ്മിനൂൻ പൂർണ്ണമായുമുള്ള പാരായണമാണ് നമ്മൾ ശ്രവിച്ചത്. പാരായണം നിർവഹിച്ചത് ശൈഖ് അബ്ദുറഹ്മാൻ ആലൂസി.
1: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ്, മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റ മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേസ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ, ഓഡിയോ, നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആദികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
2: പീസ് റേഡിയോ.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനം

0: അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റെതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Peace Radio. Tune to reality.
2: A'udhu billahi min ash-shaytanir rajeem.

0: നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുറാൻ 29-ാം അധ്യായം അൽ അങ്കബൂത്ത് 50 മുതൽ 69 വരെ വചനങ്ങൾ. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇദ്രീസ് അബ്ഖർ.
1: أعوذ بالله من الشيطان

0: ജസാക്കുമുള്ള ഖൈർ. നിങ്ങൾ കാതോർത്തത് മധുരം ഖുർആൻ സൂറ ജുമുഅ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് യസീൻ നായിബ്.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد

0: നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്തത് ഷെയ്ഖ് തൗഫീഖ് അസ്സയ്യഹ്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ പാരായണ പഠനം. പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ മനസ്സിലാക്കുവാനും തെറ്റുകൂടാതെ പാരായണം ചെയ്യുവാനും സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ പാരായണ പഠനത്തിൽ നാം പഠിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ അധ്യായം 57, സൂറ അൽ ഹദീദ്, 9 മുതൽ 13 വരെയുള്ള വചനങ്ങളാണ്. ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ മുബാറക് ബിൻ ഉമർ.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലി വസല്ലം അലാ നബിയ്യിക വറസൂലിക മുഹമ്മദ് വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സൂറത്തുൽ ഹദീദ് 9 ആയത്ത് മുതൽ നോക്കാം നമുക്ക്. ഹുവല്ലദീ യുനസ്സിലു അലാ അബ്ദിഹി ആയത്തിൻ ബയ്യിനാത്ത് എന്താ നിയമം? ഇഖ്ലാബ്. ശരിയായി, തൻവീന് ശേഷം ബാ. ലിയുഖ്രിജകും മിന, രണ്ട് മീം അടുത്തു വന്നു അറിയാലോ. ഒന്നിച്ച് ഉന്നത്തോടു കൂടി ഓത ഇനന്നൂർ വഇന്നല്ലാഹ ബികും ലറഊഫുർ റഹീം. ലറഊഫുർ തൻവീന് ശേഷം റ ആണ്. ഇരട്ടിപ്പിച്ചാൽ മാത്രം മതി, ഉന്നത്തില്ലാതെ. ഫമാലക്കും അല്ലാത്തും ഫി സബീലില്ലാഹ് തുൻഫിഖു, നൂനസാക്കിനു ശേഷം ഫ, അപ്പോൾ ഇഖ്ഫാ. പിന്നെ ഫി സബീലില്ലാഹി വലില്ലാഹി മീറാസുസ് സമാവാതി വൽ അർദ്. ലാ യസ്തവി മിൻകും, നൂനസാക്കിനു ശേഷം കാഫ്, ഇഖ്ഫാ. മിൻകും മൻ മീം, അപ്പോൾ മണിക്ക മിൻകും ഇല്ല മീമും മന്നിലെ മീമും ഇതുകാം ചെയ്തിട്ട് നന്നായിട്ട് മണിക്ക. പിന്നെ മൻ മൻ അ ഇലഹാർ. പിന്നെ അൻഫഖ
2: ഇഖ്ഫ
1: ഇഖ്ഫ. അപ്പോൾ മുതാല് നിയമങ്ങൾ ഒന്നിച്ചുണ്ട്. അപ്പോൾ ഒന്ന് നോക്കാം. മിൻകും മൻ അൻഫഖ ശേഷം പിന്നെ മിക്കവാറും മുസാഫിൽ ആ നൂനസാക്കിനൻ്റെ മേലെ ഒരു മീമുണ്ടാവും, ആ അപ്പം അത് ശ്രദ്ധിക്കും ചെയ്താൽ മതി. വക്കാത്തലു വക്കുല്ലം വഅദ കുല്ലം
2: വല്ലം
1: ഇത് കാമ്പികുന്ന തന്വിന് ശേഷം വാവ്. അല്ലാഹു ബിമാ തഅമലൂന ഖബീർ. മൻ ദൽ ലദീ യുഖ്റിദു അല്ലാഹ ഖർദൻ ഹസന ഖർലൻ ഹസന, തന്വിന് ശേഷം ഹ. ജന്നാതുൻ തജ്രി

തുൻ തൻവീന് പിന്നെ താഗ് അപ്പോൾ ഇഖ്ഫാ ഇന മീൻ തഹ്തി അതും അങ്ങനെ തന്നെ നൂൻ സാക്കിനക്ക് ശേഷം താഗ് ഇഖ്ഫാ അൻഹാർ ഇൽഹാർ നൂൻ സാക്കിന് ശേഷം ഹാ ആണ് അപ്പോൾ ഇൽഹാർ ഖാലിദ ഫിഹ ദാലിക ഹുവൽ ഫൗസുൽ അലീം يوم يقول المنافقون والمنافقات للذين آمنوا انظرونا نقتبس من نوركم من نور അടുത്തടുത്ത് വന്നപ്പോൾ നന്നായിട്ട് പണിക്കുക. قيل ارجعوا وراءكم مد متصل فالتمسوا نورا فضرب بينهم بمنكيا بسور له تدوين ശേഷം ലാമാണ് ഇദ്ഗാം ബിലാഗുന്ന ബാബുംബ ഇഖ്ലാബ് തന്നിന് ശേഷം ബാ ഫീഹിർ റഹ്മ വല്ലാഹിറുഹു മിൻ ഖിബലിഹിൽ അദാബ് ഒമ്പതാം ആയത്ത് മുതൽ കേട്ടോ.

0: الأرض.
1: لا يستوي منكم من أنفق من قبل الفتح وقاتل

0: قاتل.
1: أولئك أعظم درجة من الذين أنفقوا من بعد وقاتلوا.

0: قاتل
1: وقاتلوا
0: وقاتلوا
1: وكلا وعد الله الحسنى.

0: أيمانهم
1: يسعى نورهم بين أيديهم وبأيمانهم بشراكم

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ നാം കേട്ടത് മനഃപാഠം പ്രോഗ്രാമാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ പേജുകൾ നാം ഓരോ ദിവസവും കേട്ടുകൊണ്ടേയിരിക്കുന്നു. പാരായണം നിർവഹിച്ചത് ശൈഖ് സഅദ് അൽ ഗാമിദി.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അള്ളാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ അൽ ബഖറയിലെ 113-114 വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഹാഫിദ് അബ്ദുഷക്കൂർ നമ്മോടൊപ്പം ചേരുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 113-114 ആയത്തുകൾ

ولهم في الآخرة عذاب عظيم. وقالت اليهود وقالت اليهود ليست النصارى نون شد نكنم ليست نون شد غنة نكنم النصارى صاد സ്വാദ് ഇസ്തിഇലാഇൻ്റെ അക്ഷരമാണ്. സ്വാദ് ഉച്ചരിക്കുന്ന സമയത്ത് സ്വരഭാരത്തിൽ ഉച്ചരിക്കണം, നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. അന്നസാറ അലാ ശൈഇൻ വഖാലതി തൻവീന് ശേഷം വ ഇത് ഗംബിഖുന്ന തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അലാ ശൈഇൻ വഖാലതി وقالت النصارى نون شد മണിക്കണം, സ്വാദ് സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. وقالت النصارى ليست اليهود على شيء അവിടെ നിർത്തുകയാണെങ്കിൽ 2, 4, 6 ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടിക്കൊണ്ട് നിർത്താം. على شيء കൂട്ടി ഓതുകയാണെങ്കിൽ على شيء وهم തൻവീനിനെ വാ നക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. കൂട്ടി ഒതുന്നതാണ് നല്ലത്. അലാ ശൈഇൻ വഹും യത്ലൂനൽ വഹും യത് തഅനെ ഖൽഖല ചെയ്യരുത്, യത്ലൂന അല്ല യത്ലൂന, യത്ലൂനൽ കിതാബ്. ഇവിടെ നിർത്തുമ്പോൾ 2, 4, 6 ഹർക്കത്തിൻ്റെ ഖദർ നീട്ടിക്കൊണ്ട് നിർത്തുക. كذلك قال الذين لا يعلمون كذلك كذلك لا كذلك ذال الذين ഇവിടെയും ذാലിന്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. كذلك قال الذين لا يعلمون يعلمون لا يع لا يعلمون مثل قولهم مثل الا مثل ث ث في ثو اث مث مثل قولهم فالله يحكم فالله يحكم ح തൊണ്ടയുടെ മധ്യഭാഗമാണ് അക്ഷരത്തിന്റെ മഖ്റജ്. يحكم لا يحكم بينهم يوم القيامه فيما كانوا فيه يختلفون يختلفون خاء തൊണ്ടയുടെ മുഗൾ ഭാഗം. യഖ്തലിഫൂൻ അല്ല യഖ്തലിഫൂൻ, തഇനെ ലൈറ്റായിട്ട് ഉച്ചരിക്കണം, യഖ്തലിഫൂൻ. അടുത്ത ആയത്തിൽ വമൻ അസ്ലമു വമൻ അ സാകിന നൂന് ശേഷം ഹംസ ഇസ്ഹാർ വെളിവാക്കി ഉച്ചരിക്കണം. ഓതുന്ന സമയത്ത് വമൻ അസ്ലമു അല്ല പറയേണ്ടത്, വമൻ അസ്ലമു അസ്ലമു വാദ് ഹെവി ലെറ്ററാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. അസ്ലമു അല്ല പറയേണ്ടത്, അസ്ലമു വമൻ അസ്ലമു അസ്ലമു മിമ്മൻ മീമിന് ശദ്ദ് മണിക്കണം. മിമ്മൻ മനഅ സാകിന നൂന് ശേഷം മീമ് ഇത് ഗം ബിഗുന്ന നൂനിനെ മീമിലേക്ക് ഇത് ഗം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിമ്മൻ മനഅ منع مساجد الله ان يذكر ساكنه نون ششم يا ادغام بغنا نونين يا اليك ادغام ചെയ്തു മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. اي يذكر يذكر فيه اسمه فيه اسمه وسع فيها اسمه وسعى في خرابها. ഈ പ്രയോഗങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് പഠിക്കണം. وسعى عين وسعى في خرابها خرابها اولئك മദ് മുത്തസിൽ വാജിബാണ്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിലാണുള്ളത്, 4, 5 ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. ഉലൈക മാ കാന ലഹും
അയ്യദുഖുലൂഹ ഇദ്ഗാം ബിഗുന്ന നൂനിനെ യാഇലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അയ്യദ്, അതുപോലെ ദാലിനെ ശരിക്കും കേൾക്കണം. യദ് യദുഖുലൂഹ ഖൽഖല ചെയ്യണം. യദുഖുലൂഹ ഇല്ല മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. ഇല്ല ഖായിഫീൻ, മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ ഇവിടെ നീട്ടണം. ഖായിഫീൻ ലഹും ഫിദ്ദുന്യ, ലഹും ഫിദ്ദുന്യ. സാക്കിന മീമിന് ശേഷം വ അല്ലെങ്കിൽ ഫ വന്നു കഴിഞ്ഞാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. ധാരാളം ക്ലാസ്സുകളിൽ നമ്മളത് കേട്ടിട്ടുണ്ട്. ലഹും ഫിദ്ദുന്യ, ഫിദ്ദുന്യ ഖിസ്യു വലഹും, ഖിസ്യു ഖി ഖിസ്യു വലഹും. തൻവീന് ശേഷം വ ഇത് ഗാം ബിഗുന്ന മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഖിസ്യും വലഹും ഫിൽ, വലഹും ഫിൽ ആഖിറതി, ഫിൽ ആഖിറതല്ല, ഫിൽ ആഖിറതി അദാബുൻ, അദാബുൻ അസാബല്ല, അദാബുൻ അസീം, അസീം. ദാദിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. അസീം അലീം എന്ന് പറയരുത്, അസീം. ഇൻഷാ അള്ളാ ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: ولهم في الآخرة عذاب عظيم. بارك الله فيكم جميعا, السلام عليكم ورحمة الله.
1: بارك الله فيكم, جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 113-114 വചനങ്ങളാണ് നാം ഇതുവരെ കേട്ടത്. അവതരണം ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് ഓതിക്കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പോൾ ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം, ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിഈകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുറാനോതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുറാൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുറാൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം.

0: തയ്യാറാക്കിയിട്ടും ആണ്ട് ഇറക്കലാണ് സാധാരണ. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും കറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെയെല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പരിശുദ്ധ ഖുർആനിന്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിന്റെ 27-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
2: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
3: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون.

0: اللهم إنا نسألك في سفرنا هذا البر والتقوى، ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في البحر. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
1: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. പ്രശസ്ത ഖുർആൻ വിവർത്തകൻ മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിനെ ആധാരമാക്കിയുള്ള ശബ്ദ പ്രക്ഷേപണം. ഇന്ന് നാം കേൾക്കാൻ പോകുന്ന സൂറത്ത് സൂറ നൂഹ്, 5 മുതൽ 12 വരെ വചനങ്ങളുടെ വ്യാഖ്യാനവും വിശദീകരണവും.
3: വചനം 5, വാക്കർത്ഥം. ഖാല, അദ്ദേഹം പറഞ്ഞു, റബ്ബി, എന്റെ റബ്ബേ, ഇന്നീ ദഅഉതു, നിശ്ചയമായും ഞാൻ ക്ഷണിച്ചു അഥവാ വിളിച്ചു, ഖൗമീ, എന്റെ ജനതയെ, ലൈലൻ, രാത്രി, വനഹാറൻ, പകലും.
4: ഖാല റബ്ബി ഇന്നീ ദഅഉതു ഖൗമീ ലൈലൻ വനഹാറാ.
3: അദ്ദേഹം പറഞ്ഞു, എന്റെ റബ്ബേ, നിശ്ചയമായും എന്റെ ജനതയെ ഞാൻ രാവും പകലും വിളിച്ചു. വചനം 6, വാക്കർത്ഥം. ഫലം യസിദുഹും, എന്നിട്ട് അവർക്ക് വർദ്ധിപ്പിച്ചില്ല, ദുആഇ, എന്റെ വിളി, ഇല്ല ഫിറാറ, ഓടിപ്പോക്കല്ലാതെ.
4: ഫലം യസിദുഹും ദുആഇ ഇല്ല ഫിറാറ,
3: എന്നിട്ട് എന്റെ വിളി അവർക്ക് ഓടിപ്പോക്കല്ലാതെ മറ്റൊന്നും വർദ്ധിപ്പിച്ചില്ല. വചനം 7, വാക്കർത്ഥം. വഇന്നി, നിശ്ചയമായും ഞാൻ, കുല്ലമ ദഅഉതുഹും, ഞാനവരെ വിളിച്ചപ്പോഴെല്ലാം, ലിതഗ്ഫിറ ലഹും, നീ അവർക്ക് പൊറുക്കുവാനായി, ജഅലൂ, അവർ ആക്കി അഥവാ ആക്കുന്നു, അസ്വാബിഅഹും, അവരുടെ വിരലുകളെ, ഫീ ആദാനിഹിം, അവരുടെ കാതുകളിൽ, ചെവികളിൽ, വസ്തഗ്ശൗ, അവർ മൂടിയിടുകയും ചെയ്തു അഥവാ മൂടിപ്പുതക്കുകയും ചെയ്തു, തിയാബഹും, അവരുടെ വസ്ത്രങ്ങളെ, വ അസ്വറു, അവർ ഷഠിച്ചു നിൽക്കുകയും അഥവാ നിരതരാവുകയും ചെയ്തു, വസ്തക്ബറു, അവർ അഹംഭാവം നടിക്കുകയും ചെയ്തു, ഇസ്തിക്ബാറൻ, ഒരു അഹംഭാവം നടിക്കൽ.

0: നീ അവർക്ക് പുറത്തു കൊടുക്കുവാൻ വേണ്ടി ഞാൻ അവരെ വിളിക്കുമ്പോഴൊക്കെയും അവർ തങ്ങളുടെ കാതുകളിൽ വിരലുകളിട്ട് പൊത്തിക്കളയുകയും തങ്ങളുടെ വസ്ത്രങ്ങളെ മീതയിട്ട് മൂടിപ്പുതക്കുകയും ചെയ്യുകയാണ്. അവർ നിഷേധത്തിൽ ശടിച്ചു നിൽക്കുകയും ഒരു കടുത്ത അഹംഭാവം നടിക്കൽ നടിക്കുകയും ചെയ്യുന്നു. 5 മുതൽ 7 വരെ വചനങ്ങളുടെ വിശദീകരണം. തങ്ങളോട് ഉപദേശിക്കുന്നത് കേൾക്കുക പോലും ചെയ്യാതിരിക്കുവാൻ വേണ്ടിയാണ് അവർ കാതിൽ വിരലിട്ടു പൊത്തുന്നതും മേലെ വസ്ത്രമിട്ട് മൂടുന്നതും. വചനം 8, വാക്കർത്ഥം. തുമ്മ ഇന്നി, പിന്നെ ഞാൻ, ദഔതുഹും, അവരെ ഞാൻ വിളിച്ചു, ജിഹാറൻ, ഉറക്കെ.
1: തുമ്മ ഇന്നി ദഔതുഹും ജിഹാറ,
0: പിന്നെ അതിനു പുറമെ ഞാൻ അവരെ ഉറക്കെ വിളിച്ചു. വചനം 9, വാക്കർത്ഥം. തുമ്മ ഇന്നി അഅലൻതു, പിന്നെ ഞാൻ പരസ്യമാക്കി, ലഹും, അവരോട്, വ അസ്റർത്തു ലഹും, അവരോട് രഹസ്യമാക്കുകയും സ്വകാര്യമാക്കുകയും ചെയ്തു. ഇസ്റാറൻ, ഒരു സ്വകാര്യമാക്കൽ.
1: തുമ്മ ഇന്നി അഅലൻതു ലഹും വ അസ്റർത്തു ലഹും ഇസ്റാറാ,
0: പിന്നെ ഞാൻ അവരോട് എൻ്റെ വിളി പരസ്യമാക്കുകയും സ്വകാര്യമാക്കി രഹസ്യമാക്കുകയും ചെയ്തു. വചനം 10, വാക്കർത്ഥം. ഫഖുൽതു, അങ്ങനെ ഞാൻ പറഞ്ഞു, ഇസ്തഗ്ഫിറു, നിങ്ങൾ പാപമോചനം തേടുവിൻ, റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട്, ഇന്നഹു കാന, നിശ്ചയമായും അവനാകുന്നു, ഗഫ്ഫാറൻ, വളരെ പൊറുക്കുന്നവൻ.
1: فَقُلْتُ اسْتَغْفِرُوا رَبَّكُمْ إِنَّهُ كَانَ غَفَّارًا.
0: അങ്ങനെ ഞാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടുവിൻ, നിശ്ചയമായും അവൻ വളരെ പൊറുക്കുന്നവനാണ്. വചനം 11, വാക്കർത്ഥം. യുർസിലി, അവൻ അയക്കും, അയച്ചുവിടും, അസ്സമാ, ആകാശത്തെ അഥവാ മഴയെ, അലൈക്കും, നിങ്ങൾക്ക് അഥവാ നിങ്ങളിൽ, മിദ്റാറൻ, സമൃദ്ധമായി, തുടർച്ചയായി, ഒഴുകിക്കൊണ്ട്. എന്നാൽ നിങ്ങൾക്ക് അവൻ ആകാശത്തെ അഥവാ മഴയെ സമൃദ്ധമായി അയച്ചു തരും. വചനം 12, വാക്കർത്ഥം. വയുംദിദ്ക്കും, നിങ്ങളെ പോഷിപ്പിക്കുകയും ചെയ്യും, ബി അംവാലിൻ, സ്വത്തുക്കൾ കൊണ്ടും, വബനീന, മക്കൾ കൊണ്ടും, വയജഅല്ലക്കും, നിങ്ങൾക്ക് ഏർപ്പെടുത്തി തരികയും ചെയ്യും, ജന്നാത്തിൻ, തോട്ടങ്ങളെ, വയജഅല്ലക്കും, നിങ്ങൾക്കുണ്ടാക്കി തരികയും ചെയ്യും, അൻഹാറൻ, അരുവികളെ.

0: സ്വത്തുക്കളും മക്കളും കൊണ്ട് നിങ്ങളെ അവൻ പോഷിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് തോട്ടങ്ങൾ ഉണ്ടാക്കി തരികയും നിങ്ങൾക്ക് അരുവികൾ ഉണ്ടാക്കി തരികയും ചെയ്യും. 8 മുതൽ 12 വരെ വചനങ്ങളുടെ വിശദീകരണം. രാപ്പകൽ ഭേദമന്യേ നിരന്തരം അദ്ദേഹം അവരെ
1: സത്യവിശ്വാസത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നു.
0: ഉറക്കയും പതുക്കയും പരസ്യമായും രഹസ്യമായും അങ്ങനെ എല്ലാവിധേനയും ക്ഷണിച്ചു നോക്കി. സത്യമാർഗം സ്വീകരിക്കുന്ന പക്ഷം പരലോകത്ത് വച്ച് അള്ളാഹു പാപങ്ങൾ പുറത്തു തരുമെന്ന് മാത്രമല്ല, ഇഹത്തിലും നിങ്ങൾക്ക് സുഖജീവിതവും അഭിവൃദ്ധിയും നൽകും എന്നൊക്കെ ഉപദേശിച്ചു. പക്ഷേ എന്തുതന്നെ ആയിട്ടും തങ്ങളുടെ മർക്കടമുഷ്ടി അവർ അവസാനിപ്പിച്ചില്ല. ധിക്കാരവും പരിഹാസവും അവലംബിക്കുക തന്നെ ചെയ്തു. സത്യവിശ്വാസവും സൽക്കർമ്മവും സ്വീകരിക്കുന്നതിൻ്റെ ലക്ഷ്യം ഐഹിക നേട്ടങ്ങളല്ല, പാരത്രിക നേട്ടങ്ങളാകുന്നു. തുരീദൂന അർദ്ദുന്യാ വല്ലാഹു യുരീദുൽ ആഖിറ. നിങ്ങൾ ഐഹിക വിഭവം ഉദ്ദേശിക്കുന്നു, അല്ലാഹുവാകട്ടെ പരലോകവും ഉദ്ദേശിക്കുന്നു. സൂറത്ത് അൻഫാൽ 67. പക്ഷേ അതുമൂലം ഐഹികമായ ക്ഷേമ ഐശ്വര്യങ്ങളും ലഭിക്കുന്നതാണ് താനും. മനുഷ്യൻ നീതിയോടും നെറിയോടും കൂടി ജീവിക്കുമ്പോൾ അവൻ്റെ ജീവിതം സ്വതവേ സമാധാനപരമായിത്തീരും. കൂടാതെ അള്ളാഹുവിൻ്റെ കൃപാകടാക്ഷങ്ങൾ അവനിൽ വർഷിച്ചുകൊണ്ടിരിക്കുകയും അതവൻ്റെ ഭൗതിക ജീവിതത്തിലും വിലസിക്കൊണ്ടിരിക്കുകയും ചെയ്യും. താൽക്കാലിക നേട്ടങ്ങളിൽ വേഗം ആകർഷിക്കുന്നവരാണല്ലോ മനുഷ്യർ. അതുകൊണ്ടാണ് സത്യവിശ്വാസം മൂലമുണ്ടാകുന്ന ഐഹിക നേട്ടങ്ങളെക്കുറിച്ചും നൂഹ് അലൈഹിസ്സലാം ജനങ്ങളെ പ്രത്യേകം ധരിപ്പിക്കുന്നത്. മാത്രമല്ല, താൽക്കാലിക ലഭ്യങ്ങളെ ഓർത്തെങ്കിലും അവർ നേർവഴിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർ അതിൽ തന്നെ ഉറച്ചു നിൽക്കുവാൻ കാരണമാകുകയും ചെയ്തേക്കും. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും പല ആളുകളും താൽക്കാലിക പരിതസ്ഥിതികളുടെ സമ്മർദ്ദ നിമിത്തം സത്യവിശ്വാസം സ്വീകരിക്കുകയും ക്രമേണ വിശ്വാസത്തിൽ അടിയുറച്ച് ഉന്നത നിലവാരത്തിലെത്തുകയും ചെയ്തിട്ടുണ്ടല്ലോ. മനുഷ്യർക്കിടയിൽ പാപവർദ്ധനയും സത്യവിശ്വാസത്തിൻ്റെ അഭാവവും നിമിത്തം പാരത്രികമായ ശിക്ഷയ്ക്ക് പുറമെ ഐഹികമായ ശിക്ഷകളും കൂടി നേരിട്ടേക്കാമെന്നും, പാപമോചനം തേടലും സത്യവിശ്വാസവും പാരത്രികമായ പ്രതിഫലത്തിന് പുറമെ ഇഹത്തിൽ ക്ഷേമൈശ്വര്യങ്ങൾ ലഭിക്കുന്നതിന് കാരണമാണെന്നും ഈ വചനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. മഴ കിട്ടാതെ കഷ്ടപ്പെടുമ്പോൾ മഴയ്ക്ക് അപേക്ഷിച്ചുകൊണ്ടുള്ള ദുആയും നമസ്കാരവും നടത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളിൽപ്പെട്ടതാണല്ലോ. അതിൽ പാപമോചനം തേടുന്നതിന് അഥവാ ഇസ്തിഗ്ഫാറിന് വളരെയധികം പ്രാധാന്യം നൽകപ്പെട്ടിട്ടുള്ളതായി കാണാം. ഇതാണ് അതിന് കാരണം. സൂറത്ത് ആറാഫിൽ അല്ലാഹു പറയുന്നു, വലൗ അന്ന അഹ്ലൽ ഖുറ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതു മിനസ്സമാഇ വൽ അർദ്. ആ രാജ്യങ്ങളിലുള്ളവർ വിശ്വസിക്കുകയും സൂക്ഷിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ നാം അവരിൽ ആകാശത്തുനിന്നും ഭൂമിയിൽ നിന്നും ബറക്കത്ത് അഥവാ അഭിവൃദ്ധി തുറന്നുകൊടുക്കുമായിരുന്നു. സൂറത്ത് ഹൂദിൽ ഇങ്ങനെ കാണാം, വഇനിസ്തഗ്ഫറു റബ്ബക്കും ثم توبوا إليه يمتعكم متاعا حسنا إلى أجل مسمى. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടുവിൻ, പിന്നെ അവങ്കലേക്ക് പശ്ചാത്തപിക്കുകയും ചെയ്യുവിൻ. എന്നാൽ നിർണയം ചെയ്യപ്പെട്ട ഒരു അവധി വരെ അവൻ നിങ്ങൾക്ക് നല്ല അനുഭവം അനുഭവിപ്പിച്ചു തരുന്നതാണ്. ഒരാൾ ക്ഷാമം ബാധിച്ചതിനെ സംബന്ധിച്ചും വേറൊരാൾ ദാരിദ്ര്യത്തെയും സന്താനങ്ങളുടെ കുറവിനെയും സംബന്ധിച്ചും മൂന്നാമതൊരാൾ തൻ്റെ തോട്ടങ്ങൾ ഉണങ്ങിപ്പോയതിനെ സംബന്ധിച്ചും സങ്കടം പറഞ്ഞപ്പോൾ അവരോടെല്ലാം തന്നെ അള്ളാഹുവിനോട് പാപമോചനം തേടിക്കൊള്ളുക എന്ന് ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. മൂന്നു പേരോടും ഇങ്ങനെ ഉത്തരം പറഞ്ഞത് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ഈ പ്രസ്താവനയെ അടിസ്ഥാനമാക്കിയാണെന്നും അദ്ദേഹം പറയുകയുണ്ടായത്രേ. എന്നാൽ ഒരു വാസ്തവം പ്രത്യേകം മനസ്സിരുത്തേണ്ടിയിരിക്കുന്നു. ഭൗതികമായ സുഖൈശ്വര്യങ്ങൾ ഒരു ജനതയുടെയോ വ്യക്തിയുടെയോ സാക്ഷാൽ നന്മക്ക് മാനദണ്ഡമല്ല. തനി ഭൗതികവാദികളും ധാർമ്മിക രംഗത്ത് മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചവരുമായ ജനസമൂഹങ്ങൾ അങ്ങേയറ്റം സുഖാഡംബരങ്ങളിൽ മുഴുകിക്കഴിയുന്നതും അവരെക്കാൾ ഏതു നിലക്കും ഉത്തമന്മാരായിട്ടുള്ളവർ വളരെ ക്ലേശകരമായ ജീവിതം നയിച്ചു വരുന്നതും നാം കാണുന്നു. ഇതെല്ലാം അല്ലാഹുവിൽ നിന്നുള്ള പരീക്ഷണങ്ങളത്രേ. അല്ലാഹു പറയുന്നു, വനബുലുവക്കും ബിശ്ശരി വൽ ഖൈരി ഫിത്ന വ ഇലൈന തുർജഊൻ. തിന്മ കൊണ്ടും നന്മ കൊണ്ടും അഥവാ ദോഷം കൊണ്ടും ഗുണം കൊണ്ടും നിങ്ങളെ നാം ഒരു പരീക്ഷണം പരീക്ഷിക്കുന്നതാണ്. നമ്മുടെ അടുക്കലേക്കത്രേ നിങ്ങൾ മടക്കപ്പെടുന്നതും. വേദക്കാരെപ്പറ്റി ഇങ്ങനെ പറയുന്നു, വബലൗനാഹും ബിൽ ഹസനാത്തി വസയ്യിആത്ത്. സൂറത്ത് ആറാഫ്. നന്മകൾ കൊണ്ടും തിന്മകൾ കൊണ്ടും നാം അവരെ പരീക്ഷിച്ചു. മറ്റൊരിടത്ത് പറയുന്നു, വമൽ ഹയാത്തുദ്ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ വലതബുലുവന്ന ഫീ അംവാലിക്കും വ അംഫുസിക്കും. സൂറത്ത് ആലു ഇമ്രാൻ. ഐഹിക ജീവിതം കൃത്രിമ സാമഗ്രിയല്ലാതെ മറ്റൊന്നുമല്ല. നിശ്ചയമായും നിങ്ങളുടെ സ്വത്തുക്കളിലും ദേഹങ്ങളിലും നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതാണ്.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ ശ്രവിച്ചത് തഫ്സീർ അമാനി, സൂറ നൂഹ് 5 മുതൽ 12 വരെ വചനങ്ങളുടെ വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പേസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ ഹറമൈൻ ലൈവ്.

0: استو الله أكبر
1: الله أكبر
0: الحمد لله رب العالمين الرحمن

0: الله أكبر
1: الله أكبر
0: الله أكبر
1: الله أكبر

0: ഇപ്പോൾ ശ്രോതാക്കൾ കേട്ടത് ഹർമൈൻ ലൈവ്.
1: നിരാശയ്ക്ക് പകരം പ്രതീക്ഷയായി, പ്രശ്നങ്ങളുടെ നടുവിൽ പതറുമ്പോൾ പരിഹാരമായി, തളരേണ്ട നേരത്ത് ഉൾക്കരുത്തായി, നിത്യജീവിതത്തിന്റെ പാധേയം പ്രാർത്ഥന വിശ്വാസിക്ക്, ഇങ്ങനെ പലതുമാണ്. ജീവിതത്തിന്റെ വിവിധ സന്ദർഭങ്ങളിൽ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനകളുടെ പഠനാവസരമൊരുക്കി വരൂ, ഹൃദയസ്ഥമാക്കൂ. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ ബക്കറയിലെ 83 മുതൽ 85 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 83 മുതൽ 85 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.

0: ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക്. പീസ് റേഡിയോ ഹൃദയ വസന്തം.
1: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

قرآنا فألقوه في الجحيم فأرادوا به كيدا فجعلناهم الأسفلين وقال إني ذاهب إلى ربي سيهدين. സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്ത് സ്വാഫാത്തിലെ 97-ാമത്തെ വചനമാണ് ആദ്യമായി ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 97-ാമത്തെ വചനമായിരുന്നു നമ്മൾ വിശദീകരിച്ചത്. അതിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വാഫാത്തിലെ 98-ാമത്തെ വചനത്തിൽ പറഞ്ഞതും അതേപോലെ തന്നെ സൂറത്തുൽ അംബിയായിൽ 69-70 വചനങ്ങളിൽ പറഞ്ഞതും ഒരേ കാര്യമാണ്. ഫഅറാദൂ ബിഹി കൈദ, അവർ അദ്ദേഹത്തെക്കുറിച്ച് തന്ത്രം ഉദ്ദേശിച്ചു. ഫജഅൽനാഹും, നാം അവരെ ആക്കി. അൽ അസ്ഫലീൻ, ഏറ്റവും അധമന്മാരാക്കി. സൂറത്തുൽ അംബിയായിൽ പറഞ്ഞത് ഫജഅൽനാഹുമുൽ അഖ്സരീൻ, നാം അവരെ ഏറ്റവും നഷ്ടക്കാരാക്കി എന്നാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിയെ തീയിൽ എറിഞ്ഞതിനു ശേഷം അവർ പ്രതീക്ഷിച്ചിരുന്നു അദ്ദേഹം കത്തിക്കരിഞ്ഞു പോകുമെന്ന്. പക്ഷേ ആ തീ അണഞ്ഞതിനു ശേഷം ഖറജ ഇബ്രാഹിമു അലൈഹിസ്സലാം كأنما كان يتنزه في البستان, ഒരു പൂന്തോപ്പിൽ നിന്ന് വളരെ സുസ്മേരവദനനായിക്കൊണ്ട് പുറത്തു വരുന്ന ഒരാളെ പോലെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പുറത്തു വന്നത്. ഹത്ത ജാ അൻഹു ഫീ ബഅദി റിവായാത്ത്, ചില റിപ്പോർട്ടുകളിൽ കാണാം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതായി, മാ ഇഷ്തു അയ്യാമൻ അഹ്ല വലാ അലദ് മിൻ അയ്യാമിന്നാർ, ഞാൻ ഏറ്റവും സന്തോഷപൂർവം ഏറ്റവും ആസ്വാദനത്തോടുകൂടി ജീവിച്ചിട്ടില്ല ആ തീയിൽ കഴിച്ചു കൂട്ടിയ ദിവസമല്ലാതെ. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു, ഫലമ്മാ ഖാമത്ത് അലൈ

98-ാമത്തെ വചനത്തിൽ കാണാം, ഫഅറാദൂ ബിഹി കൈദാ, അവർ അദ്ദേഹത്തെ കൊണ്ട് ഉദ്ദേശിച്ചു, കൈദൻ ഒരു തന്ത്രം, ഫജഅൽനാഹും എന്നാൽ നാം അവരെ ആക്കി, അൽ അസ്ഫലീൻ ഏറ്റവും അധമന്മാർ ആക്കി, ഹും അറാദൂ ബിദാലിക ഇഹ്ലാക്കൻ ലി ഇബ്രാഹീം അലൈഹിസ്സലാത്തു വസ്സലാം, തീയിലേക്ക് എറിയുന്നത് മൂലം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിയെ നശിപ്പിക്കാനാണ് അവർ ഉദ്ദേശിച്ചത്. എന്നാൽ ഫജഅൽനാഹുമുൽ അസ്ഫലീൻ വദാലിക ബിഅദ്മി നൈലി മുറാദിഹിം, അവരുടെ ഉദ്ദേശ്യം നിറവേറ്റാൻ അവർക്ക് സാധിച്ചില്ല. ബിഖുറൂജ് ഇബ്രാഹീം സാലിമ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം സുരക്ഷിതനായിട്ടാണ് പുറത്തു വന്നത്. ഫകാനൽ ഉലുവു ലഹു മിൻ വജ്ഹൈൻ, രണ്ട് വിധത്തിൽ അദ്ദേഹം ഔന്നിത്യത്തിന് അർഹനായി. അന്നഹു സലീമ മിമ്മ അറാദു മിൻ ഇഹ്ലാക്കിഹി, അവരുടെ ഉദ്ദേശ്യം അത് സാധ്യമായില്ല, അദ്ദേഹത്തെ നശിപ്പിക്കുക എന്ന ഉദ്ദേശ്യം. മാത്രമല്ല അന്നല്ലാഹ അസ്സവജല്ല അക്രമഹു ബി അംരിൻ ലം യകുൻ മഅഹൂദൻ ഇൻദൽ ബശർ, ഒരു മനുഷ്യനും സാധിക്കാത്ത വിധത്തിൽ അദ്ദേഹത്തെ അല്ലാഹു ആദരിക്കുകയാണ് ചെയ്തത്. വഹുവ സലാമതുഹു മിനന്നാർ, ആ തീയിൽ നിന്ന് അദ്ദേഹത്തെ അല്ലാഹു രക്ഷപ്പെടുത്തി. അല്ലത്തി ളന്നൗ അന്നഹാ സതുഹ്രിഖുഹു, അവർ കരുതിയത് അദ്ദേഹത്തെ ആ തീ കരിച്ചു കളയുമെന്നാണ്. പക്ഷേ അത് സംഭവിക്കാതെ, അവരുടെ ഉദ്ദേശ്യം നിറവേറാതെ അവർ നഷ്ടക്കാരിൽ പെട്ടുപോയി, അധമന്മാരിൽ പെട്ടുപോയി. അതാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ വചനത്തിൽ അറിയിക്കുന്നത്. ഫജഅൽനാഹും, അങ്ങനെ നാം അവരെ ആക്കി, അൽ അസ്ഫലീൻ അധമന്മാരാക്കി. സഅദി റഹ്മത്തുള്ള പറയുന്നു, ഫഅറാദ ഖൗമു ഇബ്രാഹീം ബിഹി കൈദൻ ലിഇഹ്ലാക്കിഹി, ഇബ്രാഹീം നബിയുടെ ജനത അദ്ദേഹത്തെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചു. ഫജഅൽനാഹുമുൽ മഖ്ഹൂരീന അൽ മഗ്ലൂബീൻ ഇദ് നഫദത് ഹുജ്ജതഹു മിൻ ഹൈസു ലം യകുൻ ദഫ്ഉഹാ, അവർ അദ്ദേഹത്തെ നശിപ്പിക്കാനും അദ്ദേഹത്തെ പരാജയപ്പെടുത്താനും ശ്രമിച്ചു തങ്ങൾക്ക് എതിരിൽ അദ്ദേഹം തെളിവുകൾ ഉദ്ധരിച്ചപ്പോൾ. അല്ലാഹുവല്ലാത്ത ആരാധ്യ വസ്തുക്കൾ അവയെ ആരാധിക്കുന്നത് ഒട്ടും ബുദ്ധിയല്ല, വിവേകമുള്ള ഒരു മനുഷ്യനും അതിന് സന്നദ്ധനാവുകയില്ല എന്ന വിധത്തിൽ അദ്ദേഹം അവരെ ബോധ്യപ്പെടുത്തിയപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അവർ അദ്ദേഹത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചു. തൊബരി റഹ്മത്തുള്ള പറയുന്നു, യഖൂലു തആല ദിക്റഹു ഫഅറാദ ഖൗമു ഇബ്രാഹീം കൈദൻ വദാലിക മാ കാനു അറാദു മിൻ ഇഹ്റാഖിഹി ബിന്നാർ, ഇബ്രാഹിം നബിയെ കരിച്ചു കളയാൻ വേണ്ടി ആ ജനത ആഗ്രഹിച്ചു. യഖൂലുല്ലാഹ് ഫജഅൽനാഹും, അല്ലാഹു പറയുന്നു, നാം അവരെ ആക്കി, ഐ ഫജഅൽനാ ഖൗമ ഇബ്രാഹീം, ഇബ്രാഹിം നബിയുടെ ജനതയെ നാം ആക്കി, അൽ അസ്ഫലീൻ يعني الاذلين حجه وغلبنا ابراهيم عليه السلام بالحجه തെളിവില്ലാത്ത തെളിവിന്റെ കാര്യത്തിൽ പരാജയപ്പെട്ടവരാക്കി ഇബ്രാഹിം നബിയെ അതിജയിപ്പിക്കുകയും ചെയ്തു. وانقذناه مما ارادوا به من الكيد, അവർ ഉദ്ദേശിച്ച ആ തന്ത്രം അല്ലാഹു തകർത്തു കളയുകയും ചെയ്തു. സൂറത്തു സ്വാഫാത്തിലെ തന്നെ 99-ാമത്തെ വചനം, വഖാല ഇന്നീ ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ, വഖാല അദ്ദേഹം പറഞ്ഞു, ഇന്നീ നിശ്ചയമായും ഞാൻ, ദാഹിബുൻ പോകുന്നവനാണ്, ഇലാ റബ്ബി എൻ്റെ രക്ഷിതാവിലേക്ക്, സയഹ്ദീൻ അവൻ എനിക്ക് മാർഗദർശനം നൽകിക്കൊള്ളും. സൂറത്തുൽ അങ്കബൂത്തിൽ 26-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, വഖാല ഇന്നീ മുഹാജിറുൻ ഇലാ റബ്ബി ഇന്നഹു ഹുവൽ അസീസുൽ ഹകീം, വഖാല

0: അദ്ദേഹം അഥവാ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നി മുഹാജിറുൻ, ഞാൻ ഹിജറ പോകുന്നവനാകുന്നു, ഇലാ റബ്ബി, എൻ്റെ റബ്ബിലേക്ക്, ഇന്നഹു ഹുവൽ അസീസുൽ ഹകീം, തീർച്ചയായും അവൻ ഏറെ പ്രതാപമുള്ളവനും അഗാധജ്ഞാനിയുമാകുന്നു. അഥവാ ലിഅഅബ്ദുല്ലാഹ ഫീ അർദിഹിൽ വാസിഅ, അള്ളാഹുവിനെ അവൻ്റെ വിശാലമായ ഭൂമിയിൽ വച്ച് അവനെ ആരാധിച്ചുകൊണ്ട് ജീവിക്കാൻ, വസയഹ്ദീൻ, യഹ്ദിനി റബ്ബി ലിമാ ഫീഹി സലാഹുദ്ദീനി വദുനിയായ്, എൻ്റെ ദീനിൻ്റെ കാര്യത്തിലും ദുനിയാവിൻ്റെ കാര്യത്തിലും എനിക്ക് നല്ല ഒരവസ്ഥ എൻ്റെ റബ്ബുണ്ടാക്കിത്തരും, അതിനു വേണ്ടി ഞാൻ എൻ്റെ റബ്ബിലേക്ക് ഹിജറ പോകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ലാമ ഉസൈമി റഹ്മത്തുള്ള പറയുന്നു, ഖാല ഇബ്രാഹീമു അലൈഹിസ്സലാം മുഇലിനൻ ഹിജ്റതഹു, ഇബ്രാഹിം നബി തൻ്റെ ഹിജറ അത് പരസ്യമായി പ്രഖ്യാപിക്കുന്നു, മിൻ ബലദിഹിം, ആ നാട്ടുകാരുടെ നാട്ടിൽ നിന്ന്, ഇലാ ബലദി ഷാം, ഷാമിലേക്ക്, വഇന്നമാ ഖാല ദാലിക ലിഅന്നഹും ബലഗു ഇലാ ഹദ്ദിൻ യകൂനു ബിഹിൽ യഅസു മിൻ ഹിദായതിഹിം, തൻ്റെ സമൂഹം, തൻ്റെ ജനത, അവരുടെ കാര്യത്തിൽ അദ്ദേഹം നിരാശനായി, അവർ നേർമാർഗം പ്രാപിക്കുകയില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. ഫഇന്ന ഖൗമൻ അദ്റമുൻ നാറ ലിയുഹ്രിഖൂഹു ബിഹാ ദാഇഹിം ഇലല്ലാഹി ഖൗമുൻ ലാ യുർജാ ഫീഹിം ഖൈർ വലിഹാദാ ഖാൽ, ആ സമൂഹം ഇനി നേർമാർഗം പ്രാപിക്കുകയില്ല, തങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രബോധകനെ, അള്ളാഹുവിൻ്റെ പ്രവാചകനെ കരിച്ചു കളയാൻ അവർ സന്നദ്ധരായി. ആ കാരണത്താൽ അദ്ദേഹം പറയുന്നു, ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി, ഞാൻ തീർച്ചയായും എൻ്റെ റബ്ബിലേക്ക് ഞാൻ പോകുന്നു, സയഹ്ദീൻ, അവനെനിക്ക് ശേഷം നേർമാർഗം കാണിച്ചു തരും. ഫഇൻ ഖുൽത ഹൽ ഉമിറ ബിദാലിക ഔ ഉദിന ലഹു ബിദാലിക, ഒരാൾ ചോദിക്കുകയാണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹിജറ പോകാൻ കൽപ്പിക്കപ്പെട്ടിട്ടാണോ ഹിജറ പോകുന്നത്, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് അനുവാദം നൽകപ്പെട്ടതിന് ശേഷമാണോ പോകുന്നത്? സാഹചര്യ തെളിവുകളിൽ നിന്ന് അദ്ദേഹത്തിന് അനുവാദം ലഭിച്ചതിന് ശേഷമാണ് അദ്ദേഹം പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ ആ വാക്ക് അള്ളാഹു തിരസ്കരിക്കുന്നില്ല. താങ്കൾ ഹിജറ പോകേണ്ടതില്ല എന്നോ, അല്ലെങ്കിൽ അദ്ദേഹം ദേഷ്യം പിടിച്ചുകൊണ്ട് ഹിജറ പോയി എന്നോ അള്ളാഹുവിൻ്റെ വാക്കുകളിൽ കാണാൻ സാധ്യമല്ല. നേരെ മറിച്ച് മഹാനായ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ സമൂഹത്തോട് മനമ്മടുത്ത് അദ്ദേഹം നാടുവിട്ടു പോകാൻ തീരുമാനിച്ചപ്പോൾ സൂറത്തുൽ അംബിയായിൽ 87-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു, വദന്നൂനി ഇസ്ഹബ മുഖാദിബ فظن أن لن نقدر عليه وذنون മത്സ്യക്കാരൻ ഇദ്ദഹബ മുഗാലിബ അദ്ദേഹം ദേഷ്യം പിടിച്ചവനായി പോയി ഫദന്ന അദ്ദേഹം വിചാരിച്ചു അല്ലൻ നഖദിറ അലൈഹ് അദ്ദേഹത്തിൻ്റെ മേൽ നമുക്ക് കഴിയുകയില്ലെന്ന് ഈ വചനത്തിൽ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ പലായനം അത് അള്ളാഹുവിൻ്റെ അനുവാദത്തോടുകൂടി ആയിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ തൻ്റെ ജനത തനിക്ക് തൻ്റെ പ്രബോധനത്തെ അവർ തിരസ്കരിക്കുകയും തന്നെ കരിച്ചു കളയാൻ, നശിപ്പിച്ചു കളയാൻ സന്നദ്ധനാവുകയും ചെയ്തപ്പോൾ അള്ളാഹുവിൻ്റെ അനുവാദത്തോടുകൂടി തന്നെയായിരിക്കാം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി, തീർച്ചയായും ഞാൻ എൻ്റെ റബ്ബിലേക്ക് ഹിജറ പോകുന്നു, സയഹ്ദീൻ, ശേഷം എനിക്കവൻ വഴി കാണിച്ചു തരും എന്നു പറഞ്ഞത്. റബ്ബിൻ്റെ മാർഗദർശനത്തിലും സംരക്ഷണത്തിലും പ്രതീക്ഷ അർപ്പിക്കുന്നവനായിരിക്കും യഥാർത്ഥ മുവഹ്ഹിദ് എന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ യാതൊരു പ്രകോപനത്തിൻ്റെ മുമ്പിലും പ്രലോഭനത്തിൻ്റെ മുമ്പിലും ആദർശം പണയപ്പെടുത്തുന്നവനല്ല ഒരു യഥാർത്ഥ മുഅ്മിൻ, യഥാർത്ഥ മുവഹ്ഹിദ് എന്നുകൂടി ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നു. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നു, ഖാല തആല മുഖ്ബിറൻ അൻ ഖലീലിഹി, അല്ലാഹു തൻ്റെ ഖലീലിനെക്കുറിച്ച് അറിയിക്കുന്നു. ഇബ്രാഹീം അലൈഹിസ്സലാം തൻ്റെ ഖലീലായ ഇബ്രാഹീം അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് അറിയിക്കുന്നു. ഇന്നഹു ബഅദ നസ്രിഹി അല ഖൗമിഹി വഅയ്സ മിൻ ഈമാനിഹിം ബഅദമാ ഷാഹദു മിനൽ ആയാത്തിൽ അദീമ ഹാജറ മിൻ ബൈനി അൽഹരിഹിം. തൻ്റെ സമൂഹത്തിന് ധാരാളം ദൃഷ്ടാന്തങ്ങൾ, തെളിവുകൾ, മഹത്തായ തെളിവുകൾ കാണിച്ചു കൊടുത്തിട്ടും അവർ ആ തെളിവുകൾ കണ്ട് നേർമാർഗം പ്രാപിക്കാൻ, അത് സ്വീകരിക്കാൻ സന്നദ്ധരാവാതിരുന്നപ്പോൾ അദ്ദേഹം ആ സമൂഹത്തെ വിട്ട് ഹിജറ പോകാൻ ഉദ്ദേശിച്ചു. അതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ കാണാൻ സാധിക്കുന്നത്. 100-ാമത്തെ വചനത്തിൽ കാണാം, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. റബ്ബി, എൻ്റെ രക്ഷിതാവേ, ഹബ്ലി, എനിക്കു നീ പ്രദാനം ചെയ്യണമേ, മിനസ് സാലിഹീൻ, സദ്വൃത്തന്മാരിൽ നിന്ന്, നല്ല ആളുകളിൽപ്പെട്ടവരെ. ഇബ്രാഹീം അലൈഹിസ്സലാത്തു വസ്സലാം ആ നാടുവിട്ട് അദ്ദേഹം ഷാമിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദുആയാണ് ഈ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സുമ്മ തവജ്ജഹ ഇലല്ലാഹി സുബ്ഹാനഹു അൽ ഇവല അമ്മാ തറക് ഫഖാൽ റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. ഈ നാട് വിട്ടു പോകുമ്പോൾ തനിക്കൊരു പകരക്കാരനെ ലഭിക്കാൻ അദ്ദേഹം അല്ലാഹുവോട് തേടുകയാണ്. ഹബ്ലി ദുര്രിയ്യതൻ തയ്യിബ, ഒരു നല്ല സന്താനത്തെ നീ എനിക്ക് പ്രദാനം ചെയ്യണമേ. സ്വാലിഹത്തൻ തുഅവ്വിളുനി ബിഹാ അമ്മാ ഖല്ലഫ്തു വറാഇ ഫിൽ വതൻ മിനൽ അഹ്ലി വൽ ഖൗമി വൽ അശീറ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ആളുകളിൽ, എൻ്റെ നാട്ടുകാരിൽ എനിക്ക് അവശേഷിപ്പിക്കാൻ പറ്റിയ, എനിക്ക് പിൻഗാമിയാക്കാൻ പറ്റിയ ഒരു സ്വാലിഹായ സന്താനത്തെ, അല്ലെങ്കിൽ സ്വാലിഹീങ്ങളിൽപ്പെട്ടവരെ നീ എനിക്ക് പ്രദാനം ചെയ്യണമേ. വഹാദാ മസ്അലത്തു ഇബ്രാഹീമു റബ്ബഹ് അൻ യർസുഖഹു വലദൻ സ്വാലിഹൻ യഖൂലു യാ റബ്ബി ഹബ്ലി മിൻക വലദൻ يكون من الصالحين الذين يطيعونك ولا يعصونك ويصلحون في الارض ولا يفسدون.
1: ഇമാം തബരി റഹ്മത്തുള്ളാഹി പറയുകയാണ്, അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ അടങ്ങിയിരിക്കുന്ന തത്വം, അല്ലാഹുവേ, നിന്നെ അനുസരിക്കുന്ന സദ്വൃത്തരിൽപ്പെട്ട, നിന്നെ ധിക്കരിക്കാത്ത, ഭൂമിയിൽ നന്മയുണ്ടാക്കുന്ന, നാശം വിതക്കാത്ത ഒരു സന്താനത്തെ നീ എനിക്ക് പ്രദാനം ചെയ്യണമേ. അല്ലാമ സുദ്ദി റഹ്മഹുല്ലാ പറഞ്ഞതായി തഫ്സീറുകൾ കാണാൻ സാധിക്കും. ഖാല വലദൻ സ്വാലിഹ, ഒരു നല്ല സന്താനത്തെ നീ എനിക്ക് പ്രദാനം ചെയ്യണമേ. യഅനി ഔലാദൻ മുതീഈന ഐവലൻ മിൻ ഖൗമിഹി വ അശീറതിഹി അല്ലദീന ഫാറഖഹും, താൻ വിട്ടേച്ചു പോകുന്ന കുടുംബത്തിൽ, തൻ്റെ ജനതയിൽ ഒരു പിൻതലമുറക്കാരനായി ഒരു നല്ല സന്താനത്തെ, സ്വാലിഹായ സന്താനത്തെ പ്രദാനം ചെയ്യണമേ. അതാണ് ഇബ്നു കസീർ റഹ്മഹുല്ലാ അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. സ്വാലിഹ എന്ന് പറഞ്ഞാൽ ഹുവല്ലദീ സ്വലഹ ലാഹിറുഹു വബാത്തിനു, തൻ്റെ ഉള്ളും പുറവും നന്നാക്കിയവൻ. വലസിമ മിൻ സ്വലാഹിഹി അൻ യകൂന ഖായിമൻ ബിഹുഖൂഖില്ലാ വഹുഖൂഖി ഇബാദിഹി, അല്ലാഹുവോടുള്ള കടമകളും അതേപോലെ തന്നെ അല്ലാഹുവിൻ്റെ ദാസന്മാരോടുള്ള കടമകളും നിർവഹിക്കുന്നവൻ. വഹുവ ളിദ്ദുൽ ഫാസിദ്, സ്വാലിഹ് എന്ന് പറഞ്ഞാൽ ഫാസിദിൻ്റെ എതിരാകുന്നു. വ ഫസാദു കുല്ലി ഷൈഇൻ ബിഹസ്ബിഹി, ഒരു ഫാസിദിൽ നിന്നാണ് എല്ലാ ഫസാദുകളും കുഴപ്പങ്ങളും ഉണ്ടാകുന്നത്. വ സ്വലാഹു കുല്ലു ഷൈഇൻ ബിഹസ്ബിഹി, ഒരു സ്വാലിഹിൽ നിന്നാണ് എല്ലാ നന്മകളും ഉണ്ടാകുന്നത്. അതുകൊണ്ട് അൻ യകൂന മുസ്തഇദ്ദൻ ലിമാ അമറ ബിഹി ഖായിമൻ ബിഅംരില്ലാഹി ഫീ ഹുഖൂഖി വഹുഖൂഖി ഇബാദിഹി, അല്ലാഹുവോടുള്ള കടമകളും
0: അതേപോലെ തന്നെ അടിമകളുള്ള കടമകളും കൃത്യമായി നിർവഹിക്കുന്ന സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു സന്താനത്തെ എനിക്ക് നീ പ്രദാനം ചെയ്യണമേ എന്നതാണ് റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. റബ്ബേ, സദുവൃത്തരിൽപ്പെട്ട ഒരു സന്താനത്തെ നീ എനിക്ക് പ്രദാനം ചെയ്യണമേ എന്ന പ്രാർത്ഥനയിൽ അടങ്ങിയിരിക്കുന്ന തത്വം സഹോദരങ്ങളെ നാം നമ്മുടെ കാര്യത്തിലും ആഗ്രഹിക്കേണ്ട കാര്യമാണ്. ഒരു നല്ല പിൻഗാമിയെ ആദർശം സ്വീകരിച്ചുകൊണ്ട് ആദർശത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന പിൻഗാമിയെ ഉണ്ടാക്കാൻ, അതിനുവേണ്ടി പ്രയത്നിക്കാൻ, അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ നാം ശ്രമിക്കുക. സർവശക്തനായ നാഥൻ നമുക്കും അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
2: ജസാകുമുല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം. അവതരിപ്പിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
3: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിൽ സൂറ അഷുറയിലെ 160 മുതൽ 227 വരെയുള്ള വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് റായത് അൽ കുർത്തി.
1: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകും. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
0: പീസ് ഖുർആൻ റേഡിയോ ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പീസ് ഖുർആൻ റേഡിയോയിലിനി മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 530 പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 530-ാമത്തെ പേജ് കൂടി ഇന്ന് പാരായണം ചെയ്തു. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
1: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ, എനി കേൾക്കുന്നത് അത്തഹസീൻ. ഖുർആൻ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച്, സംഭവിച്ചേക്കാവുന്ന തെറ്റുകളും സ്കലിതങ്ങളെയും കുറിച്ച് ബഹുമാനനായ ഹാഫിദ് അബ്ദുശക്കൂർ നമ്മോട് സംസാരിക്കുകയാണ്. ഇപ്പോൾ സൂറത്തുൽ ബക്കറയിലെ 89-90 ആയത്തുകളാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. മനോഹരമായ പാരായണവും അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളും ഇവിടെ നമുക്ക് കേൾക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സൂറത്തുൽ ബഖറയിലെ 89-90 ആയത്തുകളാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്.

أنفسهم أن يكفروا بما أنزل الله بغيا أن ينزل الله من فضله

غضب على غضب وللكافرين عذاب مهين. ولما جاءهم ولما ميمن شدوند منيكنم ജാഅഹും മദ് മുത്തസില് നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ് മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിലാണ്, അതാണ് മുത്തസില്. നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദ്ർ നീട്ടണം. കിതാബും മിൻ, കിതാബുൻ തൻവീന് ശേഷം മീം, കിതാബും മിൻ തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം, കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. കിതാബും മിൻ, മിൻ ഇൻദില്ല, മിൻ ഐ സാക്കിന നൂന് ശേഷം ഐനാണ് ഇദ്ദഹർ, വെളിവാക്കി ഉച്ചരിക്കണം, മണിക്കരുത്. ഇൻദില്ല, ഇവിടെ സാക്കിന നൂന് ശേഷം ദാല്, ദാല് ഇഖ്ഫാ ബിഗുന്നയുടെ അക്ഷരമാണ്, അതുകൊണ്ട് അവിടെ അവ്യക്തമാക്കി മണിക്കണം. ഇൻദില്ല മുസദ്ദിഖുൻ, മുസദ്ദിഖ് സ്വാദാണ്, മുസോ എന്ന് സോ അല്ല സാദ് സ, മുസദ്ദിഖുൻ മുസദ്ദിഖുൻ ലിമാ തൻവീനു ശേഷം ലാം ഇദ്ഗാം ബിലാ ഗുന്ന, മണിക്കാതെ കൂട്ടി ലയിപ്പിക്കണം. മുസദ്ദിഖുൻ ലിമാ, ലിമാ മഅഹും, മഅഹും വകാനു, സാക്കിന മീമിന് ശേഷം വാ അല്ലെങ്കിൽ ഫാ വരുമ്പോൾ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം, എന്നിട്ടാണ് വാ ഉച്ചരിക്കുക. മഅഹും വകാനു, വകാനു മിൻ ഖബ്ലു, സുക്കൂനുള്ള നൂനിന് ശേഷം ഖാഫ് ഇഖ്ഫാ ബിഗുന അവ്യക്തമാക്കി മണിക്കണം. ഇസ്തിഇലാഇന്റെ അക്ഷരമാണ് ഖാഫ്, ഗുന്നയും അതുപോലെ കനപ്പിക്കാൻ ശ്രദ്ധിക്കണം. മിൻ ഖബ്ലു, ഖബ്ലു യസ്തഫ്തിഹൂന, യസ്തഫ്തിഹൂന ഇവിടെ ഹാഇന്റെ ശബ്ദം ആ ഒരു മഖ്റജ് ശ്രദ്ധിക്കണം. യസ്തഫ്തിഹൂന അല്ല യസ്തഫ്തിഹൂന അലല്ലദീന, അലല്ലദീന യസ്തഫ്തിഹൂന അലല്ലദീന കഫറു ഫലമ്മ, മീമിന് ശദ്ദ് മണിക്കണം. ജാഅഹും മദ് മുത്തസില് നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ് നേരത്തെ മുകളിൽ പറഞ്ഞതുപോലെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ആ ഒരു തോതിൽ. ജാഅഹും സാക്കിന മീമിന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാം മുതമാസിലൈൻ, മീമിനെ അടുത്ത മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ജാഅഹും മഅറഫു കഫറു ബി ഫലഅനതുല്ലാഹി, ഇവിടെ ഫല ഐന് സുക്കൂനാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അവിടെ ഐന് ഫതഹാണ്, ഇവിടെ സുക്കൂൻ. ഫലഅന, ഫലഅനതുല്ലാഹി അലൽ കാഫിരീൻ ബിസ മഷ്തറൗ ബിഹി, ബിസ ഹംസക്ക് സുക്കൂൻ, ബിസ ബിസമ അല്ല ബിസ മഷ്തറൗ, ഷ്തറൗ ബിസ മഷ്തറൗ അല്ല ബിസ മഷ്തറൗ ബിഹി, റൗ റൗ എന്നാണ്, റൂ അല്ല. ബിസ മഷ്തറൗ ബിഹി അൻഫുസഹും, ഇവിടെ ഹ ഉൽ ളമീറിന് ശേഷം ബിഹി, ഹ ഉൽ ളമീറിന് ശേഷം ഹംസയാണ് അടുത്ത പദത്തിൽ. മദ് സുലത്തു തൊവീൽ, സുലത്തുൽ കുബറ എന്നൊക്കെയാണ് പേര്. മുൻഫസ്സിൽ പോലെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദ്റിൽ നീട്ടാവുന്ന മദ്ദാണിത്. ബിഹി അൻഫുസഹും, ഇനി അൻഫുസഹും ഇഖ്ഫാ ബിഗുന്ന, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഫ എന്ന അക്ഷരമാണ്, അതുകൊണ്ട് ഗുന്നയുടെ ശബ്ദം പ്രത്യേകം ശ്രദ്ധിക്കണം. അൻഫുസഹും അയ്യക്ഫുറു, അയ്യ സുക്കൂനുള്ള നൂനിന് ശേഷം യ, നൂനിനെ യയിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗുന്ന അയ്യക്ഫുറു, അതുപോലെ യക് കെ കി കു എക് എക് ആ ഒരു ശബ്ദം വേണം. യക്ഫുറു, യക്ഫുറു ബിമാ അൻസലല്ലാഹ്, മദ്ദിൻ്റെ അക്ഷരമായ ഹംസ അടുത്ത പദത്തിലാണ്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ, മദ് മുൻഫസിൽ. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദ്ർ നീട്ടാവുന്ന മദ്ദാണത്. ബിമാ അൻസലല്ലാഹ്, ഇനി അൻസല നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന്ന അൻസലല്ലാഹു ബഗ്യൻ, ബഗ് ബഗ് തൊണ്ടയുടെ മുകൾ ഭാഗമാണ് ഗൈന്, ബഗ് ബഗ്യൻ, ബഗ്യൻ അൻ തൻവീനു ശേഷം ഹംസ ഇദ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം. അയ്യുനസ്സിലല്ലാ, ഇവിടെയും ഇത് ഗംബിഗുന്നയാണ്, നൂനിനെ യയിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അയ്യുനസ്സിലല്ലാഹു മിൻ ഫദ്ലി, സുക്കൂനുള്ള നൂനിന് ശേഷം ഫ ഇഖ്ഫാ ബിഗുന്ന,
അവ്യക്തമാക്കി മണിക്കണം. മദ് മുത്തസിൽ, നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ് നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ. മീൻ ഇബാദി അവർ പ്രയോഗം ശ്രദ്ധിക്കണം, മഖ്റജുകൾ ശ്രദ്ധിക്കണം. ഫബാഉ മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. അലിഫും ഹംസയും ഒരേ പദത്തിലാണ്, അതാണ് മുത്തസിൽ. ഫബാഉ ബിഗദബിൻ ബിഗദ വളരെയധികം ശ്രദ്ധിക്കണം. ബിഗദബിൻ അലാ ഗദബ്, ബിഗദബിൻ അലാ ഗദബ് എന്നല്ല, ബിഗദബിൻ അലാ ഗദബ്. വലിൽ കാഫിരീന അദാബുൻ, വലിൽ കാഫിരീന അദാബുൻ ഐൻ ഐൻ, അതേടൊപ്പം അസാബ് അല്ല, അദാബ് ദാദീദു അദ് അദാബ്. അദാബും മുഹീൻ, തൻവീന് ശേഷം മീം, ഇത് ഗംബിഗുന്ന, തൻവീനിനെ മീമിലേക്ക് കൂട്ടിലേപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അദാബും മുഹീൻ, ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

മാഷാല്ലാ, ജസാകും അല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അത്തഹസീൻ. വിശുദ്ധ ഖുർആനിലെ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന അക്ഷരത്തെറ്റുകൾ മുതൽ സ്കലിതങ്ങൾ വരെ ഓരോന്നോരോന്നും പഠിപ്പിക്കുകയായിരുന്നു ഇന്നത്തെ അത്തഹസീൻ പ്രോഗ്രാമിൽ. മനോഹരമായ പാരായണത്തോടൊപ്പം ആ പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് ക്ലാസ് എടുത്തത് ഹാഫിദ് അബ്ദുൽ ഷക്കൂർ. ഇന്ന് നാം പഠിച്ചത് സൂറ അൽ ബഖറ 89-90 വചനങ്ങൾ.

പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. കുഞ്ഞുനാളിലെ ലോകപ്രശസ്തരായി മാറിയ ഖാരിഇകളുടെ വിശുദ്ധ ഖുർആൻ പാരായണം പരിചയപ്പെടുത്തുകയാണ് കിഡ്സ് ടൈം പരിപാടിയിലൂടെ. ഇന്ന് നാം കേൾക്കുന്നത് പ്രസിദ്ധ ഖാരി അഹമ്മദ് സഊദിൻ്റെ ശബ്ദത്തിൽ സൂറത്തു ആദിയാത്, സൂറത്തുൽ ഖാരിഅ, സൂറത്തു തകാസുർ, സൂറത്തുൽ ഹുമസ എന്നീ അധ്യായങ്ങളാണ്.

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം സമാപിക്കുന്നു. അഹമ്മദ് സഅൂദിന്റെ ശബ്ദത്തിൽ സൂറത്തു ആദിയാത്ത്, സൂറത്തുൽ ഖാരിഅ, സൂറത്തു തകാസുർ, സൂറത്തു ഹുമസ എന്നീ അധ്യായങ്ങളാണ് നാം കേട്ടുകഴിഞ്ഞത്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്മുൽ ഖുർആൻ.

ഹാഫിളും.

وتفصيل كل شيء وهدى ورحمة لقوم يؤمنون. بسم الله الرحمن الرحيم.

والذي أنزل إليك من ربك الحق ولكن أكثر

والذين يصلون ما أمر الله به أن يوصل ويخفى

بعضه قل إنما أمرت أن أعبد الله ولا أشرك به

وهو العزيز الحكيم ولقد أرسلنا موسى بآياتنا أن أخرج قومك

0: പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ തുടർച്ചയായി വളരെ ലളിതമായി മനഃപ്പാഠമാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന ഹിഫ്ളുൽ ഖുർആനിൽ സൂറത്ത് അഹ്സാബാണ് തുടർച്ചയായി നാം മനഃപ്പാഠമായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സൂറത്ത് അഹ്സാബിന്റെ 64-65 വചനങ്ങളാണ് ഹാഫിള് ജഅഫർ സലഫി ശ്രോതാക്കൾക്കായി ക്ലാസ് എടുക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 64-65 രണ്ട് ചെറിയ വചനങ്ങളാണ് ഇൻഷാ അള്ളാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. അള്ളാഹു പാരായണം ചെയ്യാനും അത് പഠിക്കാനും അത് ജീവിതത്തിൽ നിലനിർത്താനുമുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടായത്തുകളും ആദ്യമൊന്ന് പാരായണം ചെയ്യാം.

0: അള്ളാഹുവിൻ്റെ. അള്ളാഹു നമുക്ക് നമ്മുടെ പാരായണത്തിനും പഠനത്തിനും കേൾവിക്കുമെല്ലാം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കുമുല്ലാഹു ഖൈറ. സൂറത്ത് അഹ്സാബിന്റെ 64-65 വചനങ്ങളാണ് ഇന്ന് ഹിഫുലുൽ ഖുർആനിലൂടെ നാം മനഃപ്പാഠമായി പഠിച്ചത്. ഹിഫുലുൽ ഖുർആനിൽ ഇന്ന് ക്ലാസ് എടുത്തത് ഹാഫിള് ജഫർ സലഫി. ഹിഫുലുൽ ഖുർആൻ സമാപിക്കുന്നു.
2: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ 1 മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിലൂടെ സൂറത്ത് ഹൂദിലെ 66 മുതൽ സൂറത്ത് യൂസുഫ് പൂർണ്ണമായും പാരായണം ചെയ്തുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് അഷ് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അലോസി.